ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 19 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13. കൊല്ലവർഷം 1201, എടവം 20. 2026 ജൂൺ 3, ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം ആർ രാജേഷ്.
2: ജീവിതത്തിൽ ഏറെ പ്രാധാന്യമാണ് ഇച്ഛാശക്തിക്കുള്ളത്. ജീവിതത്തിൽ തനിക്ക് വിജയിക്കണമെന്ന അദമ്യമായ ആഗ്രഹമാണ് ആദ്യം വേണ്ടത്. ഇച്ഛാശക്തി കൊണ്ട് അറിവ് സമ്പാദിക്കാൻ കഴിയണം. അത് ജ്ഞാനശക്തിയായി പരിവർത്തനം ചെയ്യപ്പെടുകയും വേണം. ആ ജ്ഞാനശക്തി മനുഷ്യന് ക്രമത്തിൽ അനേക വിധങ്ങളായ കർമ്മങ്ങളിൽ ശക്തി നേടാനുള്ള കഴിവ് നൽകുന്നു. ആ കഴിവാണ് ക്രിയാശക്തി. അങ്ങനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയാൽ ജീവിതത്തെ പ്രകാശപൂർണമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് യുവാക്കളിലേക്ക് തിരിഞ്ഞാൽ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പെരുകുകയില്ല, മനോരോഗികളുടെ എണ്ണവും പെരുകുകയില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ വാടിത്തളർന്നു പോകുന്ന യുവത്വം നമ്മുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തീർച്ച. എന്നാൽ പ്രതിസന്ധികളെ നാം എങ്ങനെയാണ് നേരിടേണ്ടത്? ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായി വരും. അതിന് നല്ല ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത്. എന്ത് സംഭവിച്ചാലും ലക്ഷ്യത്തിലെത്തുക തന്നെ വേണമെന്ന വിചാരത്തോടുകൂടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുന്നവനെ ജീവിത വിജയം സാധ്യമാകും. ചെറിയ പ്രതിസന്ധികൾക്ക് മുൻപിൽ തോറ്റോടുന്നവർക്ക് വലിയ

0: പ്രതിസന്ധികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരും. വലുതും ചെറുതുമായ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് വേണ്ടത് ജ്ഞാനശക്തിയാണ് അഥവാ അറിവാണ്. പ്രാചീന ഭാരതത്തിൽ വേദങ്ങൾ അറിവിൻ്റെ ഭണ്ഡാകാരങ്ങളാണ്. അറിവ് അനുഭവത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് കൈവരുന്നത്. അതിനാൽ അറിവിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. ജ്ഞാനസാഗരത്തിൽ മുങ്ങിക്കുളിക്കാൻ കഴിയുന്നവൻ ജീവിത വിജയത്തിലേക്കുള്ള രണ്ടാം സോപാനം കടന്നുപോകുന്നു. ഒരിക്കലും വറ്റാത്ത ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും കൈമുതലാക്കുന്ന ഒരു വ്യക്തി പതുക്കെ പതുക്കെ തൻ്റെ അറിവുകളെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചു തുടങ്ങുന്നു. തൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ തട്ടി നീക്കാനുള്ള ക്രിയാശക്തി കൈവരിക്കുന്നതോടെ വിജയത്തിൻ്റെ ദീപ്തമാർന്ന ഭാവങ്ങൾ ഓരോ വ്യക്തിയിലും അഭിവ്യഞ്ജിച്ചു തുടങ്ങും. ജീവിത വിജയം കൈവരിച്ച അനേക ശതം വ്യക്തികളിലേക്ക് നാം കടന്നു ചെന്നാൽ അവരിൽ വിളങ്ങി നിൽക്കുന്നത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമാണെന്ന് കാണാം. അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ത്രിവിധ ശക്തികളെ നമ്മിൽ കുടികൊള്ളിക്കാൻ പരമാവധി പരിശ്രമിക്കാം.
1: എം ആർ രാജേഷ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: Yojana will participate virtually across all blocks, municipalities and municipal corporations. To ensure local participation, MLAs have been invited to attend the localized events and the Chief Minister's main program will be broadcast via video conferencing directly to all block and municipal headquarters. Bangladesh's Foreign Minister Khalilur Rahman has been elected president of the 81st session of the UN General Assembly, UNGA. Dr. Rahman emerged victorious in a closely contested election held in UN General Assembly, garnering 99 votes against Cyprus's Special Envoy for Multilateralism, Andrias Kokkoris, who got 91 votes. His one-year tenure as head of the Chief Deliberative Policymaking and Representative Organ of the United Nations will commence in September. In accordance with the established regional rotation, the president of the 81st session was to be elected from the Asia-Pacific group. UNGA President-elect Dr. Rahman said that he will uphold the world body's work on human rights and engage all member states during his tenure. External Affairs Minister S. Jaishankar has congratulated Dr. Rahman on his election as UNGA President. In a social media post, Dr. Jaishankar said that he is looking forward to working closely with Dr. Rahman to advance the shared priorities of India and Bangladesh and strengthen multilateral cooperation. Indian nationals will no longer require an airport transit visa when travelling to a third country through German airports beginning today. German Embassy in India announced that the exemption will simplify travel for Indian citizens transiting through Germany on their way to other international destinations. The embassy described the decision as a reflection of the growing partnership between the two countries. It said the move underlines the German government's commitment to deepening ties between the two countries, facilitating the movement of people. In women's cricket, England sailed to a 6-wicket win over India in the third and final T20 international to clinch the series 2-1 at the County Ground, Taunton in England last night. India felt confident after taking 3 early wickets, but a commanding partnership helped them with ease. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Ariyippukal. ഇന്നലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾക്ക് ശേഷം കാവ്യാഞ്ജലി. ജി ശങ്കർക്കുറുപ്പിന്റെ വിളംബരം എന്ന കവിത ലക്ഷ്മി രാഘവൻ ആലപിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ സോന വിജയ് പങ്കെടുക്കുന്നു. തുടർന്ന് മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, തുടർന്ന് ഇളയനില. തുടർന്ന് ലളിതഗാനങ്ങൾ, 9 മണിക്ക് വാർത്താജാലകം, 9:30 ലളിതഗാനങ്ങൾ, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകുന്നേരം 4:45, 8:40, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് തിരുവാതിരക്കളിപ്പാട്ടുകൾ, കലാമണ്ഡലം രേഖാകൃഷ്ണയും സംഘവും പാടിയത്. 5:45 ലളിതഗാനങ്ങൾ, 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക് മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്, 7:35 യുവവാണി, 8 മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 11 മണിക്ക് ലളിതഗാനം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ജി ശങ്കരക്കുറുപ്പിൻ്റെ വിളംബരം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ചൊല്ലിയത് ലക്ഷ്മി രാഘവൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ഇന്നാദ്യം പി. ലീല പാടിയ ഗാനം.

0: കേരളത്തിൽ ഇടവപ്പാതി ശക്തമാകുന്നതോടെ നാടും നഗരവും കാലവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ മഴക്കാലം വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് കരുതലിന്റെയും ജാഗ്രതയുടെയും വലിയൊരു കാലം കൂടിയാണ്. പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാനും പകർച്ചവ്യാധികളെ അകറ്റി നിർത്താനും നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നതാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. വിശദീകരിക്കുന്നു സംസ്ഥാന കാലാവസ്ഥാ വിഭാഗം മേധാവി നീത കെ ഗോപാൽ.
1: കേരളത്തിൽ നാളെയോടുകൂടി കാലവർഷം എത്തിച്ചേരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുവരെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലക്ഷദ്വീപിനോട് ചേർന്ന് കേരള തീരത്തോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ചക്രവാത ചുഴി നമ്മുടെ കേരളത്തിലേക്ക് വരേണ്ടിയിരുന്ന പടിഞ്ഞാറൻ കാറ്റിനെ വരാൻ തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു. അത് സ്ഥിതിയൊന്നും മാറിയിട്ടുണ്ട്. പൊതുവെ കേരളത്തിലിപ്പോൾ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനം കേരളത്തിൽ എല്ലാ ജില്ലകളിലും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് മഴയും പെയ്യുന്നുണ്ട്. കണ്ടീഷൻസ് ഒക്കെ നാളെ രാവിലെയോടുകൂടി മൺസൂൺ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മൺസൂൺ വരുന്നത് ഒരു 7 ദിവസത്തേക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് മഴയ്ക്കുള്ളൊരു സാഹചര്യമുണ്ട്. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ശക്തിയായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ ജില്ലകളിലും വരുന്ന 7 ദിവസത്തേക്ക് അലേർട്ട് ഉണ്ട്. അതിൽ തന്നെ ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്, ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, കുറച്ചു ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായുള്ള മഴ പെയ്യുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഈ പെയ്യുന്ന മഴയുടെ ഒരു അക്യുമുലേറ്റഡ് എഫക്ട് എന്ന പോലെ, അതായത് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും അരുവികളിലും നദികളിലും തോടുകളിലും ഒക്കെ ജലത്തിന്റെ നിരപ്പുയരുക അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടും പാലിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ഒഴുക്ക് വെള്ളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഒന്നും ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ, രാത്രി കാലങ്ങളിലാണ് മൺസൂൺ കാലത്ത് മഴ പെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കുള്ള യാത്ര രാത്രി കാലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു കാര്യം കൂടിയുള്ളത്, മൺസൂണിന്റെ തുടക്കത്തിൽ നമ്മുടെ അറബിക്കടലിൽ കാറ്റിന്റെ ശക്തി കൂടുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാനുള്ള ഒരു വിലക്കും കൂടി ഉണ്ടെന്നുള്ളത് ഒന്ന് ശ്രദ്ധയപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യം, മൺസൂണിനോടനുബന്ധിച്ച് കാറ്റിന്റെ ഒരു വേഗത നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിന്റെ ശക്തിയായ കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശവും ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം.
0: കഴിഞ്ഞകാല പ്രകൃതിക്ഷോഭങ്ങൾ നൽകിയ പാഠം ജാഗ്രത തന്നെയാണ് പ്രതിരോധം എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകനായ ഇ.പി. അനിൽകുമാർ.
2: ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അടുത്ത ചില മണിക്കൂറുകൾക്കകം ആരംഭിച്ച് ഒരാഴ്ചയോളം ശക്തമായ മഴ പെയ്യും എന്നുള്ള അറിയിപ്പ് ഒരേ സമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദവും, എന്നാൽ ഇതിനു മുമ്പുള്ള ചില സംഭവങ്ങളെ മുൻനിർത്തി ഉത്കണ്ഠകളും ഉണ്ടാകുക സ്വാഭാവികമാണ്. വേനൽ മഴയുടെ കുറവ് നമ്മുടെ രാജ്യത്തെ വലിയ തരത്തിൽ ബാധിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ ശരാശരി മഴ ലഭ്യമായിരുന്നു. 4 ജില്ലകളിൽ

0: മാത്രമാണ് മഴക്കുറവ് അനുഭവപ്പെട്ടത്. രാജ്യത്താകെ വലിയ തരത്തിലുള്ള മഴക്കുറവ് ഉണ്ടായിട്ടും കേരളത്തിലെ വേനൽ മഴയുടെ മോശമല്ലാത്ത സാമീപ്യം വലിയ ചൂടിൻ്റെ ആക്രമണത്തിൽ നിന്നും കേരളത്തെ ഒരു പരിധിവരെ രക്ഷിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന സെപ്റ്റംബറിൽ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കാലവർഷം യഥാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 2018 2019 2020 2024 ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വലിയ തരത്തിലുള്ള മഴയുടെ സാന്നിധ്യം വലിയ ദുരന്തമാണ് നമുക്ക് വരുത്തിവെച്ചത്. എന്തായാലും ഈ വർഷം മഴ ജൂണിൽ തന്നെ വലിയ മാറ്റമില്ലാതെ എത്തുമ്പോൾ കഴിഞ്ഞ 10-20 വർഷമായി ജൂൺ മാസത്തിലെയും ജൂലൈ മാസത്തിലെയും മഴയുടെ കുറവ് കൂടുതൽ മഴ ഓഗസ്റ്റിൽ പെയ്യിക്കുന്ന സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്താത്ത തരത്തിൽ നമുക്ക് മഴ ലഭിച്ച സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിന് നമ്മളും ചെറിയ പങ്കാളികളാണ് എന്ന് ഇവിടെ വിസ്മരിക്കരുത്. പശ്ചിമഘട്ടത്തിന്റെ മലനിരകളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം, കടൽ അധികമായി ചൂടാകുന്നത്, ഒപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അംശം കൂടിയത്, ഇതൊക്കെ പഴയകാലത്തുണ്ടാകുന്ന അപകടകരമല്ലാത്ത കാർമേഘങ്ങൾക്ക് പകരം വലിയ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുവഴിയാണ് ചില ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുകയും എന്നാൽ ചില ദിവസങ്ങളിൽ അവിശ്വസനീയമായ തരത്തിൽ, നമുക്കറിയാവുന്ന പോലെ 2024 ജൂലൈയിൽ 24 മണിക്കൂറിനകം ഏതാണ്ട് 572 മില്ലിമീറ്റർ മഴ പെയ്ത് നമുക്കുണ്ടായ ചുഴൽമല ദുരന്തം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. എന്തായാലും മഴയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ സ്വഭാവത്തിലുണ്ടാക്കിയ മാറ്റം വലിയൊരു ദുരന്തമാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ സർക്കാരിനെ പോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും നമ്മളും പ്രത്യേകം ജാഗരൂകരായിരിക്കണം.
1: എൽനിനോ പ്രതിഭാസം തുലാവർഷത്തെ ഏറെ സ്വാധീനിക്കുന്നു. വെതർമാൻ കേരള എന്നറിയപ്പെടുന്ന കെ ജംഷാദ് ശ്രദ്ധയോട്.
2: വടക്കൻ കേരളത്തിലും ഇന്നലെ തന്നെ കാലവർഷക്കാറ്റ് മന്ദഗതിയിലായി പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന ശക്തമായ ചൂടും വെയിലും ഉള്ള അന്തരീക്ഷം മാറി ഇന്നലെ ഒരു മഴക്കാലത്തിൻ്റെ അനുഭവം വരുന്ന രീതിയിലുള്ള അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഈ മാറ്റം നമുക്ക് ഇന്നലെ തന്നെ ദൃശ്യമാണ്. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി കാലവർഷത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ലഭിക്കുന്ന ഒരു ചെറിയ ചാറ്റൽ മഴ, അല്ലെങ്കിൽ നമ്മൾ നൂൽ മഴ എന്ന് പറയുന്ന രീതിയിലുള്ള മഴ വടക്കൻ കേരളത്തിൽ മാറി രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടും. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും മഴ ശക്തിപ്പെടുകയും ജൂൺ 4-ഓടുകൂടി കേരളത്തിൽ കാലവർഷം എത്തി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ തീരത്ത് പ്രത്യേകിച്ച് കൊച്ചിക്ക് സമാന്തരമായി അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ്. ഈ ചക്രവാത ചുഴിയാണ് കടലിൽ സ്റ്റക്കായി നിന്നിരുന്ന കാലവർഷക്കാറ്റിനെ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കരഭാഗത്തേക്ക് വലിച്ചു കയറ്റുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത്. ഈ കാറ്റ് ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് ഭാഗത്തേക്ക് നീങ്ങുകയും ഇന്ന് രാവിലെയോടുകൂടി അത് കൂടുതൽ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തെക്കൻ ഭാഗത്ത് നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളം വഴി വടക്കൻ കേരളത്തിലേക്ക് കാലവർഷക്കാറ്റ് ശക്തമായി പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതാണ് ഇന്ന് നമുക്ക് കാലവർഷം കേരളത്തിലെത്തുന്നതിന് പ്രധാനമായും സഹായകമായത്. ഇനി നമുക്ക് കാലവർഷത്തിൻ്റെ പിന്നാലെ ഉള്ളത് നേരത്തെ എൽനീനോ രൂപപ്പെടുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇന്നലെ വൈകിട്ടോടെ ലോക കാലാവസ്ഥാ സംഘടന, വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ UNന്റെ നേതൃത്വത്തിലുള്ള കാലാവസ്ഥാ സംഘടനയാണ്, കാലാവസ്ഥാ ഏജൻസിയാണ്, അവരുടെ മുന്നറിയിപ്പ് എൽനീനോയെ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. എൽനീനോ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഇന്ത്യയിൽ നമ്മുടെ മൺസൂൺ തുടങ്ങുന്ന ജൂൺ അവസാനത്തിലോ അല്ലെങ്കിൽ ജൂലൈയിലോ മൺസൂണിൻ്റെ തുടക്കകാലം തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ എൽനീനോ ശക്തപ്പെടുന്നത് നമുക്ക് മഴ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. ഏതായാലും ഈ മൺസൂൺ 4 മാസത്തെ ഒരു കാലയളവാണ് മൺസൂൺ, ജൂൺ മുതൽ സെപ്റ്റംബർ 30 വരെ. ഈ സമയത്ത് കേരളത്തിലുൾപ്പെടെ മഴ കുറയാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ നിരീക്ഷിക്കുന്നത്. മിക്ക ഏജൻസികളും പറയുന്നത് മഴ ആകെയുള്ള മഴ കുറയും എന്നുള്ളത് തന്നെയാണ്. ഈ എൽനീനയുടെ മുന്നോട്ടുള്ള പുരോഗതി എങ്ങനെയെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വേനൽ മഴയുടെ കാര്യത്തിലും നമ്മുടെ തുലാവർഷത്തിൻ്റെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയും. തുലാവർഷം കൂടി എൽനീനോയുടെ ഒരു പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം കേരളത്തിൽ

0: തീർച്ചയായും നമുക്കൊരു വരൾച്ച പ്രതീക്ഷിക്കാം.
1: കോഴിക്കോട് ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് അശ്വതി പി, ജില്ലാ ഹസാർഡ് അനലിസ്റ്റ്.
2: കാലവർഷം ശക്തമായി തുടങ്ങിയ ഈ സാഹചര്യത്തിൽ ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ജില്ലാ അടിയന്തരഘട്ട കാര്യ നിർവഹണ കേന്ദ്രം, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, ഇറിഗേഷൻ, KCB തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രവർത്തന സജ്ജമാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകളും സജ്ജമാണ്. കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, താമരശ്ശേരി താലൂക്കുകളിലായി താലൂക്ക് കൺട്രോൾ റൂമുകളിൽ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തന സജ്ജമാണ്. കക്കയം, പെരുവണ്ണാമുഴി ഡാമുകൾ കേന്ദ്രീകരിച്ച് ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനായി വില്ലേജ് ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ 40 പേർ അടങ്ങുന്ന എമർജൻസി റെസ്പോൺസ് ടീം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശീലനം നൽകി വരുന്നുണ്ട്. ദുരന്ത സാധ്യതാ മേഖല കേന്ദ്രീകരിച്ച് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്.
1: മുൻകരുതലുകൾ ശീലമാക്കിയാൽ നമുക്ക് ഈ വർഷത്തെ കാലവർഷത്തെയും സുരക്ഷിതമായി നേരിടാം. ഔദ്യോഗിക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: ടി ബി എസ് പൂർണ്ണഹാളിൽ ഭാഷാ സമന്വയവേദി സംഘടിപ്പിക്കുന്ന ജി ശങ്കരക്കുറുപ്പ് ജന്മദിനാഘോഷവും ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 60th വാർഷികവും ജി കവിതകളിലൂടെ സെമിനാറും വൈകിട്ട് 4:30 ഡോക്ടർ സി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്തി സ്ട്രീറ്റ് ആത്മ ആർട്ട് ഗാലറിയിൽ വര ഗ്രീൻ കലാകാര കൂട്ടായ്മയുടെ സൗണ്ട് ഓഫ് സൈലൻസ് പ്രദർശനം രാവിലെ 10 മണിക്ക് ആരംഭിക്കും.
1: ചുറ്റുവട്ടം.
0: ട്രെയിൻ സമയം ഇന്ന് രാവിലെ 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:10 വൈകിയോടുന്നു. രാവിലെ 9 വരെ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാ വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400024440.
7: 9400024440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ദേ സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് 3 കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 10 ആണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ

ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തുനിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. എസ്. രാധാ ചൗഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് മിന്നൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കൻ്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പേർ പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെൻറ്റും 15 1 അലോട്ട്മെൻറ്റുമാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും. മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ട, തിരുവല്ലയിലെ പ്രളയസാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിൻ്റെയും പമ്പയാറിൻ്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. June-July മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച സെൻസസ് 2027

0: സ്മൃതി സാക്ഷ്യം.
1: മലയാളത്തിൽ സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായി നിൽക്കെയാണ് സ്വർഗചിത്ര അപ്പച്ചൻ തമിഴ് ചലച്ചിത്ര മേഖലയിലും ശ്രദ്ധേയനാകുന്നത്. ഫ്രണ്ട്സ് എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്ത അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ബ്രേക്ക് നൽകിയ ചിത്രങ്ങളിൽ ഒന്നാണിത്. സൂര്യയുടെ തിരിച്ചുവരവിനും കളമൊരുക്കി തമിഴിലെ ഫ്രണ്ട്സ്. അനിയത്തിപ്രാവിന്റെ റീമേക്ക് കാതലിക്ക് മര്യാദയുടെ സെറ്റിൽ വിജയിയെ പരിചയപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കുന്നു സ്വർഗചിത്ര അപ്പച്ചൻ.
2: ഫാസിൽ സാർ ആ സിനിമയുടെ കഥ ശിങ്കിലി മുരുകൻ ഒരാ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർക്ക് തമിഴിൽ ചെയ്യാമെന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ വിജയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ടൈമിൽ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, അന്ന് ഇതേപോലെ കാരവനൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ ഉണ്ടാവും ഈ ലൊക്കേഷനിൽ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും, ഭക്ഷണമൊക്കെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുക. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു വിജയമായിട്ട് ഇങ്ങനെ ഞാൻ പരിചയം. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു ഒരു, അപ്പോൾ ഫാസിൽ സാർ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഈ പടത്തിൻ്റെ മലയാള പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പച്ചൻ. ഞാൻ വിജയായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ വളരെ കൊച്ചു പയനല്ലേ വിജയ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തന്നിട്ട് സാർ സാർ സാർ അങ്ങനെ അടുത്തടുത്തിരിക്കും, സമയം കിട്ടും വിജയ്ക്കും ഒന്ന്. അന്ന് എനിക്ക് അങ്ങനെ തമിഴൊന്നും അറിയത്തില്ല, ചെറിയ തമിഴുകളൊക്കെ അറിയാമെന്നല്ലാണ്ട് വിജയ്. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു, വിജയ് എന്താണ് ഈ സിനിമയ്ക്ക് വിജയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് ചോദിച്ചു. 17 lakhs. അപ്പടിയാ. അപ്പം ഞാനിങ്ങനെ, വിജയ് ഇത് പടം പെരിയ ഹിറ്റായിട്ട് ഡൗട്ടേ വേണ്ട, ഇത് പടം റിലീസായാൽ ഉങ്ക സാലറി 1 crore കിടക്കുന്നു. അപ്പോൾ വിജയ് ഭയങ്കര സന്തോഷത്തോടെ ആ കസേല ഇരുന്ന് തൊട്ടടുത്ത് എൻ്റെ കാലിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പറയുക, സാർ ഒരു 50 lakhs കിടച്ചാൽ പോകും, സോറി 50 lakhs കിടച്ചാൽ പോകും, കാരണം ഒരു 50 lakhs കിട്ടിയാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ഇതിപ്പോൾ ചോദിച്ചു, വിജയ് എനിക്കിങ്ങനെ ഒരു തമിഴ് പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, വാസാറിനെയൊക്കെ വെച്ച് ചെയ്താൽ കൊള്ളാമുണ്ട്, എനിക്ക് തമിഴ് ചെയ്യാൻ വന്ന വിജയ് എനിക്ക് ഡേറ്റൊക്കെ തരുമോ? പണലാമേ പണലാം സാർ പണലാം അതുക്കന്നെ. അപ്പോൾ വിജയ് പറഞ്ഞു, നിങ്ങൾ ഇതേമാതിരി ഒരു ഇങ്ങനെ ഹിറ്റാകണ ഒരു പടം എടുത്തിട്ട് വാങ്ങോ, കാരണം ഒരു ഹിറ്റാകണ പടം എടുത്തിട്ട് വന്ന് നമ്മത് പടം പാത്തിട്ട് തമിഴ്ക്ക് ഏതോ കൊഞ്ചം ചേഞ്ച് പണി ചേഞ്ച് പണലാ, അപ്പോൾ നമുക്ക് കൊഞ്ചം ഈസിയായിരുന്നു, അന്തമാതിരി ഹിറ്റ്. അപ്പോൾ എനിക്കും കൊഞ്ചം കോൺഫിഡൻ്റ് ആർക്കും, എനിക്കും പാത്ത് പണലാമേ എന്നെല്ലാം വിജയ് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. പടം അവിടെ കാതലിക്കാൻ മര്യാദ ഭയങ്കര ഹിറ്റല്ലേ, ഭയങ്കര ഹിറ്റായി. ആ എൻ്റെ കടം കഴിഞ്ഞ അടുത്ത പടത്തിൻ്റെ നെക്സ്റ്റ് പടത്തിൻ്റെ പുള്ളിയുടെ സാലറി 1.25 crore. പുള്ളിയുടെ ശമ്പളം നിയന്ത്രിക്കുന്നതും പൈസ മേടിക്കുന്നതൊക്കെ അന്ന് എസ് എ ചന്ദ്രശേഖറാണ്, പുള്ളിയുടെ അപ്പനെ എസ് എ ചന്ദ്രശേഖര. പുള്ളിയാണ് ഡേറ്റ് കൊടുക്കുകയും നീ പോയി അഭിനയിക്കണം പറയും, ഒറ്റ പൈസ പോലും വിജയം മേടിക്കലോ ഒക്കെ അപ്പം മേടിച്ചു. അപ്പൻ്റെ ഒരു സ്ട്രിക്റ്റ് ഇതിലാണ് ഇയാൾ വളരുന്നത്. ഈ പുള്ളിക്ക് ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട്, രാവിലെ ഒന്ന് അഭിനയിച്ചിട്ട് വീട്ടിൽ പോകണം, വീട്ടിൽ അരി മേടിക്കാനുള്ള, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന വടവളയിലെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്, വീട്ടിൽ സ്ഥിരം പോകണം. അപ്പോൾ അവിടെ താമസിക്കും വിജയ് ഇങ്ങനെ ഒരു സ്കൂളിൽ പോയണോടെ പോയിട്ട് വീട്ടിൽ

മുറി കയറിയിരിക്കും. അപ്പനാ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ് എല്ലാം അപ്പനാ സംസാരിക്കും. വിജയായിട്ട് അതിന് പരിപാടിയില്ല. വിജയക്കാണെങ്കിൽ ലൊക്കേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ കിട്ടും, ലൊക്കേഷൻ അപ്പം വരികയല്ലോ, അങ്ങനെ സംസാരിക്കുക. വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാർ ഒരു മലയാള സിനിമ ഹിറ്റുണ്ടെങ്കിൽ എടുത്തിട്ട് വാ, നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഫ്രണ്ട്സ് സിനിമ. അപ്പോൾ ഞാൻ ആ മലയാള സിനിമ കണ്ടപ്പോൾ ഇത് വിജയനെ കാണിച്ച ശരി, ഞാൻ സിദ്ദീഖിൻ്റെ അപ്പോൾ സിദ്ദീഖിൻ്റെ കയ്യിലാണ് അതിൻ്റെ കഥ, കഥയ്ക്ക് വേറെ ആർക്കും റൈറ്റ് ഒന്നുമില്ല, സിദ്ദീഖിൻ്റെ കയ്യിൽ ആ കഥ എന്നുള്ള വിവരം എനിക്കറിയാം. സിദ്ദീഖ് പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ, അപ്പോൾ എനിക്ക് വിജയുടെ ഡേറ്റ് കിടപ്പുണ്ട്. വിജയ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വിജയിനെ സിദ്ദീഖിന് അറിയത്തില്ല, കണ്ടാൽ അറിയുന്നില്ലാണ്ട് ഫാസിൽ സാറാണ് എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ദീഖിന് അങ്ങനെ ഫാസിൽ സാറിനെ പരിചയപ്പെടുത്തുന്ന അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ വിജയ് എനിക്ക് ഡേറ്റ് ഉണ്ട്, എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റാണ്, പുള്ളി എന്ന് പറഞ്ഞ ഒരു ഹിറ്റ് പടമെടുത്തിട്ട് പോയാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിറ്റ് കൊണ്ടു കാണിച്ചു, ഞാൻ കൊണ്ടു കാണിച്ചപ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖിനെ ഞാൻ വിളിച്ചുകൊണ്ടുപോയി ഈ തമിഴ് സിനിമ ടി ആർ സാർ എഡിറ്റർ ഗോകുലകൃഷ്ണ അണ്ണ എന്ന് പറയുന്ന ഫാസിൽ സാറിൻ്റെ റൈറ്ററുണ്ട് തമിഴിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഗോകുലകൃഷ്ണ അണ്ണനെ കൊണ്ട് എഴുതിച്ചു, ഞങ്ങളത് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ഈ ജയറാമിൻ്റെ ക്യാരക്ടറോ, ജയറാമിൻ്റെ ക്യാരക്ടർ ഇതാണല്ലോ മുകേഷിൻ്റെ ക്യാരക്ടർ ചെയ്യാനുള്ള ആൾ വേണം. അതാണ് തപ്പിയപ്പോൾ ശേഖർ സാറാണ് പറഞ്ഞത്, സൂര്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ലേള കോളേജ് പഠിച്ചു കഴിഞ്ഞ് അവനെ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു, നേർക്കുനേരം എന്ന് പറഞ്ഞ വിജയ് സൂര്യകണ്ഠ. അതൊക്കെ ഇവർ ചെറുതാണ്, ചെറിയ ഇപ്പോൾ ഒരു പടം, ആ പടം ഡിസാസ്റ്റർ ഫ്ലോപ്പായിരുന്നു, ഒരു ദിവസം പോലും ഓടിയില്ല. അവൻ്റെ അഭിനയമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ആൾക്കാർ ഭയങ്കര കൂക്കിൽ ഒറ്റപ്പെടും. അപ്പോൾ അവിടെ ആനന്ദ വിഘടൻ എന്ന് പറഞ്ഞൊരു വീക്കിലി ഉണ്ട്, ആ വിഘടൻ എഴുതി ശിവകുമാർ സാറിന് പുറന്ന പയ്യനാണെന്ന് ഡൗട്ടാണ് നടക്കുന്നത്. അതായത് ഈ ശിവകുമാർ സാർ ഭയങ്കര നടനല്ലേ, അഭിനയിക്കാനല്ലാതെ മോശമായിട്ട് റിവ്യൂ വന്നതാണ് എല്ലാവരും പറഞ്ഞാണ് പടം ഡിസാസ്റ്റർ ഫ്ലോപ്പാണല്ലോ. അവനെ തീരുമാനമെടുത്തു ഇനി അഭിനയിക്കാനില്ലാന്ന്, ഇനി അഭിനയിക്കാനില്ലാന്ന്. അപ്പം ഞങ്ങൾ എന്നിട്ട് ഈ ടി ആർ ശേഖർ സാറും ഞാനും കൂടെ കൂടിയിട്ട് ശിവകുമാർ സാറിൻ്റെ വീട്ടിൽ ചെന്നു, സൂര്യയുടെ വീട്ടിൽ. അന്നപ്പോൾ ഞാൻ ഒരു 4 മണിക്ക് ചെല്ലുമ്പോൾ സൂര്യ അവിടെ ഇല്ല. അപ്പോൾ ശിവകുമാർ സാർ ഇങ്ങനെ വീട്ടിലിരിപ്പുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ ശിവകുമാർ സാർ ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, അവനെ നടിക്ക് തിരിയാതെ, അവനെ തൊന്നര പണ്ണക്കൂടാതെ, ഇതൊക്കെ നിങ്ങൾക്ക് അവനെ തോന്നുന്നു, അവനെ വെച്ച് വേറെ ആളെ കിടയാതെ. എന്നാലും എന്താക്കോ നിങ്ങൾ, ഞങ്ങൾ ഇവനെ ഈ സൂര്യനെ ഞങ്ങളുടെ പടത്തിലേക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൽ അഭിനയിക്കാൻ ഡേറ്റ് ചോദിച്ചു വന്നപ്പോൾ അയാൾ ഞങ്ങളുടെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഈ ശിവകുമാർ സാറിൻ്റെ ഭാര്യ സൂര്യയുടെ അമ്മ പുറകിലിരുന്നല്ല കേൾക്കുന്നത്, സൂര്യ വീട്ടിലില്ല, അമ്മ പറഞ്ഞു അവൻ ക്രിക്കറ്റ് വിളയാടെ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ടി ആർ ശേഖർ സാറിനെ എല്ലാവർക്കും അറിയാം, പഴയ എഡിറ്ററാണ്, എം ജി ആറിൻ്റെ പടങ്ങളൊക്കെ ചെയ്യുന്ന ശിവകുമാർ സാറിനും അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു ചായയൊക്കെ തിന്നു, അതൊക്കെ കുടിച്ചാൽ ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ചെന്നത് ശിവകുമാർ സാറിന്. അപ്പോൾ അത് നടക്കില്ല, നമുക്ക് വേറെ ആരെങ്കിലും അഭിനയം വേറെ ആരെങ്കിലും കിട്ടുമല്ലോ, ഇപ്പോൾ സൂര്യ വേണമെന്നല്ലോ. അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസം ഉണ്ട് 4 മണിയായപ്പോണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ സൂര്യ കയറി വരുന്നു. എന്നിട്ട് അപ്പോൾ ഞാനുണ്ട്, ശേഖർ സാറും ഉണ്ട്, സിദ്ദീഖും ഉണ്ട്, ഗോരിഷ്ണൻ ഉണ്ട്, ഞങ്ങളിങ്ങനെ ഈ കഥ ഡിസ്കഷനൊക്കെ വേറെ ആരെ തപ്പാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണക്കമൊക്കെ തണ്ടിരുന്നിട്ട് ഞാൻ ഉക്കാറുങ്ങ് സൂര്യ എന്ന് പറഞ്ഞു. സൂര്യ ഇരിക്കുന്നില്ല, എന്ത് ചെയ്താലും സൂര്യക്ക് ഞാൻ ചേരിട്ട് സൂര്യ ഇരിക്കില്ല, ഞാൻ പിന്നെ പിടിച്ചിരുത്തിയ സൂര്യനാണ്. സൂര്യ ഉക്കാറുങ്ങ് സൂര്യ എന്നത് ഉക്കാറുങ്ങ്. അതെ, സൂര്യക്ക് അഭിനയിക്കണ ഭയങ്കര താല്പര്യമുണ്ട്. സാർ എനിക്ക് നടക്കണമെന്ന് ആശയം ഇരിക്കും സാർ, ബട്ട് അപ്പോൾ അമ്മ താൻ സ്വന്നേ നിങ്ങൾ വന്നു, അമ്മ സ്വന്നേ അതിനാലേ താൻ ഇങ്ങനെ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുക. പിന്നെ ഞാൻ പിടിച്ചിരുത്തി അവിടെ. നമ്മളൊരാൾ ചാൻസ് ചോദിച്ചു പോയി ഒരു ഡയറക്ടറുടെ മുമ്പിൽ അങ്ങനെ നിൽക്കും. പുള്ളി എന്ത് വേണമെന്ന് പുള്ളിക്ക് പടത്തിൽ അഭിനയിക്കണം, വളരെ കെഞ്ച് കേട്ടാ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായില്ലേ. അപ്പം പടലാമ ഇന്നലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുള്ളിക്ക് കഥയും കേൾക്കേണ്ട ഒന്നും കേൾക്കണ്ട. അങ്ങനെ പിന്നെ സൂര്യ വന്നു, എല്ലാ ദിവസവും സൂര്യ നേരത്തെ വരും, സൂര്യൻ വിജയ്. അങ്ങനെ ആ സിനിമ വന്നു. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആണല്ലോ സൂര്യ ഭയങ്കര അസാധ്യ പെർഫോമൻസാണല്ലോ സൂര്യ ഫ്രണ്ട്സിൽ വെച്ചിരിക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാരില്ലായിരുന്നു ഇവിടെ നാട്ടിൽ. എനിക്ക് 6.5 കോടി രൂപ വന്ന് ചിലവാ, സ്വന്തം പൈസയാണ്. പിന്നെ സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ മാർവാടിയിൽ നിന്ന് കടം മേടിച്ച പൈസയുണ്ട്, അല്ലാണ്ട് തിയേറ്ററുകാരുടേത് അഡ്വാൻസോ ഡിസ്ട്രിബ്യൂട്ടർ അഡ്വാൻസോ ഒന്നുമില്ല. ഓവർസീസ് വിറ്റിട്ടില്ല, സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല, ഒന്നും വിറ്റിട്ടില്ല. അപ്പം ഞാൻ തീരുമാനമെടുത്ത് ഈ സിനിമ ഞാൻ സ്വന്തം, എൻ്റെ തമിഴ്നാട്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കേരളത്തിൽ വെച്ചാൽ ഒരു 30-33 പ്രിൻ്റൊക്കെയാന്ന് ചെയ്യുള്ളൂ. തമിഴ്നാട്ടിൽ അത്ര ഏരിയ ചെയ്യണമെങ്കിൽ ഒരു 100 പ്രിൻ്റ് ചെയ്യണം, ഒരു 100 പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ തമിഴ്നാട് ഓൺ റിലീസ് ചെയ്യണം. അങ്ങനെ തീരുമാനം എടുത്തിട്ട് അവന് റെപ്രസെൻറ്റേറ്റീവ്മാരെ വേണം. 100 പ്രിൻറ്റിന് 200 ആൾക്കാരെ ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ. കാരണം ഇത് റെപ്രസെൻറ്റേറ്റീവ്മാർ വേണം, അല്ലെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾക്ക് പൈസ കട്ടുകൊണ്ട് പോവില്ലേ. അപ്പോൾ എസ് എ ചന്ദ്രശേഖർ സാർ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എസ് എ സി ഈ സിനിമയുടെ കോപ്പി കൊണ്ടു ഡബിൾ പോസ്റ്റ് കൊണ്ടു എസ് എ സിക്ക് ഓടുമെന്ന് അശേഷം താല്പര്യമില്ല. എസ് എ ചന്ദ്ര സാർ പറയുന്നത് ഇത് ഓടൂല എന്ന് എന്നോട് പറഞ്ഞു സിനിമ കണ്ടതിന് ശേഷം. ഇത് മൂടത്തരന്താ, നിങ്ങൾക്ക് ഏതോ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കും, പെരിയ ലോസായിടും. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ, എന്തും വരട്ടെ, ഏതായാലും നമ്മൾ വന്നല്ലോ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ കൂടുന്നുള്ള കാര്യം. പടം ഞാൻ അങ്ങനെ കൊണ്ട് 100 പ്രിൻ്റ് എടുത്ത് റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ 2001 ജനുവരി 14 പൊങ്കലാണ്, 12 വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് പടം. വാഞ്ചിനാഥൻ, ദീന, എ ആർ മുരുദാസ് ഡയറക്റ്റ് ചെയ്യുന്ന പടം, അജിത് നായകൻ, വാഞ്ചിനാഥൻ, വിജയകാന്ത്, ഷാജി കൈലാസ്, എൻ്റെ പടം ഫ്രണ്ട്സ്.
ഫ്രണ്ട്സിൽ ആകെപ്പാടെ ജനങ്ങൾക്കറിയാവുന്ന ഒരു മോക്കുള്ളത് വിജയുടെ മാത്രമേ ഉള്ളൂ. പടം ഫസ്റ്റിടെ 4 മണിക്ക് വെള്ളിയാഴ്ച

0: ഉച്ച പടം റിലീസായിട്ട് 4 മണിക്ക് വിജയ്, ഈ സൂര്യ വന്നമാതിരി വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വാതിൽ മുട്ടിട്ട് കയറി വരുന്നു. വൈകുന്നേരം വിജയ് കയറി വന്നിട്ട് പറഞ്ഞു, സാർ നമ്മ പടം ഡൗട്ട് സാർ, ശരിയായി പോകണമാതിരി ഇല്ല സാർ എന്ന് വിജയ് പറയുക. അതുവരെ അപ്പം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം സൊന്നെ, അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് കൊഞ്ചം അമിതേ ഇരുവി ചേഞ്ചു ഒരു 2 നാൾ മുടിയിട്ട്. എന്നോട് ഇപ്പോൾ അനീത്തിപ്രാ പടം അങ്ങനെയായിരുന്നു, എൻ്റെ പല പടങ്ങളും അങ്ങനെയാണ്. അങ്ങനെ തിങ്കളാഴ്ച 4 മണിക്ക് വന്നു. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് വരുമ്പോൾ വേറൊരു എൻറ്റയർലി പേഴ്സണാണ്, വേറൊരാളാണ്. നമ്മ പടം താൻ സാർ നമ്പർ ഫസ്റ്റ്, നമ്മ പടം താൻ നമ്പർ 1. അപ്പാക്കിട്ട് എല്ലാ തിയേറ്ററുകാരും കൂപ്പിട്ട് സൊല്ലാറ്, നമ്മ പടം താ. പടം കഴിഞ്ഞപ്പോൾ സൂര്യ ബെസ്റ്റ് നടികർ, ആനന്ദ വിഘടനൊക്കെ സൂര്യയുടെ കവർ ഫോട്ടോ അടിക്കുന്നു. സൂര്യതാ നടികർ, സൂര്യതാ വിജയനേക്കാളും നല്ല നടികർ സൂര്യതാ. അപ്പോൾ വാങ്ങുന്നു സൂര്യക്ക് ചെറ പറ കോള്, സൂര്യ വലിയ ലെവലായി പോയി. പിന്നെ സൂര്യക്ക് തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല.
1: ഫ്രണ്ട്സ് എന്ന മലയാള ചലച്ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തതിനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുകയായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം.
1: ആകാശവാണി കോഴിക്കോട്.
2: ആരോഗ്യം അമൂല്യം. POVD അഥവാ പെരിഫറൽ ഒക്ലോസിയോ വാസ്കുലർ ഡിസോർഡർ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സോന വിജയ്.
3: കാലിലെ രക്തധമനികളിലെ ബ്ലോക്ക് ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് പെരിഫറൽ ഒക്ലോസിവ് വാസ്കുലർ ഡിസോർഡർ അഥവാ POVD എന്നാണ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെയാണ് ധമനികൾ എന്ന് വിളിക്കുന്നത്. ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ തടസ്സം വരുന്നതുപോലെ തന്നെ വളരെ സാധാരണമായി കണ്ടുവരുന്ന അസുഖമാണ് കാലിലെ ധമനികളിലെ തടസ്സവും. പുരുഷന്മാരിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ

എല്ലാം വാദം ആണ് എന്ന നിലയിലാണ് പൊതുവെ നാം കാണാറുള്ളത്. വാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വേദനയാണെന്നതും കാലിലെ വേദനകൾക്ക് മറ്റനവധി കാരണങ്ങളുണ്ടാകാമെന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് കാലിലെ രക്തയോട്ടം നിലച്ച് ചിലപ്പോൾ വിരലുകളും കാലിലെ മറ്റു ഭാഗങ്ങളും നിർജ്ജീവമാവുകയും കറുത്ത നിറമാവുകയും ചെയ്യുന്നു. അതുപോലെ കാലിൽ മുറിവുകൾ ഉണ്ടായാൽ അവ ഉണങ്ങാതിരിക്കുകയും ക്രമേണ വലിയ വ്രണങ്ങളാവുകയും ചെയ്യുന്നു. വ്രണങ്ങൾ ഉണങ്ങാനുള്ള അസംസ്കൃത വസ്തുക്കൾ രക്തയോട്ടം കുറവായതിനാൽ കാലിൽ എത്താതിരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. അതിനോടൊപ്പം മിക്കവരിലും പിയോവിഡിയോടുകൂടെ കാണുന്ന പ്രമേഹവും വ്രണങ്ങൾ ഉണങ്ങുന്നതിന് തടസ്സമാകുന്നു. ഈ വ്രണങ്ങളിൽ അണുബാധ ഉണ്ടായാൽ ഒരു പരിധിവരെ മരുന്നുകൾ കൊണ്ടും ദിവസേനയുള്ള ഡ്രസ്സിംഗ് വഴിയും ചികിത്സിക്കാൻ സാധിക്കും. പക്ഷേ ചില അവസരങ്ങളിൽ ശരീരത്തിലെ വൃക്ക പോലുള്ള മറ്റവയവങ്ങളിൽ അണുബാധ വ്യാപിക്കുകയും ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കാൽഭാഗങ്ങൾ മുറിച്ചു കളയേണ്ടി വരാറുമുണ്ട്. ഒരു വിദഗ്ധ ഡോക്ടർക്ക് കാലിലെ പലയിടങ്ങളിലുള്ള നാഡിമിടിപ്പുകൾ പരിശോധിക്കുന്നതിലൂടെ പിയോവിഡി ഉണ്ടോ എന്ന അനുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. രോഗനിർണയം ഉറപ്പാക്കുന്നതിനായി പിന്നീട് അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാൻ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ രക്തക്കുഴലുകളിലാണ് തടസ്സമെന്ന് അറിയുന്നതിനും അവ എത്രത്തോളമുണ്ട് എന്നറിയുന്നതിനുമായി വിശദ പരിശോധനയായ ആൻജിയോഗ്രാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കാലുകളിൽ വിരലുകൾ നിർജ്ജീവമാവുകയും വ്രണങ്ങൾ വരികയും ചെയ്താൽ ചിലപ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. മറ്റു ഭാഗങ്ങളിലേക്ക് വ്രണങ്ങൾ പടരുന്നത് തടയാനും മുറിച്ച ഭാഗം ഉണങ്ങുന്നതിനായും ചെയ്യാവുന്ന മാർഗം കാലിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുക എന്നതാണ്. പലതരത്തിലുള്ള മരുന്നുകൾ രക്തയോട്ടം കൂട്ടുവാനും രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനും നൽകാറുണ്ട്. എന്നിരുന്നാലും തടസ്സങ്ങൾ നീക്കുന്നതിനായി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും ചെയ്യുന്നതാണ് അഭികാമ്യം.

0: തരത്തിലുള്ള മരുന്നുകൾ രക്തയോട്ടം കൂട്ടുവാനും രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിനും നൽകാറുണ്ട്. എന്നിരുന്നാലും തടസ്സങ്ങൾ നീക്കുന്നതിനായി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും ചെയ്യുന്നതാണ് അഭികാമ്യം. രോഗാരംഭത്തിൽ തന്നെ മരുന്നുകൾ കഴിക്കുകയും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും മറ്റും ചെയ്യുകയും ചെയ്താൽ രോഗം മൂർച്ഛിക്കുന്ന നിരക്ക് കുറയ്ക്കുവാനും ചിലപ്പോൾ വിരലുകളോ കാലുകളോ മുറിച്ചു മാറ്റുന്നതോ ഒഴിവാക്കുവാനോ നീട്ടിവെക്കുവാനോ പറ്റുന്നതാണ്. രോഗിയുടെ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്തും രോഗാവസ്ഥയുടെ കാഠിന്യമനുസരിച്ചുമാണ് ചികിത്സാരീതികൾ ഡോക്ടർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ രോഗം നിർണയിക്കപ്പെട്ടവർ പൂർണ്ണമായും പുകവലി നിർത്തുകയും ആഹാരരീതിയും ജീവിതരീതിയും ക്രമീകരിക്കുന്നതിനോടൊപ്പം കാലുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ക്ഷതങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്.
1: POVD അഥവാ പെരിഫറൽ ഒക്ലോസിയോ വാസ്കുലർ ഡിസോർഡർ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സോന വിജയ്.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാണ്. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സിഇഐഎൽ 88 അവസരം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനിയായ സർട്ടിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 88 ഒഴിവുകളുണ്ട്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. കരാർ റെഗുലർ നിയമനങ്ങളാണ് ഉള്ളത്. ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.ceil.co.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. രാജസ്ഥാൻ റിഫൈനറിയിൽ 134 അവസരം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും രാജസ്ഥാൻ സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, മെഡിക്കൽ, ഐടി, ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗങ്ങളിലായി 134 ഒഴിവുകളുണ്ട്. തുടക്കക്കാർക്കും അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ്, എഴുത്തുപരീക്ഷ, ഗ്രൂപ്പ് ടാസ്ക്, അഭിമുഖം, സ്കിൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ഒപ്പ് തുടങ്ങിയ രേഖകൾ അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്ക് https://hrrl.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 3. DRDO 25 സയന്റിസ്റ്റ് ഒഴിവ്. ഡൽഹിയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുകളുണ്ട്. സയന്റിസ്റ്റ് E1, സയന്റിസ്റ്റ് D7, സയന്റിസ്റ്റ് C17. അപേക്ഷാ ഫീസ് 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. യോഗ്യത: ഫസ്റ്റ് ക്ലാസോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി June 19. വിശദവിവരങ്ങൾക്ക് https://rac.gov.in എന്ന വെബ്സൈറ്റ് കാണുക. സ്റ്റീൽ അതോറിറ്റിയിൽ 48 യങ് പ്രൊഫഷണൽ ഒഴിവ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള സ്റ്റീൽ പ്ലാന്റുകളിൽ യങ് പ്രൊഫഷണൽമാരുടെ 48 ഒഴിവുകളുണ്ട്. കരാർ നിയമനമാണ്. തുടക്കത്തിൽ 3 വർഷത്തേക്കാണ് കരാർ. യോഗ്യത: ME, MTech, PhD. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അപേക്ഷിക്കുന്നതിനും https://sale.co.in അല്ലെങ്കിൽ https://salecareers.com എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: ആകാശവാണി കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ ഡിഗ്രി കോളേജ് റൂസയിൽ സൈക്കോളജി, ജോഗ്രഫി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം കോളേജിൽ അഭിമുഖത്തിനെത്തണം. മറ്റന്നാൾ രാവിലെ 10:30 ജോഗ്രഫി വിഷയത്തിൻ്റേതും 8 രാവിലെ 10:30 സൈക്കോളജിയുടെയും അഭിമുഖം നടക്കും. കേരള സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സിയാപ്റ്റിൻ്റെ കോഴിക്കോട് സബ് സെൻ്ററിൽ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PSC അംഗീകരിച്ച KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും ഓഫീസർ ഇൻചാർജ്, സിയാപ്റ്റ് സബ് സെന്റർ, ബൈരായിക്കുളം LP സ്കൂൾ കോമ്പൗണ്ട്, റാംമോഹൻ റോഡ്, കോഴിക്കോട്, 673004 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ 0495-27236662-356591, മൊബൈൽ നമ്പർ 9496882366. പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0466227335. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ മലപ്പുറം പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ 6 മാസം ദൈർഘ്യമുള്ള സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ, ഹോളിഡേ വിഭാഗങ്ങളായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി June 22. ഫോൺ നമ്പറുകൾ 9072045179, 9947111243. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ, കായിക പ്രോത്സാഹന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതും കായിക മത്സരങ്ങളിൽ ദേശീയ, സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവരുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, +2 മാർക്ക് ലിസ്റ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നൽകണം. അപേക്ഷകൾ June 6 ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0495-23834-72. വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം June 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9539596905.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാവൂർ റോഡ് കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്ര

0: യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചു വരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
1: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി July 31 അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു.

0: സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൗറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ ഒരു വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. ഈ പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താലോ? കഷണ്ടി ബോൾഡ്നെസ്, മരുന്ന് മെഡിസിൻ. അപ്പോ അസൂയയോ? ഒരു കൺഫ്യൂഷനുണ്ട് അല്ലേ. മലയാളത്തിൽ അസൂയയ്ക്ക് പകരം അസൂയയും ഇടയ്ക്ക് അല്പം കുശുമ്പും മാത്രമേ ഉള്ളൂ. രണ്ടായാലും ഉദ്ദേശം നല്ലതോ ചീത്തയോ എന്ന് സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാക്കണം. എന്നാൽ ഇംഗ്ലീഷിൽ ഇതിന് കൃത്യമായ വാക്കുകൾ ഉണ്ട്. ദ വേർഡ്സ് ആർ എൻവി ആൻഡ് ജെലസി. എൻവിയും ജെലസിയും ഒന്ന് മറ്റൊന്നിന്റെ അർത്ഥമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും പ്രയോഗിക്കുന്നതിൽ നേരിയ വ്യത്യാസമുണ്ട്. അവയിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശമാണ് ആ വ്യത്യാസം. എൻവി, ഇ എൻ വി വൈ, എൻവി. മറ്റൊരാൾക്കുള്ള മേന്മ അംഗീകരിച്ച് അത് തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് എൻവി. എൻവിയിൽ സ്പർദ്ധയോ വെറുപ്പോ നശിച്ചു കാണാനുള്ള ത്വരയോ ഇല്ല. എൻവി ഒരു പ്രചോദനമായും മാറാം. എന്റെ സുഹൃത്ത് നന്നായി ചിത്രം വരയ്ക്കും. ഞാൻ അവളോട് പറയാറുണ്ട്, എത്ര മനോഹരമായിട്ടാണ് നീ വരയ്ക്കുന്നത്, എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു. ഇവിടെ അസൂയ എൻവിയാണ്. യു പെയിന്റ് സോ ബ്യൂട്ടിഫുള്ളി, ഐ എൻവി യു. കേസ് ചിത്ര പാടുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അവരോടെനിക്ക് അസൂയയാണ്. അടുത്ത ജന്മത്തിലെങ്കിലും അവരെ പോലെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹിയർ ടു ദ വേർഡ് ഇസ് എൻവി. ഹു ഡസന്റ് ലൈക്ക് ടു ഹിയർ കേസ് ചിത്ര സിംഗ്? ഐ എൻവി ഹർ. ജെലസി, JELOUSY. ജെലസി, സ്പർദ്ധ, കണ്ണുകടി. മറ്റൊരാളിൽ ഉള്ള അഥവാ ഉണ്ട് എന്ന് താൻ കരുതുന്ന മേന്മ അല്ലെങ്കിൽ മേൽക്കൈ. അത് തനിക്ക് വേണം എന്ന ആഗ്രഹത്തെക്കാളുപരി അത് ഉള്ളതിന് അയാളോട് തോന്നുന്ന വെറുപ്പ്, ദേഷ്യം, സ്പർദ്ധ. ജെലസി നാശം വിതയ്ക്കാം. പലപ്പോഴും ബന്ധങ്ങൾ നശിക്കാൻ പരസ്പര വിദ്വേഷവും അസൂയയും കാരണമാകാറുണ്ട്. ഇവിടെ അസൂയ ജലസിയാണ്. ജലസി ക്യാൻ ബ്രിങ് അൻ എൻഡ് ടു റിലേഷൻഷിപ്സ്. അസൂയയും കുശുംബും ജീവിതം നരകതുല്യമാക്കാറില്ലേ? ഹിയർ ഓൾസോ ജലസി ഇസ് എ റൈറ്റ് വേർഡ്. ജലസി ക്യാൻ മേക്ക് ലൈവ്സ് മിസറബിൾ. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. മരുന്നില്ലാത്ത ഈ അസൂയയും ജലസിയാണ്. There is no medicine for jealousy and baldness എന്നാണ് പദാനുപദ തർജ്ജമ.
2: English Matters presented by സ്മിത മാണിക്കോട്.

0: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
1: പോർച്ചുഗീസ് കാപ്പിരിയുടെ നിധിയെടുക്കാനായി ജന്മിയായ പാണ്ഡ്യാലക്കൽ അച്ചമ്പി തന്റെ അടിയാനും കുടിയാനുമായ കുഞ്ഞുമാക്കോത എന്ന പറയനെ തലവെട്ടിക്കൊന്നതിന്റെ തെളിവുകളാണ് അവിടെ നിന്ന് കിട്ടിയതെങ്കിലും അതിലെ പ്രതിയായ അച്ചമ്പി ദീർഘകാലം നരകിച്ച് കിടപ്പുരോഗിയായി മരിച്ചുപോയിരുന്നു. അയാളുടെ ഭാര്യയായ അന്നംകുട്ടി താത്തി അവസാന നേരത്ത് ഭ്രാന്തമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അവരുടെ മകനായ സേവ്യർ ഭ്രാന്തിന്റെ പരമകാഷ്ടയിലെത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ മരിച്ച കുഞ്ഞിനെ കുഴിതോണ്ടി പുറത്തെടുത്ത് അയാൾ പുറപ്പെട്ടു പോയത്. മട്ടാഞ്ചേരി ഗുദാമുകൾക്കരികിലുള്ള ലോഡ്ജ് വരെ ഒരു കുഞ്ഞു ശരീരം കിടത്താൻ പാകത്തിലുള്ള പെട്ടിയുമായി അയാളെത്തിയതിന് തെളിവുണ്ട്. കള്ളന്റെ മരണത്തിലേക്ക് അന്വേഷണങ്ങളെ കുടുക്കിയിട്ട് അയാൾ പോയതെങ്ങോട്ടായിരിക്കും? ഇമ്മാനുവൽ എന്ന കുഞ്ഞിന്റെ മരണത്തിലും ചില ദുരൂഹതകളുള്ളതായി ആ നിമിഷം ബെഞ്ചമിന് തോന്നി. കുഞ്ഞുമാക്കോതയെ കൊന്നതുപോലെ ഇമ്മാനുവലിനെയും ബലികൊടുത്തതായിരിക്കുമോ? ഭാവുക്കുട്ടി സ്രാങ്കും കറുപ്പനും അതിലേക്ക് എന്തെങ്കിലും വെളിച്ചം വീശാതിരിക്കില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചനും ഈ കേസുകളിലെന്തോ പങ്കുണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ തോന്നിയതാണ്. പക്ഷേ അയാളും മരിക്കുന്നതിന് മുമ്പ് അതൊന്നന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ എന്ന കുറ്റബോധം ഇപ്പോഴാണ് ബെഞ്ചമിനുണ്ടായത്. ഗുദാമിനടുത്തുള്ള തട്ടുകടയിൽ ബാവുക്കുട്ടി സ്രാങ്കുണ്ടായിരുന്നു. കാലിച്ചായ കുടിച്ചുകൊണ്ട് സ്രാങ്ക് പറഞ്ഞു, സാധാരണ പോലീസുകാരെ പോലെ ആയിരുന്നില്ല ഉണ്ണിച്ചക്കൻ സാറ്. പരലോകത്തിലുള്ളവരെക്കുറിച്ച് വരെ പുള്ളിക്കാരനറിയാം. അങ്ങേര് ശരിക്കും ആത്മാക്കാരുടെ പോലീസുകാരനാണെന്നേ. ആ പ്രയോഗം ബെഞ്ചമിന് കൗതുകകരമായി തോന്നി. അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? പാണ്ടിലോറിയിടിച്ച് കള്ളൻ ചത്തുകിടക്കണ കണ്ടപ്പോ തന്നെ അങ്ങേര് ലോറിയിലെ ലോഡുമേലേക്കാണ് നോക്കിയത്. അതേലും നിറച്ചും പോത്തായിരുന്നില്ലേ? പോത്ത് ആരുടെ വാഹനമാണ്? കാലന്റെ. പക്ഷെങ്കില് അങ്ങനെ പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല, ഒറ്റക്കൊമ്പൻ പറഞ്ഞു. കാര്യമുണ്ട് സാറേ, മോളിൽ നിന്നുള്ള കള്ളന്റെ വീഴ്ചയുടെ നേരത്ത് ആ പാണ്ടിലോറി എങ്ങനെയാണ് ആ വഴി കൂടെ തന്നെ വന്നത്? മുടിഞ്ഞ ബ്ലോക്കുള്ള ഈ വഴി കൂടെ ഒരിക്കലും വരാത്ത വണ്ടിയാണത്. അതോടിച്ച ഡ്രൈവറോട് ഉണ്ണിച്ചക്കൻ സാറ് സംസാരിക്കുകയും ചെയ്തതാണ്. എന്നിട്ട്? ബെഞ്ചമിൻ ആകാംക്ഷയോടെ ചോദിച്ചു. അയാൾ എന്താണ്ടുമൊക്കെ പറയണുണ്ടായിരുന്നു, ഒരു പിടിയും കിട്ടിയില്ല. അത് സത്യമാണ്. സംഭവം നടന്ന ദിവസം ബെഞ്ചമിനും ആ ഡ്രൈവറോട് സംസാരിച്ചിരുന്നു. വളരെ വിചിത്രമായ പെരുമാറ്റമായിരുന്നു അയാളുടേത്. ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമനടപടികൾ വേഗത്തിൽ തീർത്ത് അയാളെ നാട്ടിലേക്ക് വിട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ഭ്രാന്തിലേക്ക് മറഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരുന്നവരെ പോലെ തോന്നും. സേവ്യറിന്റെ കയ്യിലെ കനമുള്ള തുകൽബാഗ് കണ്ട് അയാളെ പിന്തുടർന്ന് ലോഡ്ജിലെത്തിയ കള്ളനെയും മനോനില തെറ്റിയ മനുഷ്യനായി ആ നിമിഷം മുതൽ ബെഞ്ചമിൻ കാണാൻ തുടങ്ങി. പുരാതനകാലത്ത് പോർച്ചുഗീസുകാർ ഉപേക്ഷിച്ചുപോയി എന്ന് പറയപ്പെടുന്ന സ്വത്തിനുവേണ്ടി അജ്ഞാതനായ ഏതോ കാപ്പിരി മുത്തപ്പനെ എന്തും ത്യജിച്ച് സേവിക്കുക മാത്രമല്ല, അയാളുടെ നിധി കിട്ടാൻ വേണ്ടി മനുഷ്യബലി പോലും നടത്താൻ മടിയില്ലാത്തവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംശയിക്കാതിരിക്കുന്നതെങ്ങനെ? അക്കാലത്ത് ചില യുക്തിവാദികളെപ്പോലെ തന്നെ ബെഞ്ചമിൻ ചിന്തിച്ചു.
2: എന്റെ സാറേ, ആ പ്രാന്തനില്ലേ കുഞ്ഞിട്ടി പറയാൻ, അവനാട് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിനെല്ലാം ഉത്തരം കിട്ടും.
1: അതെങ്ങനെ?
2: ഉണ്ണിച്ചക്കൻ സാറിന് വേണ്ടി ഒരു ദിവസം ഞാനവനെ പൊക്കിയായിരുന്നു. അന്നാണവനെ വണ്ടിയിടിച്ചത്.
1: അന്നെന്താണ് ശരിക്കും ഉണ്ടായത്? ലോഡ്ജിൽ ഒരാൾ വന്ന് താമസിച്ചില്ലേ? അത് പാണ്ഡ്യാലക്കലെ സേവിയാണെന്ന് ആദ്യം പറഞ്ഞത് കുഞ്ഞിട്ടിയാണ്. ലോഡ്ജിൽ സേവി താമസിച്ച മുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും കുഞ്ഞിട്ടി പട്ടിയുടെ പോലെ അവിടേക്ക് മണത്ത് പേടിച്ച് പുറത്തേക്കോടി. ഞങ്ങൾ പിന്നാലെ ചെന്നപ്പോഴേക്കും അവനെ വണ്ടിയിടിച്ച്.
2: വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആസ്പത്രി നോ മുങ്ങിക്കളഞ്ഞു.
1: അവനെ കിട്ടിയാൽ ചിലപ്പോൾ എല്ലാം പുറത്തു വരും.
2: സാറോർക്കണണ്ടാ ലോക്കപ്പി വച്ച് കുഞ്ഞിട്ടി പറഞ്ഞ കാര്യം?
1: ഒറ്റക്കൊമ്പൻ വല്ലായികയുടെ ബെഞ്ചമിനെ നോക്കി. ആ നോട്ടം കൊടുങ്കാടിനകത്തുള്ള ഗുഹയിൽ നിന്ന് വരുന്നതുപോലെയുള്ള കുഞ്ഞിട്ടിയുടെ സ്വരത്തിലേക്ക് അയാളെ കൊണ്ടുപോയി.
2: പാണ്ഡ്യാലക്കല സേവിച്ചക്കൻ്റെ പെട്ടിയിൽ കൂടോത്രമാണ്, അത് ചെന്ന് തുടർന്നോടത്തല്ല ആള് ചാവും. അയാൾ വഞ്ചി കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ.
0: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ലോക സൈക്കിൾ ദിനമാണ് ജൂൺ 3. 1973 റിലീസായ സ്വർഗപുത്രി എന്ന ചിത്രത്തിലെ ഈ യുഗ്മഗാനം കേൾക്കുക. ഗാനരംഗം ഉടനീളം സൈക്കിൾ യാത്രയാണ്. ചിത്രത്തിലെ നായകനായ മധുവും നായികയായ വിജയശ്രീയും രണ്ടു സൈക്കിളുകളിലേറെ പാട്ടുപാടുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസിന്റെയും മാധുരിയുടെയും ആലാപനം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശിക നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. മധ്യമാവധി 22-ാമത്തെ മേളകർത്താരാഗമായ ഖരഹരപ്രിയയുടെ ജന്യമായിട്ടാണ് കരുതപ്പെട്ടു വരുന്നത്. ഒരു കച്ചേരിയൊക്കെ അവസാനിപ്പിക്കുന്നത് പലപ്പോഴും മധ്യമാവധി രാഗത്തിലുള്ള ഏതെങ്കിലും കൃതികളോ ഒക്കെ പാടിയിട്ടായിരിക്കും. ഒരു രാഗമാലികയുടെ ഏറ്റവും അവസാനം എൻഡ് ചെയ്യുന്ന രാഗം പലപ്പോഴും മധ്യമാവധി ആയിരിക്കും.

0: ഈ ഗാനത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഏറ്റവും ശ്രദ്ധേയമാണ്. വളരെ മനോഹരമായ ഒരു ഒരു ശൃംഗാരപ്രദമായ ഒരു ഗാനമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ വളരെ പതിഞ്ഞ കാലത്തിൽ പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ അതിനെ ആദ്യന്തം മടുപ്പിക്കാതെ കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള തബലയുടെ പാറ്റേൺ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ രവീന്ദ്രൻ മാസ്റ്റർ തബല പാറ്റേൺ ആണെന്ന് വേണി
1: പറയാം.
0: ഈ പാറ്റേൺ പല ഗാനങ്ങളിലും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. മനോഹരമായ ആ ഗാനത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം.

0: കൃഷിദീപം.
1: മഴക്കാലത്ത് കന്നുകാലികളുടെ പരിചരണത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. തൊഴുത്തിലെ വൃത്തിയാണ് കാലി രോഗം തടയാനുള്ള വാക്സിൻ. രോഗാണുക്കൾ തമ്പടിക്കുന്നത് വൃത്തിയില്ലാത്ത തൊഴുത്തിലാണ്. മഴക്കാലത്തെ ഈർപ്പാവസ്ഥയിൽ രോഗാണുക്കളുടെ എണ്ണം പെരുകുന്നതായി കാണുന്നു. മഴയ്ക്ക് മുൻപായിട്ട് തന്നെ തൊഴുത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതാണ് നല്ലത്. തൊഴുത്തിനുള്ളിൽ വായു സഞ്ചാരം ഉറപ്പാക്കണം. അമോണിയ വാതകം കെട്ടിക്കിടന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈച്ച കൊതുക് ശല്യം പരിഹരിക്കാനും തൊഴുത്തിലെ ഈർപ്പമൊഴിവാക്കാനും തൊഴുത്തിൽ ഫാൻ പ്രവർത്തിപ്പിക്കുന്നത് നല്ലതാണ്. ചാണകം, മൂത്രം എന്നിവ പൂർണ്ണമായും നീക്കം ചെയ്ത് ബ്ലീച്ചിംഗ് പൗഡർ വിതറി 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊഴിച്ച് കഴുകുക. ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി ഫിനോൾ 2.5% എന്ന അണുനാശിനി ഉപയോഗിച്ച് തൊഴുത്തിന്റെ തറയും ഭിത്തിയും കഴുകുക. ആഴ്ചയിൽ ഒരിക്കൽ ചാണകക്കുഴിയിൽ കുമ്മായം വിതറുക. എല്ലാ ദിവസവും വൈകിട്ട് കുന്തിരിക്കം, വേപ്പില തുടങ്ങിയവ ഉപയോഗിച്ച് തൊഴുത്തിൽ പുകയിട്ടാൽ വായുവിലെ 70% രോഗാണുക്കളെയും ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ പശുവിനു നൽകുന്ന കുടിവെള്ളം ശുദ്ധമായിരിക്കണം. മാസം തോറും വെള്ളം ശുദ്ധീകരിക്കാനായി 2.5 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ 1000 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കുടിവെള്ള സ്രോതസ്സിൽ ചേർക്കണം. ചെള്ള്, പേൻ എന്നിവയാണ് പശുക്കളെ ബാധിക്കുന്ന മാരക രോഗങ്ങളായ തൈലേറിയ, അനാപ്ലാസ്മ, ട്രിപ്പനോസോവ, ബെബിസിയ എന്നിവ പരത്തുന്നത്. ഇത് തടയാനുള്ള കീടനാശിനി നിശ്ചിത അനുപാതത്തിൽ വെള്ളത്തിൽ കലർത്തി തൊഴുത്തിന്റെ ഭിത്തികളിലും മൂലകളിലും നിശ്ചിത ഇടവേളകളിൽ തളിക്കണം. പശുക്കളുടെ ശരീരത്തിൽ ഈച്ച മരുന്ന് 2 ആഴ്ച ഇടവിട്ട് തളിക്കണം. പശുക്കളിൽ കണ്ടുവരുന്ന അകിടുവീക്കം തടയാനായി കറവയ്ക്ക് മുൻപും ശേഷവും പൊട്ടാസ്യം പെർമാംഗനേറ്റ് നേർപ്പിച്ച ലായനി കൊണ്ട് അകിട് കഴുകണം. കറവയന്ത്രം എല്ലാ ദിവസവും ഉപയോഗശേഷം കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പ്രതിരോധ കുത്തിവയ്പ് യഥാസമയം നൽകണം. കുളമ്പ് രോഗം, ചർമ്മമുഴ, കുരലടപ്പൻ തുടങ്ങിയ രോഗങ്ങൾ ഒഴിവാക്കാനുള്ള സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് നിശ്ചിത ഇടവേളകളിൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പതിവായി പാൽ പരിശോധന നടത്തി അകിടുവീക്ക സാധ്യത മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ ചികിത്സ നേടുകയും വേണം. പശുക്കൾക്കായുള്ള തീറ്റയിൽ പൂപ്പൽ ബാധിക്കുന്നത് ഒഴിവാക്കാൻ കാലിത്തീറ്റ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ വെറ്ററിനറി ഡോക്ടറുടെ സേവനം തേടണം.

എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചാണ് ഇളയരാജ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. കടൽ തീരത്തുകൂടി കടൽക്കാറ്റേറ്റ് തന്റെ മാരനെ തേടുന്ന നായികയുടെ ആലാപനവും ഒരിളം കാറ്റുപോലെയാണ് നമ്മുടെ കാതുകളെ തഴുകി കടന്നു പോകുന്നത്. പഞ്ചു അരുണാചലത്തിന്റെ വരികൾ ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി.

0: കൃഷിദീപം. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: സംഗീത സാന്ദ്രമായൊരു അനുഭൂതിയെന്നോ ഈണനിറവിന്റെ മകുടമെന്നോ സംഗീത സാമ്രാട്ടെന്നോ എന്താണ് ഇളയരാജയെ നാം വിശേഷിപ്പിക്കേണ്ടത്? സപ്തസ്വരങ്ങൾ അലിഞ്ഞു ചേർന്ന ഒരനുഭവമാണോ, അതോ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും സംഗീതത്തിന്റെ സാമീപ്യമുണ്ടെന്ന തോന്നലുകളാണോ? എന്തൊക്കെയോ ആണ് ഈ മനുഷ്യൻ. 1976 അന്നക്കിളി

0: Khalilur Rahman, elected president of 81st session of UN General Assembly. External Affairs Minister Dr. S. Jaishankar congratulates him. And in women's cricket, hosts England beat India by 6 wickets in third and final T20 international to seal 3-match series 2-1. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: അന്തരിച്ച ആർട്ടിസ്റ്റ് ദയാനന്ദന് ആദരം. കോഴിക്കോട് ജനിച്ച് മലപ്പുറത്തേക്ക് ചേക്കേറിയ ദയാനന്ദൻ ചെല്ലുന്നിടത്തെല്ലാം ചുറ്റുമുള്ള മനുഷ്യരെ കലകൊണ്ടും സ്നേഹം കൊണ്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ആർട്ടിസ്റ്റ് പോൾ കല്ലാനോട്:
4: ആർട്ടിസ്റ്റ് ദയാനന്ദൻ ഒട്ടേറെ സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു സമാഹാരമായി തൻ്റെ മനസ്സിനെ മാറ്റിയ ഒരു കലാകാരനാണ്. ഒരർത്ഥത്തിൽ സ്വപ്നാത്മകമായ എന്ന് ഞാൻ പറയുന്നതിന് 2-3 അർത്ഥങ്ങൾ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്. ഒന്ന്, ദയാനന്ദൻ്റെ കലാലോകത്തിന് ഉണ്ടായിരുന്ന ഒരു സ്വപ്നാത്മകത, അതായത് ഒരുതരം റൊമാൻറ്റിക് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പരിവേഷം, അതിൽ നിറയെ സ്വപ്നങ്ങളുടെയും മാത്രമല്ല കുറേ ഓർമ്മകളുടെയും അംശമുണ്ടായിരുന്നു. സുഗതകുമാരിയുടെ കവിതയിൽ നമ്മൾ കണ്ടെത്തുന്ന ഉപേക്ഷിക്കാനാവാത്ത ഒരു ആകർഷണീയതയും ഒരു സ്വപ്നാത്മകതയും ഭ്രമാത്മകത തീരെയില്ലാത്ത ഒരു സൗമ്യതയും ദയാനന്ദൻ്റെ ചിത്രങ്ങൾക്കുണ്ടായിരുന്നു, ദയാനന്ദൻ്റെ പെരുമാറ്റങ്ങൾക്കുണ്ടായിരുന്നു, ദയാനന്ദൻ പങ്കിടാറുള്ള ചിന്തകൾക്കും ഉണ്ടായിരുന്നു. അത് ഒരു ഒരു കലാകാരൻ്റെ സമീപന രീതിയാവാം, അല്ലെങ്കിൽ ഒടുവിൽ ഒരു ജീവിതം കൊണ്ട് കണ്ടെത്തിയ ഒരു ആവിഷ്കാര മാതൃകയാവാം. എന്തുമാവട്ടെ, ദയാനന്ദൻ ഈ സൗഹൃദം വാരി വിതറി, സ്നേഹം വാരി വിതറി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആദ്യ അക്ഷരങ്ങൾ ദയ വാരി വിതറി ആനന്ദം കൊണ്ട ഒരാളാണ്. അതുകൊണ്ട് ദയാനന്ദന് ധാരാളം സുഹൃത്തുക്കളുണ്ടായി, ദയാനന്ദന് ധാരാളം ശിഷ്യന്മാരുണ്ടായി. ഈ സുഹൃത്തുക്കളും ശിഷ്യന്മാരും അല്ലാത്ത ഇതര സ്വഭാവക്കാരായ കലാകാരന്മാരുണ്ടായി. അനേക കലകളിലുള്ള, അതായത് സിനിമയാവാം, നാടകമാവാം, നോവലാവാം, ചെറുകഥയാവാം, മറ്റ് കലകൾ, അതൊന്നും അന്യമായ ഒരു ആസ്വാദകനോ സൃഷ്ടാവോ ആയിരുന്നില്ല ദയാനന്ദൻ. എല്ലാറ്റിനെയും അദ്ദേഹം സ്വീകരിച്ചു, സ്നേഹിച്ചു. ഈ സ്നേഹവും സ്വീകാര്യതയുമൊക്കെ ഒരൊറ്റ മാനദണ്ഡം വെച്ചതാണ്: നന്നാവണം, അഴകുള്ളതാവണം, അന്തസ്സുള്ളതാവണം, ആത്മാർത്ഥതയുള്ളതാവണം എന്നൊരു ഒരു ഒറ്റ മാനദണ്ഡത്തിലാണ് അദ്ദേഹം എല്ലാറ്റിനെയും വിലയിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്വപ്നവും ഒരു ഓർമ്മയും ആയി അദ്ദേഹത്തെ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളോ അദ്ദേഹത്തിൻ്റെ രചനകളോ ജീവിതവും ആയി പരിചയപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ യൂണിവേഴ്സൽ ആർട്സിലെ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്താണ് ദയാനന്ദൻ അവിടെ ഒരു വിദ്യാർത്ഥിയായി വന്ന് ചേരുന്നത്. അത് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ അധ്യാപകനാണ്, എൻ്റെ കൂടെ പിന്നെ എന്തിനാണെന്നറിയില്ല കൂട്ടിച്ചേർക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ടാണ്. ഞാനാണ് മൂത്തത്, എന്നേക്കാൾ പ്രായം കുറവാണ് മാഷ്ക്ക്, പക്ഷേ മാഷ് എൻ്റെ അധ്യാപകനാണ് എന്ന് പറയുമായിരുന്നു. ആ ഒരു ആത്മാർത്ഥതയും ഗുരുശിഷ്യ ബന്ധം പോലെ ഉള്ള ഒരു സൗഹൃദവും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്വപ്നാത്മകമായ ഒരു ആലിംഗനം പോലെയുള്ള ബന്ധമായിരുന്നു. 50 വർഷത്തിനൊക്കെ അപ്പുറത്താണ് ഈ സൗഹൃദം ആരംഭിക്കുന്നത്. അത് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഗതി വിഗതികളിൽ പല മട്ടിൽ പരസ്പരം കൊണ്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടുന്നത് ഒരു സൗഹൃദത്തിൻ്റെ ലോകത്തിന്, ഒരു കലയുടെ ലോകത്തിന്, ഒരു സഹൃദയ ലോകത്തിന് എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് ദയാനന്ദൻ ഒരു ഉപമ ഇല്ലാത്ത അനുപമമായ ഒരു സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
3: കവി വി പി ഷൗക്കത്തലി:
5: ആർട്ടിസ്റ്റ് ദയാനന്ദൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം തീർത്ത ദുഃഖകരമായ

0: അവസ്ഥയിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട തട്ടകമായിരുന്ന മലപ്പുറവും മലപ്പുറത്തെ കലാസ്വാദകരും KCS പണിക്കർ, പത്മിനി, നമ്പൂതിരി, AS അക്കിത്തനാരായണൻ, വിശ്വനാഥൻ, കൃഷ്ണകുമാർ, സഗീർ തുടങ്ങി പഴയ തലമുറയിലെ ഒട്ടനവധി ചിത്രകാരന്മാർ, പുതിയ തലമുറയിലെ സർഗധനരായ നിരവധി ചിത്രകാരന്മാർ, ഏറെ ചനലോത്സവവും സൗന്ദര്യദീപ്തവുമാണ് മലപ്പുറത്തിൻ്റെ ചിത്രകലാമണ്ഡലം. ഈ താവഴിയിൽ ഏറെ വ്യത്യസ്തമായ ഒരു കർമ്മപഥത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആർട്ടിസ്റ്റ് ദയാനന്ദൻ. മൗലികതയുള്ള മികച്ച ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല ദയാനന്ദൻ. ചിത്രകലയെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടി അദ്ദേഹം നിർവഹിച്ച സേവനങ്ങളുടെ പേരിലായിരിക്കും ദയാനന്ദൻ വരുംകാലത്ത് ഓർമ്മിക്കപ്പെടുക. മലപ്പുറത്തെ ചിത്രകാരന്മാർക്കൊരു ആർട്ട് ഗാലറി എന്ന സ്വപ്നത്തിൻ്റെ പ്രൗഢമായ പ്രതിനിധാനമാണ് കോട്ടക്കുന്നിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി. പുതുമുറയിലെ ചിത്രകാരന്മാർക്ക് വേണ്ടി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട ചിത്രകലാ ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജില്ലയിലെ ആഘോഷ പരിപാടികൾക്ക് അഴുകും അർത്ഥവും നൽകുന്ന ചലന നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ എന്നിങ്ങനെ ജില്ലയിൽ ഒരൊറ്റ ചിത്രകലാ സംരംഭവും ദയാനന്ദനില്ലാതെ കടന്നുപോയിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരിക്കലും നിറമങ്ങാത്ത ചിത്രസൗന്ദര്യമായി എന്നെന്നും മലപ്പുറം കാത്തുവയ്ക്കും ഈ കലാകാരൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളെ.
1: പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ KV ഷാജി.
2: ചിത്രകലയെ സാമൂഹ്യ പ്രതിബദ്ധതയുമായി കണ്ണിചേർത്ത ഒരു ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് ദയാനന്ദൻ. അദ്ദേഹത്തിന്റെ കലാപക്ഷം രേഖപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ചിത്രകലാരംഗത്ത് പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിനും ആ ചിത്രകല മാത്രമല്ല അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആർട്ടിസ്റ്റുകളായി രൂപപ്പെടുത്തിയെടുക്കുന്നതിലും കേരളത്തിൽ ആർട്ടിസ്റ്റ് ദയാനന്ദനോളം ജീവിതം സമർപ്പിച്ച മറ്റൊരു കലാകാരനെ, ഒരു ചിത്രകാരനെ നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിരവധി കുട്ടികളെ ചിത്രകലാ രംഗത്തേക്ക് കൊണ്ടുവരികയും അവരൊക്കെ തന്നെ പ്രശസ്തരായ ചിത്രകാരായി അറിയപ്പെടുകയും ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ദയേട്ടൻ നമ്മളെ വിട്ടുപിരിയുന്നത്. മലപ്പുറത്ത് കോട്ടക്കുന്നിൽ ഒരു കാരണവശാലും ബ്രഷ് കയ്യിലേന്തി ചിത്രം വരയ്ക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയില്ലായിരുന്ന കോട്ടക്കുന്നിലെ ജസ്ഫറിനെയും അതുപോലെ തന്നെ ഷരീബയെയും കലാപരമായി യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളും പാരമ്പര്യവുമില്ലാതിരുന്ന ഷബീബയെപ്പോലുള്ള കുട്ടിയെ ചിത്രകലാരംഗത്തേക്ക് കൊണ്ടുവന്നതും ദയേട്ടന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദയേട്ടന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ കുട്ടികളുടെ ചിത്രകലാ രംഗത്തേക്ക് സജീവമാവുകയും തന്റെ കലാപ്രവർത്തനത്തോടൊപ്പം തന്നെ കുട്ടികളെ ചിത്രരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 16-ാമത്തെ വയസ്സിൽ തന്റെ വീടിന് സമീപത്തെ ഒരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റിന്റെ ഹെൽപ്പറായി, ഒരു പെയിന്ററുടെ ഹെൽപ്പറായി ജോലിക്ക് പോകേണ്ട സാഹചര്യം നിലവിൽ വന്നതാണ് സത്യത്തിൽ ദയാനന്ദനെ ആർട്ടിസ്റ്റായി ചിത്രകലാ രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വഴിത്തിരിവായി മാറുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജോലിക്ക് പോകുന്ന സമയത്ത് ബാനറുകൾ എഴുതി തുടങ്ങുകയും അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് കൂടുതൽ ചിത്രകല ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്, വേണം എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൽ ചിത്രകലാ പഠനത്തിനായി എത്തിച്ചേരുന്നത്. അവിടെ അധ്യാപകരായിട്ടുള്ള ശ്രീ രവി, അതുപോലെ തന്നെ ശ്രീ പോൾ കല്ലാനോട് തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ ആണ് ശാസ്ത്രീയമായ ഒരു ചിത്രകലാ രംഗത്തേക്ക്, അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് ദയേട്ടൻ എത്തിച്ചേരുന്നത്. അത്തരത്തിൽ പിന്നീട് അക്കാദമികമായി ആർജിച്ചെടുത്ത ചിത്രകലാ സംസ്കാരത്തെ ചിത്രങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചിത്രകലാ സങ്കേതങ്ങളെ പുതിയ തലമുറകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നിലനിർത്തി പോരുകയും നിരവധി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കയ്യെഴുത്ത് മാഗസിനുകൾ സംഘടിപ്പിക്കുകയും ആ കയ്യെഴുത്ത് മാഗസിനുകൾ കുട്ടികളുടെ ആത്മപ്രകാശനത്തിനുള്ള ചിത്രകലയും കയ്യെഴുത്തും സാഹിത്യവും എല്ലാം സമന്വയിപ്പിക്കുന്ന കുട്ടികളുടെ സർഗാത്മക ഇടമാക്കി അത്തരം കയ്യെഴുത്ത് മാഗസിനുകളെ പരിപോഷിപ്പിക്കുകയും

0: ഒക്കെ ചെയ്ത് പരമാവധി കുട്ടികളെ ചിത്രകലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു ദയേട്ടന് എന്നുള്ളതാണ് അദ്ദേഹം ചിത്രകലാ രംഗത്ത് ചെയ്തിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും നടന്നിട്ടുള്ള പ്രശ്നാധിഷ്ഠിത സമരങ്ങളിലെല്ലാം ഒരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്റെ ഐക്യം പറഞ്ഞിട്ടാണ് ശ്രീ ദയേട്ടൻ കാല യവനീയക്കുള്ളിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നടന്നിട്ടുള്ള ഏതൊരു തരത്തിലുള്ള സർഗാത്മക സമര ഇടങ്ങളിലെല്ലാം തന്നെ പുരോഗമന ഇടങ്ങളിലെല്ലാം തന്നെ തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ ചിത്രകലാ ഇടപെടലുകൾ കൊണ്ടും എല്ലാം ഐക്യം പറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട ദയേട്ടൻ യാത്ര പോയിട്ടുള്ളത്.
1: സിത്താറിസ്റ്റ് വിനോദ് ശങ്കരൻ.
2: ഏറെ സങ്കടകരമായ ഒരു ദിനമാണെന്ന് ദയാനന്ദേട്ടൻ നമ്മളെല്ലാവരും വിട്ടുപോയത്. എനിക്ക് പരിചയം 2000 ബറോഡയിൽ സിത്താറ് പഠിക്കാനും മറ്റും നിൽക്കുകയും 2000 ഇവിടെ കോഴിക്കോട് വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിളിക്കുന്നുണ്ട്, അനിലിൻ്റെ ഷോ ഉണ്ട്, വിനോദ് അവിടെ വായിക്കണം, സിത്താർ വായിക്കണം. ഞാൻ ആ സമയത്താണെങ്കിൽ വല്ലാത്ത പേടിയിലാണ്. ആ ഒരു വലിയ ഓഡിയൻസിനെ നോക്കി നിൽക്കാനാവാത്ത എങ്കിലും അത് ചെയ്തു. ദയേന്ദ്രേട്ടൻ എപ്പോഴും എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രകല ആണ് ഏറ്റവും പ്രിയമെങ്കിൽ തന്നെയും സംഗീതത്തിൻ്റെ നല്ല ധ്യാനശുദ്ധിയുള്ള ജ്ഞാനശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അന്തരിച്ച ആർട്ടിസ്റ്റ് ദയാനന്ദനെ അനുശോചിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. നിർവഹണ സഹായം ആദിത്യൻ SS.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാർ പാടിയ ഗാനം. രചന SRamesh Nair. സംഗീതം MG രാധാകൃഷ്ണൻ.

0: വാർത്താജാലകം, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതാണ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. പാഠമൊന്ന് പുതിയോഗ വിദ്യാലയം എന്ന സന്ദേശത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കി കുട്ടികൾ മുന്നേറണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭൌതിക സൌകര്യങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും ലോകോത്തര നിലവാരത്തിൽ നൈപുണ്യാധിഷ്ഠിത പഠനം ഉറപ്പാക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. 300,000+ വിദ്യാർത്ഥികളാണ് നവാഗതരായി ഈ അധ്യയന വർഷം വിദ്യാലയങ്ങളിലെത്തിയത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4-ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 35 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയ്ക്ക് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറെ ലഭിക്കുന്നത്. വോട്ടെടുപ്പിൽ ഷാനിമോൾക്ക് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലെ 1-ാം ഘട്ട ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭൂരിഭാഗം നിബന്ധനകളും അന്തിമമായതാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത. കരാറിന് അന്തിമരൂപം നൽകാൻ US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. നാളെ വരെയാണ് ചർച്ചകൾ. വിപണി പ്രവേശം, തീരുവ, ഇതര നടപടികൾ, കസ്റ്റംസ് വ്യാപാര നടപടിക്രമങ്ങൾ സുഗമമാക്കൽ, നിക്ഷേപ പ്രോത്സാഹനം തുടങ്ങിയ മേഖലകളിലെ താൽക്കാലിക കരാറുകൾക്ക് അന്തിമരൂപം നൽകുകയും ഭാവിയിലെ വിപുലമായ ചർച്ചകൾക്ക് അടിത്തറയിടുകയുമാണ് ലക്ഷ്യം. 2025-26 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ 2-ാമത്തെ വ്യാപാര പങ്കാളിയായിരുന്നു അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്ത് ഇന്ധനവും ഭക്ഷ്യധാന്യങ്ങളും വളവുമടക്കം അവശ്യ സാധനങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്രം. കാർഷിക ഉൽപ്പാദനം മികച്ച നിലയിലാണെന്നും ഭക്ഷ്യധാന്യ ലഭ്യതയിൽ രാജ്യം സുരക്ഷിതമാണെന്നും കേന്ദ്രം അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതിനാൽ ഇറക്കുമതി കുറയുകയും ഭക്ഷ്യശേഖരം കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്തു. അതേസമയം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. ക്രൂഡ് ഓയിൽ LPG വിതരണത്തിലെ തടസ്സങ്ങൾ ഇന്ധന സുരക്ഷയ്ക്കും വില സ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ US വെടിനിർത്തൽ കരാറിനെ ബാധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായതായാണ് അന്തർദേശീയ തലത്തിലെ പ്രധാന വാർത്ത. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. അതേസമയം ഇറാനുമായി ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും നെതന്യാഹുവുമായും ഹിസ്ബുല്ല പ്രതിനിധികളുമായും സംസാരിച്ചുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു.
0: വാർത്താജാലകം ഇന്ന് പുതിയ അധ്യയന വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വ്യക്തിക്കപ്പുറം കുടുംബങ്ങളിലും സമൂഹത്തിലും സ്വാധീനം ചെലുത്തുന്ന വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും പുതിയ കാലത്ത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കൂടുതലറിയാം. ഈ പതിപ്പിൽ അതിഥിയായി നമുക്കൊപ്പം കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന ചേവായൂർ AEO കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനുമായ മുഹമ്മദ് ലുക്മാൻ കെ. പാഠം ഒന്ന് പുതുയുഗ വിദ്യാലയം എന്ന സന്ദേശവുമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ വിദ്യാർത്ഥികളെ വരവേറ്റു. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഓരോ അധ്യയന വർഷാരംഭവും പുതിയ തുടക്കവും പ്രതീക്ഷ

0: പ്രതീക്ഷകളുമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിലൂന്നി അനുഭവാധിഷ്ഠിത പഠനത്തിന് മുൻതൂക്കം നൽകുന്ന രീതിയിൽ ഏറ്റവും മികച്ച പഠനാന്തരീക്ഷമൊരുക്കാനാണ് ഓരോ അധ്യയന വർഷവും വിദ്യാഭ്യാസ മേഖല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് അനിവാര്യമായ സാമൂഹ്യ മൂല്യങ്ങൾ പ്രതിഫലിക്കുമ്പോഴാണ് പഠനം കൂടുതൽ ഫലപ്രദമാകുന്നത്.
1: നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത അത് ശിശു കേന്ദ്രീകൃതവും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾച്ചേർത്തുള്ളതുമാണ് എന്നുള്ളതാണ്. ഓരോ കുട്ടിയുടെയും പഠനശേഷിയും സാമൂഹിക വൈകാരിക വളർച്ചയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇതുവരെ സ്വീകരിച്ചു വന്നത്. അത് തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തിയ രീതിയിൽ ഈ വർഷവും മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. കൂടാതെ നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതില് പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് അറിവ് അനുഭവങ്ങളിൽ നിന്ന് തന്നെ കുട്ടികൾ ശേഖരിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിനൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. കൂടാതെ വിമർശനാത്മക ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അക്കാദമിക മികവിനൊപ്പം കുട്ടികളിൽ മൂല്യബോധം, ജനാധിപത്യ ബോധം, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധങ്ങൾ, അതേപോലെ ഇപ്പോൾ സമൂഹത്തിലെ ഏറെ കുറ്റകൃത്യങ്ങൾക്കൊക്കെ കാരണമാവുന്ന നവമാധ്യമങ്ങളുടെയൊക്കെ ദുരുപയോഗം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ നമുക്ക് ഈ വർഷം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്.
0: സ്കൂൾ വിദ്യാഭ്യാസത്തിന് വ്യക്തിത്വ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്താമെന്നിരിക്കെ അത് അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന തിരിച്ചറിവിന് പുതിയ കാലത്ത് ഏറെ പ്രാധാന്യമുണ്ട്. തിരക്കുപിടിച്ച ജീവിത സാഹചര്യങ്ങളും അണുകുടുംബ വ്യവസ്ഥയും നഗര കേന്ദ്രീകൃത ജീവിതശൈലിയുമെല്ലാം കുട്ടികളുടെ പഠനത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടുത്തരവാദിത്തത്തെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊപ്പം സമൂഹ മാധ്യമങ്ങളുടെ അമിത ഉപയോഗവും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. കുട്ടികൾക്കൊപ്പം സമയം ചെലവിടാനും അവരുടെ പഠനത്തിൽ പിന്തുണയേകാനും രക്ഷിതാക്കൾ അധ്യാപകർക്കൊപ്പം കൈകോർക്കേണ്ടത് അനിവാര്യമാണ്.
1: വിദ്യാഭ്യാസം എന്നത് സമഗ്ര വികസനമാണ്. കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും അവരിലെ മൂല്യബോധം വളർത്തുന്നതിലും ഒക്കെ അധ്യാപകർക്കുള്ളത് പോലെ രക്ഷിതാക്കൾക്കും തുല്യമായ പങ്കാളിത്തം ആവശ്യമാണ്. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും പിന്തുണയും കിട്ടുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് സ്കൂളിൽ നിന്നുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പഠന പുരോഗതി, പെരുമാറ്റം, മാനസികാരോഗ്യം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ അധ്യാപകരും രക്ഷിതാക്കളും നിരന്തരമായി പരസ്പരം ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. പണ്ടത്തെ പോലെ കുട്ടികളെ താരതമ്യപ്പെടുത്തിയോ വഴക്ക് പറഞ്ഞോ ഒന്നും നമുക്ക് കുട്ടികളെ നേരായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവന്റെ കഴിവുകൾ തിരിച്ചറിയുകയും അത് വളർത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് അവനെ പ്രോത്സാഹിപ്പിച്ച് മാത്രമേ നമുക്ക് കുട്ടികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഈ കാര്യത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനുമൊക്കെ തുല്യമായ ഉത്തരവാദിത്തമുണ്ട്.
0: മികച്ച പഠനം സാധ്യമാകുന്നത് മികച്ച പഠന അന്തരീക്ഷത്തിൽ മാത്രമാണ്. ഓരോ ദിവസവും കുട്ടികൾ ഏറ്റവുമധികം സമയം ചെലവിടുന്ന വിദ്യാലയങ്ങൾ നല്ല ചിന്തകളുടെയും നല്ല കൂട്ടുകെട്ടുകളുടെയും സന്തോഷകരമായ ഇടങ്ങളാകണം. കുട്ടികളുടെ മാനസികോല്ലാസം ഉറപ്പാക്കാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കലാകായിക പ്രവർത്തനങ്ങളും മനഃശാസ്ത്ര കൗൺസിലിംഗും ഉൾപ്പെടെ സംരംഭങ്ങൾ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്.
1: ഓൾറൗണ്ട് ഡെവലപ്മെന്റ് സാധ്യമാകണമെങ്കിൽ മികച്ച പഠന അന്തരീക്ഷവും അതോടൊപ്പം മികച്ച മാനസികാരോഗ്യവും കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ ഇതിനെ സഹായകമായിട്ട് വിവിധ കലാകായിക പ്രവർത്തനങ്ങൾ, കൗൺസലിംഗ് സേവനങ്ങൾ, ക്ലാസ് പി ടി എ, മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ സ്കൂളുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്ലാസ് അധ്യാപകർക്ക് കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും അവർക്ക് പിന്തുണ നൽകാനും വേണമെങ്കിൽ കൗൺസിലിംഗ് നൽകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് വീടുകളിലെ അന്തരീക്ഷവും. രക്ഷിതാക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ഇടപെടുകയും ചെലവഴിക്കുകയും ചെയ്യുക വഴി കുട്ടികളുടെ പല പ്രശ്നങ്ങളും അവരുടെ പരിഹാരങ്ങളും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികളിലുള്ള പല പ്രശ്നങ്ങളും, ആത്മഹത്യാ പ്രവണത, ലഹരിക്കുള്ള അടിമപ്പെടൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെയൊക്കെ ഉദ്ദേശം കുട്ടികളുടെ മാനസികാരോഗ്യം വളർത്തുന്നതിനും സമഗ്രമായ വികസനത്തിന് സഹായിക്കുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ്. ഇതൊക്കെയും നമുക്ക് ലഭ്യമാകുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെയാണ്.
0: പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. ഹൈടെക് ക്ലാസ് മുറികളും അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളും മിക്ക പൊതുവിദ്യാലയങ്ങളിലുമുണ്ട്. എങ്കിലും പഠന നിലവാരത്തിലെ ആശങ്കയാവാം പലപ്പോഴും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞുവിടാൻ ചില രക്ഷിതാക്കളെയെങ്കിലും പ്രേരിപ്പിക്കുന്ന ഘടകം. ഇംഗ്ലീഷ് പഠനത്തിനടക്കം കൂടുതൽ പ്രാധാന്യം നൽകി പൊതു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകളിലെ ആരോഗ്യകരമായ മത്സരം ഗുണനിലവാരമുയർത്താൻ വഴിയൊരുക്കുന്നു. പുതിയ അധ്യയന വർഷം ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതും വിദ്യാഭ്യാസ ഗുണനിലവാരത്തിലെ മികവാണ്.
1: പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തെ കുറിച്ച് പറയുക

0: ആണല്ലേ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗവൺമെന്റ് നന്നായി ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖല. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഹൈടെക് ക്ലാസ് മുറികളോടുകൂടിയുള്ള ഡിജിറ്റൽ പഠന സൗകര്യങ്ങളുള്ള മികച്ച അക്കാദമിക നേട്ടങ്ങൾ കൈവരിക്കുന്ന സ്കൂളുകളാണ്. കുട്ടികൾ കുറവാണെങ്കിൽ പോലും മിക്കവാറും എല്ലാ സ്കൂളുകളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എങ്കിലും ചില രക്ഷിതാക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളോടുള്ള ഒരു ആകർഷണം തുടരുന്നുണ്ട്, അത് പറയാതെ വയ്യ. അതിനെ മറികടക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, തൊഴിൽ നൈപുണ്യ വികസനം, വ്യക്തിഗത പഠന പിന്തുണ തുടങ്ങിയ ഒരുപാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളൊക്കെ നമുക്കിപ്പോ ഇഷ്ടംപോലെയുണ്ട്. പഠന രീതികളും നമ്മൾ അതിൽ പിന്തുടരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം സമൂഹത്തിലേക്ക് കൂടുതൽ ഫലപ്രദമായി എത്തിക്കാനും നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ.
1: അറിവ് പകർന്നു നൽകുന്നതിനപ്പുറം സാമൂഹ്യ മൂല്യങ്ങൾ ആർജിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയെന്നത് ഓരോ വിദ്യാലയത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ലിംഗസമത്വവും ജനാധിപത്യ മൂല്യങ്ങളും സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളും വിദ്യാർത്ഥികൾ സ്വായത്തമാക്കേണ്ടത് അവരുടെ പഠന കാലയളവിലാണ്. ഇതാണ് ഭാവി തലമുറയിലെ സാമൂഹ്യ നന്മയുടെ അടിത്തറ. പുതിയ കാലത്ത് ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വിദ്യാലയങ്ങളും അധ്യാപകരും നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ്.
0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു ഉദ്ദേശം. ഇവിടെ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട്. സഹിഷ്ണുത, സഹകരണം, ലിംഗസമത്വം തുടങ്ങിയിട്ട് ജനാധിപത്യ ബോധം, പരിസ്ഥിതിയെ കുറിച്ചുള്ള അവബോധം, ഇങ്ങനെയുള്ള ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിച്ചെടുക്കുന്നത് കൂടിച്ചേരലുകളിലൂടെയും പരസ്പര ഉള്ള ഇടപഴകലിലൂടെയൊക്കെ കുട്ടികൾ സ്വയമേവ നേടിയെടുക്കുന്നത് ആയ ചില സാമൂഹ്യ മര്യാദകളൊക്കെയും കുട്ടികൾ അങ്ങനെ നേടിയെടുക്കുന്നതാണ്. ഇതിനൊക്കെ ഉള്ള അടിസ്ഥാന സ്ഥലമാണ് പൊതുവിദ്യാലയങ്ങൾ. പക്ഷേ ഈ കാര്യത്തിലും നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. കൂടാതെ കുടുംബഘടനയിൽ പല മാറ്റങ്ങൾ ഈ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു തനത് സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള കുടുംബഘടന വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതൊക്കെയും കുട്ടികളുടെ മൂല്യ ശോഷണത്തിന് ഒരു കാരണമാവുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഇതിനൊക്കെയും നമുക്ക് പക്ഷേ സ്കൂളിലുള്ള മറ്റു പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തരണം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
1: സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം വിദ്യാഭ്യാസ മേഖലയിലും നിരവധി ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. പഠനത്തിലും അധ്യാപനത്തിലുമെല്ലാം നിർമ്മിത ബുദ്ധി കടന്നുവരുന്ന കാലത്ത് സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപൂർണമായ ഉപയോഗത്തിന് പ്രാധാന്യമേറെയാണ്. മറ്റേതൊരു സാങ്കേതിക വിദ്യയെയും പോലെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന AI സംവിധാനങ്ങൾ പക്ഷേ പലപ്പോഴും വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്താശേഷിയെയും വിമർശനാത്മക സമീപനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അധ്യാപന രംഗത്തും AI ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല.
0: AI ഉൾപ്പെടെയുള്ള നവീന സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. നല്ലതായ രീതിയിൽ ഉപയോഗിച്ചാൽ അവ ഒട്ടേറെ ഗുണകരവുമാണ്. കുട്ടികളെ സംബന്ധിച്ച് വ്യക്തിഗതമായിട്ട് അറിവ് വർദ്ധിപ്പിക്കാനും മറ്റൊരാളുടെ സഹായം കൂടാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ സഹായകമാണ്. അധ്യാപകർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും തങ്ങളുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗപ്പെടും. പക്ഷേ സാങ്കേതിക വിദ്യയുടെ അമിത ആശ്രയത്വം, തെറ്റായ വിവരങ്ങളുടെ പ്രചരണം, സൃഷ്ടിപരമായ ചിന്തയുടെ കുറവ് തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. സ്വന്തമായി ചിന്തിച്ച് കണ്ടെത്തേണ്ടതിന് പകരം നേരെ AIയോട് ചോദിച്ച് വരുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. AIയെ ശരിക്കും ഒരു പഠന സഹായി എന്ന നിലയിലാണ് കാണേണ്ടത്. ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ വളരെ നല്ലൊരു സംഗതിയാണ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും.
1: പുതിയ കാലത്തെ പുതിയ അധ്യയന വർഷം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകളും വെല്ലുവിളികളും ഏറെയാണ്. സമൂഹത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നാളെയുടെ തലമുറ വളർന്നുവരുന്ന വിദ്യാലയങ്ങളും അവരെ വളർത്തിയെടുക്കുന്ന വീടകങ്ങളും സാമൂഹ്യ നന്മയുടെയും മൂല്യങ്ങളുടെയും വേദിയാകേണ്ടതുണ്ട്. പുതിയ ജീവിത സാഹചര്യങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിനും മികവിനുമായി സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താനും നമുക്കാവണം. നല്ല പൗരന്മാരായി വരും തലമുറയെ വാർത്തെടുക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും കൈകോർക്കണം. പുതിയ അധ്യയന വർഷം ഈ പ്രതീക്ഷകൾ പൂവണിയുമെന്ന് പ്രത്യാശിക്കാം.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായെത്തിയത് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന ചേവായൂർ AEOയും കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനുമായ മുഹമ്മദ് ലുക്മാൻ കെ. ആശയം അവതരണം YP ഹബീബ് റഹ്മാൻ. ശബ്ദസാന്നിധ്യം അനുഷ ആത്മപ്രകാശ്. എഡിറ്റർ BK സുരേഷ്.

0: തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യം ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന യൂസഫ് അലി കച്ചേരി, സംഗീതം കെ ജെ ജോയി.

0: ഇന്ന് പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ചൂള എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: സുവർണ മലരുകൾ.
1: ഇന്ന് പാട്ടി വേണം
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. ആർ ബി ഐ പറയുന്നു നിങ്ങളുടെ പിൻ, ഒ ടി പി, സി വി വി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
1: എവിടെയാ പോകുന്നത്?
2: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
1: ആർ ബി ഐ പറയുന്നു അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ പി പ്രിയാമേനോൻ പാടിയ ഗാനം. രചന കെ ഷൈജ, സംഗീതം കെ പി ഉദയഭാനു.

അടുത്ത ഗാനം പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്, രചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം ദർശൻ രാമൻ.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സുസ്ഥീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷ പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിൻ്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ വളരെ സീരിയസായ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തു രക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങി അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകളൊന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ രണ്ട് പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീ ആണ്.

അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ, പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്, 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിൻ്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റാണ് തരുന്നത്. അതിനെ അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 മില്ലിഗ്രാമാണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തു നിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കം ഉണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ, ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിൻ്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. 2, വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിൻ്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും 1 ആഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലും അല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്. കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പനിക്ക് ഓവർ പ്രാധാന്യത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഉദാഹരണം, ചിലപ്പോൾ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇതിൻ്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെൻറ്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ
അതായത് പല സാഹചര്യങ്ങളും

0: കൊണ്ടായിരിക്കാം ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിൽ ഒരു പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3-4 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും, അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പിറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്? നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിൻ്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിൻ്റെ ശക്തിയും അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ല എങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെന്നറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലംമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലംമാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് മാതൃകയാക്കില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ പറഞ്ഞു. അന്യായമായി LDF ഗവൺമെന്റാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലംമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലംമാറ്റത്തിന് പിന്നിൽ.

കുറ്റകൃത്യമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബില്ല് പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MLA, MP, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡൽസി റോഡ്രിഗ്സ് 5 ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധ മേഖല എന്നിവയുൾപ്പെടെ സഹകരണ സാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമാണ് കരാർ ഒപ്പിട്ടത്. ജൽശക്തി മന്ത്രി CR പാട്ടീലിന്റെയും അതത് മുഖ്യമന്ത്രിമാരുടെയും കുടിവെള്ള ശുചിത്വ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ 3 കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 10 നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വേവ്സ് OTTയിൽ 1 ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്തതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. 2 നേട്ടം കൈവരിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതിലൂടെ സാധ്യമായതെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രേക്ഷകർക്ക് വിശ്വസനീയവും സമഗ്രവും വൈവിധ്യപൂർണവുമായ ഉള്ളടക്കം വാഗ്ദാനം ചെയ്യുന്ന തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചണ്ടിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേന വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. രാഷ്ട്രത്തിന്റെ ഈ

0: ത്തിൽ പ്രവർത്തിച്ച DRDO, വ്യോമസേന, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വികസന ഉൽപ്പാദന പങ്കാളികൾ, വ്യവസായ പങ്കാളികൾ എന്നിവരുടെ ശ്രമങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞു എന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അന്യായപരവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷകൾ ശനിയാഴ്ച വരെ സ്വീകരിക്കുമെന്ന് CBSE അറിയിച്ചു. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ സൌകര്യം ലഭ്യമാകൂ. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോകൻഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. നേപ്പാളിലെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ റാബി ലാമിചാനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെത്തിയ പ്രതിനിധി സംഘവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. RSPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലാമിചാനയെ അഭിനന്ദിച്ച അമിത്ഷാ പുതിയ ഗവൺമെന്റിന്റെ വിജയത്തിന് ആശംസ അറിയിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിലെ ബന്ധം ശക്തമാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി July 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നേമം MLA രാജീവ് ചന്ദ്രശേഖർ അവലോകനം ചെയ്തു. യോഗത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. മത്സ്യങ്ങളുടെ വംശനാശത്തിനും ജലജീവ വൈവിധ്യത്തിന്റെ ശോഷണത്തിനും വഴിയൊരുക്കുന്നതാണ് ഊത്തപിടുത്തമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ 6 മാസം തടവും 10,000 രൂപ വരെ പിഴയും ഈടാക്കുമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 15:15. 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: நதியோரம்
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥലം മാറ്റ നടപടികൾ ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റുന്നതായി വി ജോയ് ആരോപിച്ചു. സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടാനുസരണം സ്ഥലം മാറ്റം നൽകുകയാണെന്നും പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം 33 വകുപ്പുകളിൽ 207 സ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതായും ജോയ് പറഞ്ഞു. ഗുരുതരമായ ഈ സാഹചര്യം ചർച്ച ചെയ്യണമെന്നും വി ജോയ് ആവശ്യപ്പെട്ടു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
0: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതു

സ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലംമാറ്റങ്ങളും വിരമിക്കൽ സ്ഥലംമാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സ്ഥലംമാറ്റം സംബന്ധിച്ച് ജീവനക്കാർക്ക് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്നും അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി അംഗങ്ങളുടെ ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ അംഗങ്ങൾ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കും. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി എയിംസ് കോഴിക്കോട് മതി എന്ന നിലപാടെടുത്തിരുന്നു. 5 സ്ഥലം കൂടി എഴുതി നൽകാൻ കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ലെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇന്ധനവില വർധനയിൽ സംസ്ഥാനം നികുതി കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതിനായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ BJP മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം ഇന്ന് പൂർത്തിയാകും. June 1 35 പുതിയ നിയമസഭാംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ മന്ത്രിസഭയുടെ ആകെ അംഗബലം 41 ഉയർന്നു. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാൻഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധമേഖല എന്നിവയുൾപ്പെടെ സഹകരണ ബാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. വിദേശകാര്യ, സാമ്പത്തിക, ധനകാര്യ, ശാസ്ത്ര സാങ്കേതിക മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘം ഡെൽസി റോഡ്രിക്സിനൊപ്പം ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൌഹൃദവും ചിലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്.
2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം.

0: പട്ടണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ നാളെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും വയനാട് താമരശ്ശേരി ചുരം ദേശീയപാത 766 വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ MS മാധവിക്കുട്ടിയുടേതാണ് ഉത്തരവ്. വയനാട് നിന്ന് അരുൺ വിൻസെന്റ്.
1: കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ CK കാസിം MLA, കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
0: പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭയിൽ തുടർച്ചയായ 2-ാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ఋతుశలభం నీ మధుశలభం.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഗാനോത്സവത്തിലേക്ക് തത്സമയം വിളിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. 9400224440 എന്ന നമ്പറിലേക്ക് ശ്രോതാക്കൾക്ക് ഹായ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ മറുപടിക്ക് അനുസരിച്ച് ഗാനോത്സവം പരിപാടിയിൽ നിങ്ങൾക്ക് തത്സമയം സംസാരിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9400224440.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഇന്ന് 1-2 ഗാനോത്സവം തത്സമയ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9400224440 എന്ന നമ്പറിലേക്ക് ശ്രോതാക്കൾ ഹായ് അയക്കുക. നിങ്ങളുടെ ഹായ് അയക്കുന്നതിന് പ്രകാരം ഇവിടെ നിന്നും നിങ്ങളെ വിളിക്കുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി തത്സമയം വിളിക്കാം.

0: അതിന് വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റം

0: നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖെഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: साइक्लिंग को अपने जीवन का हिस्सा बनाए. साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता, सुंदर और टिकाऊ माध्यम है. जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा.

0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെ ബഹുനില റെസ്റ്റോറന്റിന് തീപിടിച്ച് 20 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 37 പേരെ രക്ഷപ്പെടുത്തി. ഡൽഹി തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അവർ വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് വൈകിട്ട് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് നാമനിർദ്ദേശങ്ങൾ ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ധീരത, സാമൂഹിക സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കുക. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 40,000 CBSE വിദ്യാർത്ഥികൾ ഓൺലൈൻ പോർട്ടലിൽ പുനർമൂല്യനിർണയ അപേക്ഷകൾ സമർപ്പിച്ചതായി അധികൃതർ. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് ഇന്നലെയാണ് പോർട്ടൽ തുറന്നത്. ശക്തമായ മഴ സാഹചര്യത്തിൽ നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ

0: ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ജാഫ്ന സർവകലാശാലയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായ പദ്ധതി ഇന്ത്യ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ച സ്കോളർഷിപ്പുകൾ ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജ വിതരണം ചെയ്തു. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.
1: വെനീസിയ ബാത്വേ.

0: അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയമുള്ളവരെ നമസ്കാരം. ഗാനോത്സവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. 2 മണിവരെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം, സംസാരിക്കാം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9400024440 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക, നിങ്ങളെ തിരിച്ചു വിളിക്കും. ആദ്യം മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ, കേൾക്കുന്നുണ്ട്.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആരാണ്? പറഞ്ഞോളൂ.
1: ബേപ്പൂരിൽ നിന്ന് ജിജിയാണ്.
0: ജിജി.
1: ആ,
0: ജിജി എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫാണ്.
0: ശരി, എന്താണ് ഇന്നത്തെ വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: നല്ല മഴയാണ്. മാറ്റുണ്ട്.
0: നമ്മുടെ കാലവർഷം
1: വെയിൽ വരുന്നുണ്ട്.
0: അതെ, കാലവർഷം ആരംഭിക്കുകയാണ്.
1: ആ,
0: അതെ. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
0: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
1: കുട്ടികൾ പുറത്താ പഠിക്കാം.
0: പഠിക്കുകയാണോ? സ്കൂളിൽ പഠിക്കുന്നവരാണോ?
1: എന്താണ്,
0: സ്കൂളിൽ പഠിക്കുന്നവരാണോ?
1: അല്ല,
0: മുതിർന്നവരാണല്ലേ.
1: പുറത്ത്.
0: ഓക്കെ ഓക്കെ.
1: ബാംഗ്ലൂർ. ഒരാൾ മംഗലാപുരം.
0: അതെയോ? ഓക്കെ, ശരി. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇന്ന് ഗാനോത്സവത്തിൽ ഏത് പാട്ടാണ് ആവശ്യം? പറഞ്ഞോളൂ, കേൾക്കാൻ ഇഷ്ടമുള്ള ഗാനം പറഞ്ഞോളൂ.
1: ഇതിലെ കൂടെവിടെ എന്ന സിനിമയിലെ ആടിവാക്കാറ്റ് ജാനകിയമ്മ പാടി.
0: അതെ, ആടിവാക്കാറ്റ്. കൂടെവിടെ സിനിമ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയുണ്ടോ? തിയേറ്ററിൽ എങ്ങാനും കണ്ട സിനിമയാണോ?
1: തിയേറ്ററിൽ കണ്ടത്, ഇങ്ങനെ ടി വി കണ്ടത്.
0: മമ്മൂട്ടിയും സുഹാസിനിയും അല്ലേ?
1: ആ,
0: അതെ. അപ്പോൾ എന്തായാലും ജിജി, വളരെ സന്തോഷം വിളിച്ചതിന്. പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. കൂടെ എവിടെ എന്ന ഗാനം എന്ന ചിത്രത്തിൽ നിന്നും എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ജോൺസന്റെ സംഗീതം, ONV കുറുപ്പിൻ്റെ സംഗീതം. ക്ഷമിക്കണം, വരികൾ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40.

0: സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
4: നമസ്കാരം, ഞാൻ തിരൂരിൽ നിന്ന് ഗംഗാധരൻ.
3: ഗംഗാധരൻ എന്ത് ചെയ്യുന്നു?
4: ഞാൻ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു.
3: ശരി,
4: ഏപ്രിൽ 30 റിട്ടയർ ചെയ്തു.
3: ഓ, ഈ വർഷമാണ് റിട്ടയർ ചെയ്തത്?

0: ഞാൻ തിരൂരിന്ന് ഗംഗാധരൻ.
1: ഗംഗാധരൻ എന്ത് ചെയ്യുന്നു?
0: ഞാൻ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു.
1: ശരി.
0: ഏപ്രിൽ 30 റിട്ടയർ ചെയ്തു.
1: ഓ, ഈ വർഷമാണ് റിട്ടയർ ചെയ്തത്. ഏത് സ്കൂളായിരുന്നു?
0: ഞാൻ പഠിച്ച സ്കൂൾ തന്നെ, തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി.
1: ആഹാ, അതൊരു ഭാഗ്യമാണോ അല്ലേ?
0: അതെ അതെ. അല്ല, പാലക്കാട് ജില്ലയില് 13 ജോലി ചെയ്തിട്ട് അവിടുന്ന് ഇൻഡസ്ട്രി മേടിച്ച് വന്നതാ.
1: എന്നാലും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ തന്നെ
0: റിട്ടയർ
1: ചെയ്തു അല്ലേ? അപ്പോ നാട്ടുകാരായ ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകൻ കൂടിയാണ്.
0: അതെ അതെ.
1: ഏതായിരുന്നു വിഷയം?
0: ഞാൻ മലയാളം.
1: മലയാളമാണ്. ശരി. അപ്പോൾ എന്താണ് റിട്ടയർമെന്റിന് ശേഷമുള്ള ദിവസങ്ങളെ കുറിച്ചുള്ള ഒരു തോന്നൽ?
0: റിട്ടയർഡ് ലൈഫ് ശരിക്കും ബോറിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് പ്രഭാഷണങ്ങൾ നടത്താനും അതുപോലെ കഥാകവിത ക്ലാസ്സുകളൊക്കെ നടത്താൻ പോവാറുണ്ട് ചില സ്കൂളുകളിലൊക്കെ. അങ്ങനെയൊക്കെ നേരം പോകും. പിന്നെ എഴുത്ത് വായന അങ്ങനെയൊക്കെ ഉണ്ട്.
1: അതെ, ആദ്യ ദിവസങ്ങൾ എന്തായാലും കുറച്ച് റിലാക്സേഷൻ ആയിരിക്കും, കാരണം വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞ്.
0: എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
1: ഇല്ല
0: ഇല്ല ഇല്ല, അങ്ങനെ ഒരു എനിക്കിപ്പോഴും സ്കൂൾ കുട്ടികളുടെ ശബ്ദത്തിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഇപ്പോഴും തോന്നണേ.
1: അത് നല്ലൊരു കാര്യമാണ്. ജോലി അത്രത്തോളം ഇഷ്ടപ്പെടുക എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്.
0: അതെ
1: അതെ അതെ. എന്തായാലും
0: 4 പഠിപ്പിച്ചു.
1: എത്രയായിരുന്നു?
0: 34.
1: 34 പഠിപ്പിച്ചു.
0: അതെ അതെ.
1: വലിയൊരു ഭാഗ്യമാണ്, കാരണം കുറേ കുട്ടികൾക്ക് നല്ല അക്ഷരം പഠിപ്പിക്കുക, നല്ല ഭാവി ഉണ്ടാക്കാൻ നമ്മളായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളത് വലിയ കാര്യമാണല്ലോ. പ്രത്യേകിച്ചും ഇപ്പോൾ മലയാളമാകുമ്പോൾ മാതൃഭാഷയാണ് പഠിപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഭാഷയും സാഹിത്യമൊക്കെ പഠിപ്പിക്കുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്.
0: അതെ അതെ.
1: അപ്പോൾ എന്തായാലും ഗാനോത്സവത്തിൽ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? പറഞ്ഞോളൂ.
0: എനിക്ക് അഭയം എന്ന സിനിമയിലെ സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു കവിത
1: പാട്ടായിട്ടുണ്ട്,
0: പാവം മാനവ ഹൃദയം.
1: അതെ,
0: ആ പാട്ട്
1: തീർച്ചയായിട്ടും സുഗതകുമാരി ടീച്ചർ.
0: ഇവിടെ എല്ലാവരും, എന്റെ അമ്മ മരിക്കുന്നത് വരെയും റേഡിയോ, അമ്മ മരിക്കുമ്പോഴും തലഭാഗത്ത് കിടക്കയില് റേഡിയോ ഓണായിരുന്നു. കുട്ടിക്കാലം മുതല് റേഡിയോയുടെ ഒരു സന്തത സഹചാരിയായിരുന്നു അമ്മ. ആ ഒരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും അത് കേൾക്കുന്നതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ലിസണേഴ്സ് ആണ് എന്നറിയുന്നതിൽ.
0: അതെ, ഇപ്പോഴും 11 അവസാനം നമ്മുടെ 11 നിർത്തുമ്പോ അത് വരെ ഞാൻ റേഡിയോ കേൾക്കും. ഇടയ്ക്ക് ആ ക്രിക്കറ്റൊക്കെ വന്നപ്പോ കുറച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാമുകൾ നല്ല പ്രോഗ്രാമുകളായിരുന്നു, ആ ഗാനലോക വീഥികളിലൊക്കെ അസ്ഥല പരിപാടിയായിരുന്നു. നാടകമേള,
1: അതെ അതെ, നാടകോത്സവം.
0: നല്ല ഓരോ നമ്മുടെ നിലയങ്ങളും സ്പോൺസർ ചെയ്തതാണ് നാടകങ്ങൾ, അവതരിപ്പിച്ച നാടകങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
1: അതെ, അഖില കേരള റേഡിയോ നാടകോത്സവം.
0: റേഡിയോ നാടകോത്സവം പണ്ട് മുതൽക്കേ കേൾക്കാറുണ്ട്, ഇപ്രാവശ്യം വിടാതെ കേട്ടു. നല്ല പരിപാടികളാണ് റേഡിയോ. അത് കാരണം നമുക്ക് റേഡിയോ ഒഴിവാക്കാൻ വയ്യ. പ്രത്യേകിച്ച്
1: താങ്ക് യു
0: കോഴിക്കോട്.
1: അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അഭയം എന്ന ചിത്രത്തിലെ ആ ഒരു ഗാനം കേൾക്കാം. സുഗതകുമാരി ടീച്ചറുടെ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ഗാനങ്ങൾ മാത്രമേ ചലച്ചിത്ര ഗാനങ്ങളായിട്ടുള്ളൂ, അല്ലെങ്കിൽ
0: സിനിമയിലെല്ലാം അങ്ങനെ കവികളുടെ, നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ
1: ഒരുപാട് പേരുടെ, അതെ, ഒരുപാട് പേരുടെ കവിതകൾ ആ ഒരു സിനിമയിൽ ഗാനങ്ങളായിട്ടുണ്ട്.
0: ആ അതെ അതെ. അപ്പൊ അതിനോടൊരു പ്രത്യേക, മാത്രമല്ല മാനവ ഹൃദയം പൊതുവെ നമ്മളെല്ലാവരും മനസ്സിനെ കുറ്റപ്പെടുത്താറാണ്. പക്ഷെ ഒരു താരകയെ കാണുമ്പോൾ രാവു മറക്കും,
1: അതെ,
0: പുതുമഴ കാണുമ്പോൾ വരൾച്ച മറക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ അതെ,
0: വല്ലാതെ ആകർഷിക്കുന്ന വരികളാണ്.
1: തീർച്ചയായിട്ടും ഒരു സാഹിത്യ അധ്യാപകൻ കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് അത് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയാം. എന്തായാലും വളരെ സന്തോഷം.
0: വിളിച്ചതിനും സന്തോഷം. പാട്ടൊന്ന് കേൾപ്പിച്ചാൽ
1: ശരി.
0: അധികം
1: തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.
0: നന്ദി നന്ദി നന്ദി. താങ്ക് യു.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
1: സിന്ധു ആണ്, കുറ്റിക്കാട്ടൂരുന്ന്.
0: സിന്ധു, എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 4 മാസമായിട്ട് ലീവിലാണ്.
0: അതെയോ?
1: അതെ.
0: ഓക്കെ, ഇപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ?
1: ഇന്നത്തെ വിശേഷം
0: വീട്ടിൽ തന്നെയാണോ?
1: അത്യാവശ്യം മഴയൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്.
0: സ്കൂളിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടോ വീട്ടില്?
1: സ്കൂളിലല്ല, പുറത്ത് പഠിക്കുകയാണ്.
0: ഓക്കെ, അവരൊക്കെ ഇപ്പൊ അവിടെയാണ് ഉള്ളത് അല്ലേ? കേരളത്തിന് പുറത്താണോ?
1: ആ, തൃശ്ശൂരാണ് മോള് പഠിക്കുന്നത്.
0: പിന്നെ
1: ഒരു മോളും ബഹ്റിനിലാണ്. അവളുടെ ഡെലിവറി ആവശ്യത്തിന് പോയതായിരുന്നു. ഞാൻ കുറച്ച് അങ്ങനെ ലീവിലായിരുന്നു. ഞാൻ പണിക്ക് പോണ സ്ഥലത്തുനിന്ന് ലീവ് ചോദിച്ചു പോയിട്ട് ഇപ്പൊ ഞാൻ നാട്ടിലെത്തിയിട്ട് ഇപ്പൊ 2 മാസമായി.
0: അത് ശരി. അപ്പോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബഹ്റിനിലായിരുന്നു അല്ലേ?
1: അതെ അതെ
0: അതെ. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ, ഗാനോത്സവത്തിൽ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മണിമുറ്റത്താവണിപ്പന്തൽ എന്നുള്ള

0: പാട്ടുണ്ടല്ലോ ഡ്രീംസിൽ, അതാണ് വേണ്ടത്.
1: ഓക്കെ, തീർച്ചയായിട്ടും അത് കേൾക്കാം. വിദ്യാസാഗറിൻ്റെ ഈണം അല്ലേ?
0: ആ
1: അതെ. അപ്പോൾ നമുക്ക് ഇനി ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം കേട്ടുകൊണ്ട് മടങ്ങിയെത്താം. സിന്ധു, വളരെ നന്ദി.
0: താങ്ക് യു. വലിയ ഇഷ്ടമാണ് ഈ പാട്ട്, അതാ ഞാൻ ഈ പാട്ട് പറഞ്ഞത്.
1: അപ്പോൾ അവർക്ക് വേണ്ടി തന്നെ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ?
0: ഓ ആയിക്കോട്ടെ,
1: തീർച്ചയായിട്ടും. വളരെ നന്ദി. താങ്ക് യു.
0: ഓക്കെ ഓക്കെ.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ കക്കോടി നിന്ന് വസന്ത സുരേന്ദ്രൻ, പടിഞ്ഞാറ്റുമുറി.
1: ശരി, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
2: വിശേഷം രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴ ഇല്ല.
1: എല്ലാവർക്കും പറയാനുള്ളത് മഴയുടെ വിശേഷമാണ് അല്ലേ? ജൂൺ ആയി കഴിഞ്ഞു. അതെ അതെ അതെ, നമുക്ക് ഈ കാലവർഷം തുടങ്ങിയാൽ പിന്നെ അതന്നെയാണല്ലോ വിശേഷം. ഇടിയും മഴയൊക്കെ ഉണ്ടോ രാത്രി?
2: രാത്രി മഴ ചെയ്തുണ്ട്.
1: ഉണ്ട്. ആ ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ സ്വന്തം ഉള്ളു വീട്ടില്. ഭർത്താവ് ജോലിക്കായി, മക്കള്, മോനും പോയി, പിന്നെ രണ്ട് മക്കൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരാള് തൃശ്ശൂരാണ്, ഒരാൾ കൊയിലാണ്ടിയാണ്.
1: അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് റേഡിയോ ഒക്കെ കേട്ട്?
2: വലിയ മോന്
1: തൃശ്ശൂർ ജോലിയാണ്.
2: അവിടെ കുടുംബ വീടൊക്കെ ആയിട്ടാണ് താമസിക്കുക. മോളാണ്, മോള് കോളേജ് ലെക്ചറാണ്. ഓളെ കൊയിലാണ്ടിക്ക് കല്യാണം കഴിച്ച്. അപ്പോൾ അവിടെയാണ്.
1: അപ്പോ
2: ചെറിയ മോണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞില്ല.
1: അപ്പോൾ ചേച്ചിയും
2: നിർമ്മല ഹോസ്പിറ്റലിലാണ്, സുവിത്ത്.
1: അതെയോ, ഓക്കെ. അപ്പോൾ അവരെല്ലാം രാവിലെ ആകുമ്പോൾ പോകും?
2: ആ, അച്ഛനും മോനൊക്കെ രാവിലെ പോകും. അച്ഛന് വർഷാപ്പാണ്.
1: എവിടെയാണ്
2: അത്? പൈമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. സ്വന്തം വീട്ടുകാരെന്നെ.
1: അതെയോ, ഓക്കെ. അപ്പോൾ രാവിലെ മുതൽ റേഡിയോ പാട്ടുകളൊക്കെ കേട്ടിരിക്കുകയാണോ?
2: ഓ, റേഡിയോ ഞാനെപ്പോഴാണ് എണീക്കുന്നത്? അഞ്ചുമണി കഴിഞ്ഞാൽ ഞാൻ തുറന്നത്. ഹിന്ദി പാട്ടോ കേൾക്കാമല്ലോ.
1: ആ അതെ അതെ അതെ,
2: റേഡിയോ എനിക്കിഷ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചാ ഈ റേഡിയോ എന്റെ തലക്കുമ്പോ തക്കടുന്നറി മക്കളോട്.
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പറഞ്ഞോളൂ.
2: അത് ആരാരോ അരീരാരോ അച്ഛന്റെ മോൾ ആരാരോ എന്നൊരു പാട്ടുണ്ടല്ലോ.
1: അതെ അതെ, യേശുദാസും ജാനകിയും പാടിയ.
2: അതെ, അത് എന്റെ വലിയ മോനെ ഒരു കുഞ്ഞുണ്ട്, ഇപ്പൊ ഒരു മോളാണ്.
1: ഓ,
2: രണ്ട് മാസമായിട്ടുള്ളു. ആ മോൾക്ക് വേണ്ടിട്ടാണ്.
1: ആ മോളെ ഈ പാട്ട് പാടി ഉറക്കാറുണ്ടോ?
2: ഒരു തൃശ്ശൂരാണ്, ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വന്നു പോയി. വലിയ മോന ഒന്നാം ക്ലാസ്, രണ്ടിലാണ്. മോനെ സ്കൂള് തുറക്കുമ്പോ പോയി.
1: അപ്പോ വീഡിയോ കോളിലാണ് കൂടുതലും കാണാറുള്ളത് തോന്നുന്നു.
2: ഓ, വിളിക്കോ ചെയ്യും.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇത് ആരാധന എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആരാരോ ആരീരാരോ നമുക്ക് പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം അല്ലേ?
2: ഓ,
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: ഹലോ, അരവിന്ദൻ, അരവിന്ദൻ വേങ്ങര.
3: വേങ്ങരയിൽ നിന്ന് അരവിന്ദൻ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം, എന്ത് ചെയ്യുന്നു?
4: ഹലോ,
3: കേൾക്കുന്നില്ലേ? ഓക്കെ, അരവിന്ദൻ എന്ത് ചെയ്യുന്നു?
4: ഞാൻ ടൈലറിംഗ് ആണ്, വേങ്ങര ടൈലറിംഗ് റെഡിമെയ്ഡ് ഫാൻസി ലിങ്ക് ഷോപ്പ്.
3: അതെയോ, ഇപ്പോ സ്കൂള് തുറന്നു, അപ്പോ യൂണിഫോമിന്റെ ജോലികളൊക്കെ കുറെ ഉണ്ടായിരുന്നോ?
4: തിരക്കാണ്, സ്കൂൾ യൂണിഫോമിന്റെ ഒക്കെ തിരക്കാണ്, സീസൺ ആയതുകൊണ്ട്.
3: അതെയോ, കഴിഞ്ഞിട്ടില്ല തിരക്ക്? കഴിഞ്ഞിട്ടില്ലേ സ്കൂള് തുറന്നിട്ടും?
4: ഇല്ല, പോകാനാവുന്നുള്ളൂ.
3: അത് ശരി, കുട്ടികളുടെ യൂണിഫോമുകളൊക്കെ ഇനിയും കൊടുക്കാനുണ്ടാവും അല്ലേ?
4: കൊണ്ടുപോകാൻ കൊടുക്കാനുണ്ട്. രാവിലെ ഒരു 5:30 വന്ന, രാത്രി 12 മണി വരെ വർക്ക് ചെയ്യും.
3: ഓ, അത്രയും നേരം വർക്ക് ചെയ്യോ? അത് ഈ സീസൺ ആയതുകൊണ്ടായിരിക്കും അല്ലേ?
4: ഹലോ,
3: സീസൺ ആയതുകൊണ്ടാണോ അത്രയും നേരം വർക്ക് ചെയ്യുന്നത്?
4: അതെ, സീസൺ ആയതുകൊണ്ടേ. മൂന്ന് പേരുണ്ട്.
3: ഓ, അത് ശരി. അപ്പോ പറഞ്ഞോളൂ, ഗാനോത്സവത്തിൽ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: ലേലം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ, പിന്നെ ഉരുകി ഉരുകി എന്നൊരു പാട്ടില്ലേ?
3: അതെ അതെ അതെ,
4: അതെന്റെ കടയിലുള്ള എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ വേണ്ടി.
3: തീർച്ചയായിട്ടും, ആ സിനിമയിലെ സോമൻ, അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന സീനിലെ ഒരു ഗാനമാണത്.
4: അതെ അതെ അതെ, മനസ്സൊന്ന് മായാത്തൊരു രംഗാണ്.
3: അതെ അതെ അതെ. അപ്പൊ എന്തായാലും കടയിലെ എല്ലാവർക്കും വേണ്ടി ആ ഒരു ഗാനം
4: കേൾക്കാം.
3: അതെ അതെ, ഓക്കെ. അപ്പൊ സന്തോഷം.
4: ഓക്കെ,
3: താങ്ക് യു. ലേലം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
7: നമസ്കാരം, സദാനന്ദനാണ് സംസാരിക്കുന്നത്.
6: എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
7: ഞാൻ കാക്കൂർ പഞ്ചായത്ത് പി സി പാലത്താണ് വിളിക്കുന്നത്.
6: പി സി പാലം?
7: ഞാൻ റിട്ടയർഡ് ആർമിയാണ്, റിട്ടയർഡ് പോലീസാണ്.
6: അത് ശരി. ഓക്കെ, എവിടെയായിരുന്നു ആർമിയിൽ ജോലി ഉണ്ടായിരുന്നത്?
7: ആർമിയിൽ MEG, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. അത് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നു.
6: ഓക്കെ, അതിനുശേഷമായിരുന്നു പോലീസിൽ വന്നത്?
7: ഞാൻ ഇവിടെ 94 ഇവിടെ പോലീസിൽ വന്ന്, 97 ഇവിടെ സിറ്റിയിലായിരുന്നു.
6: അതെയോ? ഓക്കെ. അപ്പോ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് കുറെ ആയോ?
7: 10 വർഷം കഴിഞ്ഞു.

0: ശരി, ഓക്കേ. ഇപ്പോൾ നമുക്ക് ഏതാണ് ഈ ഗാനോത്സവം പരിപാടിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾക്കേണ്ടത്? പറഞ്ഞോളൂ.
1: ഏതെങ്കിലും ഒരു പഴയ ഗാനം.
0: ഏതെങ്കിലും ഒരു പഴയ ഗാനം.
1: അതെ അതെ,
0: ഞങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു.
1: ഓക്കെ ഓക്കെ.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റെയർ സോങ് ആയാലോ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെ ആവട്ടെ, ലതാ മങ്കേഷ്കർ പാടിയൊരു മലയാള ഗാനം. അങ്ങനെ നമുക്ക് അധികം ഗാനങ്ങളില്ലല്ലോ.
1: ഓക്കെ ഓക്കെ,
0: സലീൽ ചൗധരിയുടെ ഈണത്തിൽ നെല്ല് എന്ന സിനിമയിൽ നിന്നാവട്ടെ, അത് തന്നെ. അപ്പോൾ ഒരു നമ്മുടെ ഇഷ്ടത്തിന് പറ്റിയൊരു പാട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പാട്ടാവണ്ടേ?
1: അതെ അതെ അതെ
0: അതെ. അപ്പോൾ നമുക്ക് നെല്ലിലെ ലതാ മങ്കേഷ്കർ പാടിയ ഗാനം കേട്ടുകൊണ്ട് മടങ്ങിയെത്താം. വളരെ നന്ദി. താങ്ക് യു.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ലൈനിൽ ആളില്ല എന്ന് തോന്നുന്നു. ഹലോ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?

0: ശശിധരനാണ്, ഫറൂഖ് കോളേജ്.
1: ഫറൂഖ് കോളേജ്. എന്ത് ചെയ്യുന്നു ശശിധരൻ?
0: ഞാൻ പെയിന്റിംഗ് വർക്കാണ്.
1: ആ,
0: സ്വർണ്ണപ്പണിയായിരുന്നു ആദ്യം.
1: അതെയോ? ഓക്കെ. ഇപ്പോ ജോലി സ്ഥലത്താണോ ഉള്ളത്?
0: അല്ലല്ല, മഴ കാരണം ജോലി കുറച്ച് കുറവാണ്.
1: ആണോ? ഓക്കെ. ആ ശരിയാണല്ലോ, ഈ ഒരു സമയത്താവുമ്പോഴേക്ക് ആളുകളിൽ ആ തരം പണികളെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ, ഏത് സിനിമയിലെ പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് ഭൂമിദേവി പുഷ്പണിയായ ഫിലിമിലെ പനിനീർ മഴ പൂമഴ തേന്മഴ. പനിനീർ മഴ പൂമഴ തേന്മഴ.
1: യേശുദാസ് പാടിയ ഗാനമാണ്.
0: യേശുദാസ്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. ഫഹദ് റാസയാണ്. അതെ അതെ.
0: ഓക്കെ,
1: അപ്പോ സന്തോഷം.
0: ഓക്കെ ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ.

0: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: രാഖിയാണ് സംസാരിക്കുന്നത്.
0: രാഖി, എവിടെ നിന്ന് വിളിക്കുന്നു?
1: പേരാമ്പ്ര, കൂത്താളി.
0: ശരി, എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ഒരു പ്രീ സ്കൂൾ അധ്യാപികയായിരുന്നു.
0: ആ,
1: അപ്പം കുറച്ചായിട്ട് ലീവിലാണ്.
0: ശരി, നമ്മൾ പ്രിയഗീതത്തിൻ്റെ, സോറി, ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ തീരാറാവുകയാണ്. അവസാനത്തെ കോളറാണ്. അപ്പോൾ പാട്ട് പറഞ്ഞോളൂ, ഏതാണ് വേണ്ടത്?
1: വെൺചന്ദ്രലേഖയൊരു
0: അപ്സര സ്ത്രീ
1: ചുക്ക് എന്ന സിനിമയിലെ.
0: അതെ അതെ അതെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഗാനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വിളിച്ച ഒട്ടുമിക്ക ആളുകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് വയലാർ എഴുതിയ ഗാനങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല, ഈ ഒരു ഗാനത്തോടു കൂടി അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.
1: Thank you.

0: which remains steady at 880.52 tons. The clarification comes after reports suggested that the central bank may have sold gold worth approximately $12 billion to shield its foreign exchange reserves from the impact of the ongoing conflict in West Asia. The United Nations Weather Agency has warned that a moderate to possibly strong El Nino is likely to develop in the coming months, raising concerns over higher global temperatures and more extreme weather events. According to the World Meteorological Organization, warming sea surface temperatures in the central and eastern Pacific Ocean are driving the phenomenon. The agency has forecast above average temperatures across most parts of the world from June to August and said El Nino conditions are likely to persist until November. The IMD has forecast hot and humid weather over parts of the northeastern region and Odisha, Konkan, Goa and sub-Himalayan West Bengal today. The Met Department has also predicted thunder squall conditions over Delhi, Haryana, Chandigarh, Punjab, Jammu and Kashmir, Madhya Pradesh, Odisha, Rajasthan and Telangana for today. In Indonesia Open Badminton, HS Pranoy will face Ireland's Nat Nguyen and Ayush Shetty will meet China's Wang Hongyang in the men's singles this afternoon. In men's doubles, pair of Satvik Sairaj Ranki Reddy and Chirag Shetty suffered a setback after losing to Malaysia's Kai Shing Tung and Aaron Thai by 6-11 in their match today. Benchmark domestic equity indices were trading over 0.5% lower in the afternoon trade today amid geopolitical jitters. The Sensex lost 524 points to 74,125, while the Nifty fell 147 points to 23,336 when reports last came in. And now before we end the bulletin, the headlines once again. 21 people killed in a massive fire at a hotel in Delhi's Malviya Nagar. Prime Minister Narendra Modi expresses grief, announces an ex gratia of 2 lakh rupees to next of kin of each deceased. Trinamool Congress faces turmoil as expelled MLA Ritubrata Banerjee claims support of nearly 60 MLAs in West Bengal Assembly. Supreme Court forms high-powered expert panel to re-examine Aravali definition. Senior Congress leader D.K. Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. India becomes world's second largest solar growth market, surpasses USA in annual solar capacity additions. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: വന്യമായ വഴികളിലൂടെ ഹെയർപിൻ വളവുകൾ താണ്ടിയെത്തിയ നാടകം തികച്ചും അപരിചിതമായ ദിക്കുകളിലേക്ക് പുതിയ രണ്ടു പാതകൾ തുറക്കുകയാണിന്ന്. ഒന്നിൽ നായകൻ നിക്കോവും മറ്റൊന്നിൽ കൂട്ടുകാരൻ റസുമഹീനും. നിക്കോവിൻ്റെ പെങ്ങൾ ഡോണിയയ്ക്ക് ലൂഷിൻ എന്നൊരാളുമായി പറഞ്ഞു വെച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നിക്കോവിൻ്റെ കുടുംബം. പക്ഷെ പണ്ട് ഡോണിയയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സ്വിഡ്രികൈലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിൻ്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾ നിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനം മടുത്ത് അലിയോവന എന്നൊരു പണക്കാരിയെ അയാൾ കൊന്നു, ആരും അറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർപ്പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണോ? വിവാഹം മുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹീനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിൻ്റെ മകൾ ശരീരം വിറ്റ് ജീവിക്കുന്ന സോണിയ ഒറ്റയ്ക്കാണ് താമസം.
4: നാടകം തുടർന്ന് കേൾക്കുക.

0: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
1: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും, അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
0: നിനക്കെന്ത് കാര്യം?
1: എടാ, നിങ്ങളെല്ലാം എൻ്റെ ബന്ധുക്കളല്ലേ. അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
2: പിന്നെ പോകണ്ടേ.
1: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് താമസിച്ചുകൂടെ?
2: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
1: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
2: ബിസിനസ്സോ? അതിന് മൂലധനം?
1: എന്റെ അമ്മാവന്റെ കയ്യിൽ 1000 രൂപൽ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂപലിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
0: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
1: പ്രസാധനം

0: പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 റൂബിലിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
1: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
0: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
1: അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
0: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
2: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം.
3: അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെ പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം എന്താ?
1: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനം എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.
0: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.
3: അല്ല, എന്താ ചേട്ടൻ എണീക്കുന്നത്? പോവുകയാണോ?
1: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണെന്ന് തോന്നുമല്ലോ.
2: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
1: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
2: നിനക്ക് എന്താ പറ്റിയത്?
1: എനിക്ക് പോകാതെ പറ്റില്ല.
2: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
1: എനിക്ക് സുഖം തോന്നുന്നില്ല. യാതൊരു മനസമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം. ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്, എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ പൂർണമായി മറന്നുകളയുക.
2: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
3: ചേട്ടാ, അമ്മയോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ വിട്ടിട്ടോ?
1: സാരമില്ല മോളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരും, തീർച്ചയായും വരും.
2: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
0: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്. ഹൃദയശൂന്യനല്ല, അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം. ഞാൻ അവനെ നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോ, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: റസ്മുഹീൻ, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കെന്ത് പറ്റി? നിനക്കെങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനെ കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചു പോ, അവരുടെ അടുത്തേക്ക് പോടാ.

ഈ രാത്രി ഞാൻ പോവുകയാണ്. എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഒളിപ്പിച്ചു വച്ചതെല്ലാം എനിക്കിറക്കി വെക്കണം. എവിടെയാണ് ഇറക്കി വെക്കാൻ എനിക്കാവുക? സോണിയ എന്നെ പോലെ ഒറ്റപ്പെട്ടവൾ. അവളുടെ അരികിലേക്ക് തന്നെ ആവട്ടെ ഈ യാത്ര.

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ, നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നോ കരുണാമയനായ കർത്താവേ?
1: ഇതാണോ നിന്റെ മുറി?
0: അതെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
1: അയ്യോ, ഞാൻ വൈകിപ്പോയി.
0: ഇത്ര വൈകി വന്നത് എന്താണ് പറയാനുള്ളത്?
1: പറയാം, എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
0: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
1: എനിക്കറിയില്ല, എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
0: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
1: അതെ, എനിക്ക് ഭാരമൊന്ന് ഇറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടും ഉറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
0: നിങ്ങളാകെ പരവശനായിരിക്കുന്നു, എന്തു പറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
1: നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
0: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
1: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
0: അതെ.
1: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
0: അതെ.
1: നീ മാത്രം?
0: ഞാൻ മാത്രം.
1: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
0: എനിക്ക് പേടിയില്ലല്ലോ.
1: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആദ്യമായി നിദ ഫാസിലിന്റെ വരികൾക്ക് രമേശ് നാരായൺ സംഗീതം നൽകി ചിത്ര പാടിയ ഗസൽ.

0: ചിത്ര പാടിയ മനോഹരമായ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ആബിദ പർവീൻ പാടിയ ഒരു ഗസൽ ആസ്വദിക്കാം.

0: ആബിദ പർവീന്റെ ഗസലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: അക്ബർ ഹൈദരാബാദിയുടെ വരികൾക്ക് സംഗീതവും ആലാപനവും ഹരിഹരൻ നിർവഹിച്ച ഗസൽ ആസ്വദിക്കാം.

0: ഹരിഹരൻ പാടിയ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: മദൻ മോഹൻ, ഗുൽഷാൻ ബാവര കൂട്ടുകെട്ടിൽ ലതാ മങ്കേഷ്കർ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസൽ.

ലതാ മങ്കേഷ്കർ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ മനോഹരമായ ഒരു ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:08. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സുഹൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ആലപിച്ചത്.

0: ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ഒ എൻ വി കുറുപ്പ് രചിച്ച്, വി ദക്ഷിണാമൂർത്തി ഈണമിട്ട്, യേശുദാസ് ആലപിച്ച ഗാനമാകട്ടെ അടുത്തത്. ചിത്രം മിഴികൾ സാക്ഷി.

പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു രവീന്ദ്രൻ. ചിത്രം

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആനന്ദ് ബക്ഷി രചിച്ച് കവിതാ കൃഷ്ണമൂർത്തി, സുഖ്വീന്ദ്ര സിംഗ് എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം താൽ.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ജലതരംഗമിഴികൾ എന്നാരംഭിക്കുന്നു. ആലാപനം ടി സി ചന്ദ്രശേഖരൻ, രചന അബ്ദുള്ള നന്മണ്ട, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ളേ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: വിണ്ണിലെ താരകുമാരി എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു പി ശ്രുതി. രചന വത്സലൻ കല്ലായി. സംഗീതം അഷ്റഫ് കുരിക്കൾ.

ഹൃദയം ചാലിച്ചു എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു കൃഷ്ണചന്ദ്രൻ. ഭാവന രചന ശ്രീധരനുണി, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

0: ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
2: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഗ്രാമീണ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനും ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഗ്രാമീണ വ്യവസായ വികസന പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നൈപുണ്യ വികസനം ഉറപ്പാക്കുക, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവനാവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഒന്നാമതായി ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി സാങ്കേതികവിദ്യ നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഉൽപ്പന്ന ഗുണനിലവാരമുയർത്തിയും നിലവിലുള്ള ഗ്രാമീണ വ്യവസായങ്ങളെ വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവസാനമായി ഗ്രാമീണ സംരംഭകർക്ക് വിപണിയുമായുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആർക്കൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം നേടാമെന്നും നോക്കാം. ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്കു കീഴിൽ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, കൈത്തറി, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നു. ശേഷി വികസനം, സാങ്കേതികവിദ്യ നവീകരണം, വിപണനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പദ്ധതി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്കീമിൻ്റെ ഗുണഭോക്താവാകണമെങ്കിൽ ആ വ്യക്തി ഒരു ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. പ്രായോഗികമായ ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയോ നിലവിൽ ഒരു സംരംഭം ഉണ്ടായിരിക്കുകയോ വേണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, സംസ്ഥാന തലത്തിലുള്ള മറ്റ് നോഡൽ ഏജൻസികൾ തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന അപേക്ഷാ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഇതിനകം തന്നെ നിരവധി ഗ്രാമീണ സംരംഭകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ പിന്തുണ ഇതു നൽകി. സ്വയം തൊഴിലും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പദ്ധതി രാജ്യത്തുടനീളം നിരവധി വിജയഗാഥകൾ രചിച്ചു. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കൂടുതൽ പേർക്ക് ലഭിക്കാനായി ഗ്രാമീണ സംരംഭകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉൽപ്പന്ന ഗുണനിലവാര ആവശ്യകതകൾ, അതത് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശീലനം അവരെ സഹായിക്കുന്നു. കൂടാതെ വിപണികളുമായുള്ള ബന്ധം ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എക്സിബിഷനുകൾ, ബയർ സെല്ലർ മീറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാവുക മാത്രമല്ല, ബിസിനസ് സഹകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഗ്രാമോദ്യോഗ് വികാസ് യോജന നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നാടിൻ്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. അതിനാൽ ഈ സർക്കാർ സംരംഭം പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ കഴിവുകളുടെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ ശ്രീലക്ഷ്മി AS.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams.

0: ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൌൺ യു പി സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്ത് നിന്നവർ ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കേറിയതിനാൽ അത്യാഹിതം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം, കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൌകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 20,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF കെന്നഡി മെമ്മോറിയൽ VHSS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൌത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 നിയമസഭയിൽ ഇന്ന്, 6:50

0: ഇരുപതിന് വയലും വീടും. വോളിബോൾ മൈതാനത്തു നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക്. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. കാലിക്കറ്റ് പെഡ്ലേഴ്സ് പ്രസിഡന്റ് പ്രസഞ്ജിത്ത് പങ്കെടുക്കുന്നു. 8:00 റിയൽ FM പോഡ്കാസ്റ്റ്. 8:40, 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 ലളിതഗാനം. 2026 June 6 നാളെ രാവിലെ 6:00 പ്രേമ രാംനിവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വചനാമൃതം. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. അക്കിത്തത്തിന്റെ കവിത കരതലാമലകം, ആലാപനം KM ഭാരതി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ഡോക്ടർ വിനോദ് ആർ വാര്യർ പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ. 9:45 വാർത്താ തരംഗിണി. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 ചലച്ചിത്രഗാനങ്ങൾ. 5:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 വനിതാവേദി. 8:00 ദിൽ സേ ദിൽ തക്. 8:40 ചലച്ചിത്രഗാനങ്ങൾ. 9:00 News@9. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 നാഷണൽ പ്രോഗ്രാം ഓഫ് റീജിയണൽ ഫോക്ക് ആൻഡ് ലൈറ്റ് മ്യൂസിക്. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: അതെ, സ്കൂള് തുറക്കാറായി.
1: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
0: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
1: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
4: സ്ഥാപിതവാദ ഭാരതദ സംവിധാന വിഷയത്തിൽ നിജവാദ ശ്രദ്ധെ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನ ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
3: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് 13 ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം.

0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2nd നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷി വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC ക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി.

0: ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള ബി ടി ബൽറാം തുടങ്ങിവെച്ച ഇന്നത്തെ ചർച്ച ടി ജെ വിനോദാണ് അവസാനിപ്പിച്ചത്. പി എ മുഹമ്മദ് റിയാസും കെ രാജനും ബി ബി ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൌക്കത്തും കെ യു ജനീഷ് കുമാറും അടക്കമുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് ബി ടി ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകുമെന്ന് പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ 1st പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും സി എം ആർ എൽ അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് ബി ജെ പി കക്ഷി നേതാവ് ബി പി ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും കെ രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരയിലിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവല പ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും കെ രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തു നിന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, വി കെ പ്രവീൺ, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, പി മമ്മിക്കുട്ടി, ടി പി അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, എം റഹ്മത്തുള്ള, എം എസ് അരുൺകുമാർ, കെ ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, ടി ജെ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും 2nd ദിനവും വാക്കൌട്ട് നടത്തി. ബി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. എൻജിഒ അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലം മാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം

ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൌനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ മഷറഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തു കൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്ക അറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50:12. ഇനി കേൾക്കാം വയലും വീടും. വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക്. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായുള്ള അഭിമുഖം.

0: നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ക്ഷീരമേഖലയിൽ ശാസ്ത്രീയമായ രീതികൾ സ്വീകരിച്ച് അധ്വാനം കുറയ്ക്കുകയും അതേസമയം ഉൽപാദനം കൂട്ടുകയും ചെയ്ത് വിജയം കൈവരിച്ച കർഷകനാണ് മാനന്തവാടി സ്വദേശിയായ ശ്രീ തങ്കച്ചൻ. കേരളത്തിൽ നിന്നും ആദ്യത്തെ മികച്ച ക്ഷീര കർഷകനായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷക അവാർഡ് ഉൾപ്പെടെ 22 പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. തങ്കച്ചനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ കേട്ടിരുന്നുവല്ലോ. ഈ മേഖല നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തുടങ്ങിയ നാൾ മുതൽ ലാഭത്തിൽ ഫാം കൊണ്ടുപോകുന്ന തങ്കച്ചനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ക്ഷീര കർഷകർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണല്ലോ പശുക്കൾ കൃത്യസമയത്ത് ചെന പിടിക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. ഇന്ന് കേരളത്തിലെ 50% കർഷകരും പരാജയപ്പെട്ടു പോകുന്നത് പശുക്കൾക്ക് ചെന പിടിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതിൽ 2-3 കാരണങ്ങളുണ്ട്. വയനാട് സംബന്ധിച്ച് പ്രത്യേകിച്ചും പശുക്കൾ കൂടുതലും ഡോക്ടേഴ്സ് കുറവാണ്. ഒരു ബ്ലോക്കിലെ ഡോക്ടർ, ഒരു ജില്ലയിലെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അവർക്ക് എപ്പോഴും ഓടിയെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എല്ലയിൽ വിളിച്ചിട്ട് പശു ഹീറ്റാണ് വരാൻ പറയുമ്പോൾ അവർ ചിലപ്പോൾ വേറെ വീട്ടിൽ കുത്തേക്കാൻ പോയായിരിക്കും. ആദ്യം വിളിച്ച ഓർഡർ അനുസരിച്ച് വന്നു കഴിയുമ്പോഴേക്കും ഇതിന് ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ അത് ഉപയോഗിക്കണം. അതും ഈ കുപ്പിയിൽ വെള്ളം ഒഴിച്ചാണ് കൊണ്ടിരുന്നത്. പെട്ടെന്ന് എത്താത്ത പരാജയം അവിടെയുണ്ട്. 3-ാമത്തെ കാര്യം, ഈ ക്രയക്കാൻ ഇല്ലാണ്ട് കുത്തിവെക്കാൻ വരുന്നതിൻ്റെ പേരിൽ നമ്മളൊരു കർഷകനെ സംബന്ധിച്ച് പശു ഹീറ്റ് കാണുമ്പോൾ തന്നെ വിളിച്ചു പറയും പശു ഹീറ്റാണ് കുത്തിവെക്കാൻ വരാൻ. അത് എത്ര സമയമായി, ഹീറ്റ് എങ്ങനെയാണെന്നൊന്നും ആരും ചോദിക്കാൻ തയ്യാറാവുന്നില്ല. അത് ഒരു പരാജയത്തിൻ്റെ 1-ാം സ്റ്റെപ്പ് അതാണ്. അപ്പം കർഷകൻ പഠിക്കണം ഒരു പശു എപ്പം ഹീറ്റായി എത്ര സമയം നിൽക്കും, അത് ഓരോ പശുവിൻ്റെ ഒരു രജിസ്റ്റർ വെക്കണം. അതനുസരിച്ച് നമ്മൾ കുത്തിവെക്കണമെന്ന്. 2-ാമത്തെ സമയത്ത് അവർ വന്ന് കൃത്യമായിട്ട് വൃത്തിയാക്കി കുത്തിവെച്ചാൽ ഒരു പരിധി വരെ ചെന പിടിക്കാൻ സാധ്യത കൂടുന്നുണ്ട്. പിന്നെ വേറെ കുഴപ്പമെന്താ വെച്ചാൽ, പശു പ്രസവിച്ചിട്ട് 2 കഴിഞ്ഞിട്ട് കാണുന്ന ആദ്യ ഹീറ്റിൽ പശുക്കളെ കുത്തിവെക്കുവാണെങ്കിൽ 95% ചെന പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ചെന പിടിച്ച പശുവിന് പാല് കുറയും, പക്ഷെ പെട്ടെന്ന് താഴില്ല. അപ്പോൾ അതുകൊണ്ട് കർഷകർ എന്താക്കും, മാക്സിമം കറക്കാൻ അതിൽ നമുക്ക് ചെന പിടിക്കാൻ വളരെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്.
0: മറ്റൊന്ന്, പശുക്കിടാക്കളെ കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് തന്നെ ഈ സമയം കുത്തിവെക്കാൻ വേണ്ടി വരുമ്പോ അത് പരിശോധിക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നെ ആവശ്യപ്പെടാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടോ?
1: പറഞ്ഞുതരാം. എന്നാല് ഈ സെമന്റെ കേസ് പറയുകയാണെങ്കിൽ, നല്ല സെമന് എന്താന്ന് കർഷകർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയ കാലഘട്ടമായിട്ടുള്ളൂ. നമ്മുടെ സർക്കാരിന്റെ അടുത്ത് കേരള ബോർഡിന്റെ നല്ല സെമനുണ്ട്. ആദ്യമേയൊക്കെ ഈ പ്രൊജനിയർ ടെസ്റ്റിൽ വന്ന സെമനൊക്കെ തീരെ ക്വാളിറ്റി കുറവ് കാരണം കേരളത്തിലെ പശുക്കളുടെ എല്ലാം മൊത്തത്തിൽ നിലവാരം കുറഞ്ഞു പോയി. ഇപ്പം അത് മറിച്ച് ഓരോ കർഷകനും പല പ്രൈവറ്റ് കമ്പനി, ABS, NDDP കമ്പനിയുടെ സെമനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ എന്താണ് സെമൻ എന്ന് ആളുകൾ ഈ യൂട്യൂബിലേക്ക് നോക്കി പഠിക്കാൻ തുടങ്ങി. ആളുകൾ ചോദിച്ച് വാങ്ങാൻ തുടങ്ങി സെമൻ. ഇപ്പം ഞാനൊക്കെ കേരള ബോർഡിൻ്റെ പ്രീമിയം സെമൻ മാത്രമേ, പ്രീമിയം HFഉം ജേഴ്സിയും, ജേഴ്സി കുറവാണ് എനിക്ക്, HFന്റെ സെമൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 5-6 എൻ്റെ പശുക്കളെല്ലാം കേരള ബോർഡിൻ്റെ സംഭാവനയാണ്. അപ്പം അന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം പറയുമായിരുന്നു, നിങ്ങളുടെ പശുവിന് താങ്ങൂല, നിങ്ങൾക്ക് ജേഴ്സി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ലോക്കൽ സെമന് കൊണ്ട് വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പം നമുക്ക് നല്ല സെമൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് കൃത്യമായ ടൈം എന്താണെന്ന് കർഷകർ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ ഈ ചൂട് കൂടിയ സമയത്തൊക്കെ ചെന പിടിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാലും കൃത്യമായിട്ട് പശുക്കൾ മതി കാണിക്കുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, വർഷത്തിലൊരു കുട്ടി എന്ന് പറയുന്നത് ഒരിക്കലും വിജയിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും ലാഭം. അങ്ങനെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: തങ്കച്ചേട്ടന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാകുന്ന കിടാക്കൾ എന്നുള്ളതാണ് അല്ലെ? അത് പലർക്കും അത് സാധ്യമാകാത്ത ഒരു കാര്യത്തിലാണ് താങ്കൾ അവിടെ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്.
1: അതെന്താ വെച്ചാല്, ഞാൻ ഒരു കാലഘട്ടത്തിൽ പശുക്കിടാക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഏറ്റവും എതിരായിരുന്നു. കാരണം അത്ര നല്ല പശുവിനെ കുത്തിവെച്ചാലും കുട്ടികൾ തീരെ പാലില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ആയി മാറുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല സമയം കുത്തിവെച്ച് നല്ല കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി കുട്ടി വളർത്തലാണ് ഏറ്റവും ലാഭം. കാരണം നമുക്ക് മുടക്ക് വരും ഒരു കുട്ടീനെ നമ്മളൊരു പശു

0: ഒക്കെ എടുക്കുമ്പോഴേക്കും ഏകദേശം 80,000 മുതൽ 1,00,000 രൂപ വരെയും നമുക്ക് ചിലവ് വരുന്നുണ്ട്.
1: അതെ അതെ
0: പക്ഷെ ആ 1,00,000 രൂപയുടെ ചിലവ് അതൊരു ഭയങ്കര അസറ്റ്, നമുക്ക് ഒരു വരുമാനമാണ്. കാരണം 6 പുസ്തകം 7 പുസ്തകം വരെയും നമുക്ക് അതിനെ നിർത്താൻ പറ്റും. നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ തീറ്റയിൽ കയറി വരുന്ന കിടാക്കൾ, ഒരു പരിധിവരെ അസുഖങ്ങളെല്ലാം കുറവായിരിക്കും, ആരോഗ്യം ഉണ്ടാവും, നമുക്ക് അവരെ അറിയാം, അവരെ പൾസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫാമിലുണ്ടാവുന്ന 10 കുട്ടി ഉണ്ടായെങ്കിൽ അതിൽ 10 എണ്ണം ക്വാളിറ്റി ഉണ്ടാവില്ല. അവരുടെ ബോഡി വെയ്റ്റും കാഴ്ചക്കറിയാലും നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെയുള്ള കുട്ടികളെ ഒരു 7 എണ്ണത്തിന് 2 മാസം 2 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളെ ബാച്ചായിട്ട് നിർത്തി അതിന് നല്ല രീതിയിൽ അമ്മയുടെ പാല് കൊടുത്ത്
1: പ്രത്യേക രീതിയിലാണോ അവരെ പരിചരിക്കുന്നത്?
0: അതെ അതെ അതെ.
1: അപ്പോൾ അങ്ങനെ നാളപ്പോൾ പാല് കുടിപ്പിക്കും?
0: ഞാനൊരു 3 മാസം കൃത്യമായിട്ട് പാല് കുടിപ്പിക്കും.
1: അപ്പോൾ
0: ഇപ്പം എനിക്കൊരു 12 കുട്ടികൾ കയറി വരുന്നുണ്ട്. അത് 12 പശുക്കളാണ് അടുത്ത വർഷം. ഇപ്പോൾ ഒക്കെ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും പശു കുട്ടികൾ ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവാണ്. 12-13 മാസം ആകുമ്പോഴേക്കും ഇതുങ്ങൾ നമ്മൾ കുത്തിവെക്കുന്നു. 2.5 വയസ്സ് ആകുമ്പോഴേക്കും കുട്ടി അമ്മയാകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അങ്ങനെ ആയി വന്ന കുട്ടികൾ എൻ്റെ അടുത്തുണ്ടായ ശേഷം എല്ലാ കുട്ടികളും തന്നെ 30 ലിറ്ററിന് മേലെ ആദ്യ പ്രസവത്തിൽ തന്നെ പാല് തരുന്നുണ്ട്. അത് 2-ആം പ്രസവമ്പോഴേക്കും 35-40, 3-ഒക്കെ ആകുമ്പോഴേക്കും 45-48 വരെയും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്.
1: അവരുടെ പരിചരണ രീതി അപ്പോൾ വ്യത്യസ്തമാണോ?
0: വ്യത്യസ്തം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കെയറിംഗ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. എൻ്റെ രീതി, ഞാൻ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടിയെ കുളിപ്പിച്ച് തള്ളയുടെ മുന്നിൽ തന്നെ അതിനെ മാറ്റി കിടത്തും. തള്ളയ്ക്ക് കാണാവുന്ന മോഡൽ കുട്ടികളുടെ ഷെഡിലേക്ക് മാറ്റി കിടത്തും. ചില പശുക്കൾ കുട്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുങ്ങൾ കിടന്ന് ഇങ്ങനെ ചാടി മറിയും. അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അതല്ലാത്ത കുട്ടികളെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അമ്മ കാണുന്നില്ല അതിൻ്റെ കുട്ടി ഏതാണെന്നും കുട്ടി അതിൻ്റെ അമ്മ ഏതാണെന്നും അറിയില്ല. അങ്ങനെ നമുക്ക് ഫാമിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ കുട്ടീനെ കൊണ്ടുപോകാതെ കറക്കാൻ പറ്റില്ല. ഇതിനെ അയച്ചുകൊണ്ട് വരാൻ പണിക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അയച്ചുകൊണ്ട് വന്നാലും ഇത് കയറ് പൊട്ടിച്ച് കാണുന്ന എല്ലാ പശുവിനെയും കുടിക്കും,
1: കറന്നു
0: കൊടുക്കുകയാണ്. അപ്പം ആ കുട്ടിക്ക് കൃത്യമായ പാല്,
1: അവരുടെ ബോഡി വെയിറ്റിന്
0: അനുസരിച്ച് നമ്മൾ എന്താക്കുന്ന, ആ കുട്ടിക്ക് കൃത്യമായ പാല് നമ്മൾ ബോട്ടിലാക്കി കൊടുക്കുന്നു. രണ്ടാമത് ഞാൻ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2-3 മാസം വരെയും കുളിപ്പിക്കാറില്ല. കുറച്ച് വൈക്കോലിൽ നിന്ന് ഇട്ടു കൊടുത്താൽ കിടത്തുവാണ്, അഴിച്ചുവിടാം, ചില ചെറിയ കളിയിൽ വിട്ടേക്കുവാണ്. 13 ദിവസമാകുമ്പോൾ ആദ്യത്തെ ഡോസ് വിരമരുന്ന് കൊടുക്കും. പിന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് ബോഡി വെയിറ്റ് നോക്കിയിട്ട് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. 1 മാസം കഴിയുമ്പോഴേക്കും കുറച്ച് കാപ്പ് സ്റ്റാർട്ടർ, അതും നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ കാപ്പ് സ്റ്റാർട്ടർ കുറച്ച് കൊടുക്കുന്നുണ്ട്. 2 മാസമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് പുല്ലരിഞ്ഞ് പുല്ല് ഇട്ട് കൊടുക്കും. അത് ഇങ്ങനെ കടിച്ച് കടിച്ച് കടിച്ച് 3 മാസമൊക്കെ ആകുമ്പോഴേക്കും തീറ്റ കൊടുക്കാൻ തുടങ്ങും. അതങ്ങനെ പിന്നെ അങ്ങ് കയറി വന്നോളൂ. അതിനായിട്ട് പിന്നെ സ്പെഷ്യലായിട്ടൊരു കെയറിംഗ് ഒന്നും വേണ്ട.
1: മിൽക്ക് റീപ്ലേസർ പോലെയുള്ള സാധനങ്ങൾ
0: അതുണ്ട്, ജീവൻ്റെ പൊടികളൊക്കെ ഉണ്ട്. കുറവ് പാലമാണെങ്കിൽ ഈ പൊടികൾ കൊടുക്കുമ്പോൾ ലാഭം. പക്ഷെ ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ, ഞാൻ ആ ക്ലാവിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അത് അടുത്ത പശു ആകുമ്പോൾ നമുക്ക് നല്ല ഈൽഡ് തരണമെങ്കിൽ നമുക്ക് പാല് ചേട്ടൻ നഷ്ടമായി നോക്കിയിട്ട് കാര്യമില്ല.
1: ടാക്കൾക്ക് അതുപോലെ തന്നെ പശുക്കൾക്കും വിരമരുന്ന് കൊടുക്കുന്ന
0: 6 മാസം കുടുംബ പശുക്കൾക്കും കൃത്യമായിട്ട് 1 ദിവസം എല്ലാവർക്കും കൊടുക്കും. ഒരു ഡയറി ഫാം നടത്തുന്ന ആള്, ഒരു കർഷകൻ, അവന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു ഡയറി, ഒരു പശുവിനൊരു ബുക്ക് വെച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം അതിൽ ആ പശു എന്ന് പ്രസവിച്ചു, ആ കുട്ടി എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, എന്ന് ആ പശു ഹീറ്റായി, എന്ന് കുത്തിവെച്ചു, എന്ന് അമ്മയായി, ആദ്യ മാസം എത്ര പാല് കിട്ടി, അതിൽ ഒരു 3 കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ മെയിൻ പീക്ക് ഇൽഡ് 100 ദിവസം എത്ര പാല് തന്നു, പിന്നത്തെ 100 ദിവസം എത്ര, പിന്നത്തെ 100 എത്ര, അതനുസരിച്ച് കാറ്റ് തിരിച്ച് ഓരോ പശുവിൻ്റെയും ഡീറ്റെയിൽ നമ്മുടെ മനസ്സിലും ഉണ്ടാവണം, ബുക്കിലും ഉണ്ടാവണം. അപ്പോൾ പശുവിന് എന്തൊക്കെ അസുഖം വന്നു, അപ്പോൾ ഇപ്പോൾ 1-ാമത്തെ നമ്പറാണെങ്കിൽ 1-ാമത്തെ നമ്പർ പശു നോക്കുമ്പോൾ അതാ കഴിഞ്ഞ മാസം അതിന് അകിടുക്കം വന്നിട്ടുണ്ട്, അതിന് എന്ത് മരുന്ന് ചെയ്തു, അതവിടെ ഡോക്ടറെ കൊണ്ട് ഏൽപ്പിക്കണം. അപ്പം ചിലപ്പോൾ ഇനി അകിടുക്കം വരുമ്പോൾ ആ മരുന്ന് മതിയാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡയറി സൂക്ഷിക്കുന്ന കർഷകർ റെയറാണ്, വളരെ കുറവാണ്. മനസ്സിലുണ്ടാവും എന്ന് കുത്തിവെച്ചതൊക്കെ, പക്ഷെ കൃത്യമായിട്ട് വീട്ടിലെ കലണ്ടർ ചെയ്തിട്ട് പോരാ, ബുക്കിൽ നമ്മൾ ഓരോ പേജ് ഒരു ബുക്ക് ഒരു പശുവിന് വെച്ചിട്ട് എഴുതണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനും റീഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും.
1: ഒരു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ 1-ോ 2-ോ പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ തന്നെയും പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ടും അഥവാ ഫാമിൽ അങ്ങനെ രോഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്?
0: കുളമ്പ് രോഗം, ലെംബി സ്കിൻ, ഇതാണ് മാരകമായ അസുഖം. അപ്പോൾ അതിന് ഗവൺമെൻറ് വാക്സിനേഷൻ നമുക്ക് കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ കുത്തിവെപ്പ് നടത്തുന്നുണ്ട്, മൃഗാശുപത്രി വന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് അവർ ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ വരുള്ളൂ, പക്ഷെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താക്കും, അന്നേരം ആ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റായിട്ട് ആളെ വിളിച്ചിട്ട് ചെയ്യും, അവരെ വെയിറ്റ് ചെയ്യില്ല. കാരണം ഒരു ഇഞ്ചക്ഷൻ 100 രൂപ ചിലവ് വരും, എന്നാലും നമുക്കതിനെ രക്ഷിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് ആ സമയത്ത് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഞങ്ങൾ തിരിച്ച് ചെയ്യും. പിന്നെ അസുഖം എന്ന് പറയാൻ മെയിനായിട്ടും തൈലേറിയ. തൈലേറിയ നമ്മൾ പുറമേ നിന്ന് പശുക്കളെ വാങ്ങുന്നില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പശുക്കളാണ് 100% ഉണ്ടാവും. അപ്പോൾ തൈലേറിയ ഒന്ന് ചെക്ക് ചെയ്യുന്നു, ഒരു ഡോക്ടറെ വിളിച്ച് അവൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബ്ലഡ് എടുത്ത്, അതിൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും കൂടുതൽ സൾക്കുലേഷൻ നടക്കുന്ന

0: ചെവിയിലെ ബ്ലഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ബ്ലഡ് എടുത്ത് സ്ലൈഡ് ചെയ്ത് അതുകൊണ്ട് ചെക്ക് ചെയ്ത് തൈലേറിയ ഉണ്ടെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നു. അപ്പോൾ അത് പ്രസവത്തോട് കൂടിയാണ് ഏറ്റവും കൂടുതൽ തൈലേറിയ വരാൻ സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൈലേറിയ ഒരു പരിധി വരെ പ്രശ്നമല്ല, അഗ്നിവിഗമാണ് ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ പരാജയം. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ചൂട് കൂടുമ്പോഴും മഴ കൂടുമ്പോൾ ഒക്കെ അഗ്നിവിഗം ഉണ്ടാവാറുണ്ട്. അഗ്നിവിഗം വരുന്നത് തീറ്റേൻ്റെ ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്തായാലും പിന്നെ മിക്ക ഫാമുകളിലും ഭയങ്കര കൂടുതലാണ് അഗ്നിവിഗം. അപ്പോൾ ഒരു അഗ്നിവിഗം വന്നാൽ നമുക്ക് ഒരു 5000 രൂപയെങ്കിലും ചിലവ് വരും. അതും ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 600-650 രൂപ, 700 രൂപ മരുന്നിന് വിലയുണ്ട്. അത് ഡോക്ടർ വന്ന് ചെയ്യുമ്പോൾ ഡോക്ടർ വണ്ടിക്കൂലി 500 രൂപ, ഡോക്ടർ ഫീസ് 500. അപ്പോൾ ഒരു 1500 രൂപയെങ്കിലും ഒരു ഇഞ്ചക്ഷൻ നമുക്ക് ചിലവ് വരും. അപ്പോൾ 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും നമുക്ക് 5000 രൂപ നഷ്ടവും വരും, ഒരു 2 ആഴ്ചത്തെ പാലും പോവും, പിന്നെ പഴയ ഒരു കണ്ടീഷനിലേക്ക് വരണേ താമസമാണ്. അപ്പം ഈ അസുഖങ്ങൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം.
1: അപ്പം
0: ഞാൻ അടുക്കം എന്ന് വെച്ചാൽ ഞാൻ കറവ കഴിഞ്ഞ് എല്ലാത്തിനെയും കാമ്പിൽ നമ്മൾ ഐഡൽ ലൈൻ വെക്കാറുണ്ട്. പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും ഫാം നനഞ്ഞു കിടക്കുന്നതാണ് അടുക്കം വരെ ഏറ്റവും കൂടുതൽ സാധ്യത. പശുക്കളെ എപ്പോഴും നനയ്ക്കുക, കുളിപ്പിക്കുക ചെയ്യുമ്പോഴോ എപ്പോഴും ഫാം ഡ്രൈ ആവണം. കുളിപ്പീട് കഴിഞ്ഞ് കറവ കഴിഞ്ഞാൽ പശുക്കൾ ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും കിടക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
1: അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഴിച്ചു കെട്ടാൻ സൗകര്യമുള്ളതാണെങ്കിൽ ആ കൂട് ഉണങ്ങുന്ന ഉടൻ വരെ അവർക്കൊന്നും
0: പുറത്ത് പുറത്തു
1: പോവാം.
0: അങ്ങനെ സൗകര്യം ആർക്കും ഉണ്ടാവില്ല, വളരെ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പശു കറന്നു കഴിഞ്ഞ് അപ്പം തന്നെ തീറ്റ കൊടുക്കുന്നു. തീറ്റ മുന്നിൽ കൊണ്ടുവയ്ക്കും, കറക്കുന്നതിന് സമയമാകുമ്പോഴേക്കും ഓരോ പശുവിൻ്റെയും തീറ്റ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവയ്ക്കും. അപ്പം ആ തീറ്റ അവിടെ ഉണ്ടെങ്കിൽ പശു കിടക്കില്ല. കറവ കഴിഞ്ഞ് അപ്പം തന്നെ തീറ്റ കൊടുക്കുമ്പോൾ ആ തീറ്റ തിന്നു തീരുന്നത്ര സമയം പശുക്കൾ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഇതിന് കാമ്പ് അടയും. അപ്പോൾ പിന്നെ ഒരു പരിധി വരെ നമുക്ക്
1: തടയാൻ
0: സാധിക്കും. അത് അല്ലാണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ റയറായിട്ട് പിന്നെ ഈ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ 8-10 ദിവസം പിന്നെ അകലിൽ പാലിറങ്ങുന്ന സമയത്ത് പാല് ലീക്കാവുന്ന തുടങ്ങും. അപ്പോൾ
1: ഒരു വലിയൊരു പ്രശ്നമാണ്. കറവ കൂടുതലുള്ള പശുക്കൾക്കൊക്കെ പാൽ ഒഴുകി പോകുന്ന
0: ഒരു പ്രശ്നമാണ്. അകലിൽ സ്റ്റോറേജ് ഇല്ലാത്ത കന്നികിടാക്കളൊക്കെയാണ് അധികം കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള പശു നമ്മൾ തന്നെ 4 കാമ്പിലും പയ്യെന്ന് പിടിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും കാമ്പിൽ നീരുണ്ടെങ്കിൽ പശു കാലെടുക്കും. അപ്പോൾ അത് നമ്മൾ നോക്കുക. രണ്ടാമത് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പശു പ്രസവിച്ച് ഇത്ര ദിവസം കഴിയാതെ കറവയും കാര്യങ്ങളും പാലെടുക്കലൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഒരു പശുവിനെ വെള്ളം വെച്ച് കുളിപ്പിക്കുന്ന സമയത്ത് പ്രസവിക്കാൻ പശുവാണെങ്കിൽ ചിലപ്പോൾ ചൊരുത്തും. 4 കാമ്പിൽ നിന്നും പാല് ഒഴുകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കറക്കണം. പ്രസവിക്കേണ്ട ആവശ്യമില്ല, കാരണം പാൽ ലീക്കാവാൻ തുടങ്ങിയില്ലേ. അല്ലെങ്കിൽ അത് അതിടുക്ക് ഉറപ്പായിട്ടും വരും. അപ്പം മറിച്ച് നമ്മളൊരു പശു കിടക്കുന്ന സമയത്ത് ഒരു കാമ്പ് ഒരു കാലിനോട് ഇങ്ങനെ ഞെങ്ങിയായിരിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാമ്പിൽ നിന്ന് പാല് പോകുന്നത് പ്രശ്നമില്ല, അത് പൊട്ടസാരി വെച്ച് കഴുകി ക്ലീനാക്കിയാൽ മതി. പക്ഷേ 4 കാമ്പിൽ നിന്ന് പാല് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ കറവ സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ അതിന് കുഞ്ഞിന് കന്നിപ്പാല് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പശുവിന് കാൽസ്യം കുറഞ്ഞു പോകാതെ കാൽസ്യം കൊടുക്കണം. അതാണ് നമ്മൾ
1: ദിവസവും കാൽസ്യം
0: കൊടുക്കുന്നുണ്ട്, മിനറൽ മിക്സർ ഡെയിലി കൊടുക്കാറുണ്ട്.
1: വേറെ അസുഖങ്ങളൊന്നും സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരാറില്ല.
0: പിന്നെ ഈൽഡ് കൂടിയ പശുക്കളും ഇപ്പോഴത്തെ പശുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുളമ്പിനൊന്നും തീരെ കട്ടിയില്ല,
1: കൂട്ടിലിങ്ങനെ സ്ഥിരം
0: നിൽക്കുന്നതുകൊണ്ടുമാണ് തീറ്റേനെ ഉണ്ടാവാം. എന്തൊക്കെയായാലും കുളമ്പിനൊന്നും പഴയ പശുക്കളുടെ കട്ടിയില്ല,
1: കുറച്ചിങ്ങനെ വീതിയിലായിട്ട് നിൽക്കുന്ന.
0: അപ്പം അത് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലുവേദന ആണ് പശുക്കൾക്ക് കൂടുതലായിട്ടും, ബോഡി വെയിറ്റ് കൂടുതലുള്ള പശുക്കൾക്ക് കൂടുതലായിട്ടും അതിൻ്റെ കുളമ്പിന് വേദനയാണ് വരാറുള്ളത്. പശു വളർത്തുന്ന ആളുകൾക്ക് ആ പശുവിൻ്റെ ഓരോ ദിവസത്തെ ചലനവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫാമിലിക്ക് ചെല്ലുമ്പോൾ ആ പശു ആക്റ്റീവായിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ പശു ഹെൽത്തി ആണെന്ന് എൻ്റെ അർത്ഥം. അത് ചെവി ഇങ്ങനെ തളർത്തിയിട്ട് ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിക്കുന്നു, നമുക്ക് തന്നെ മനസ്സിലാക്കി ആ പശുവിന് അസുഖമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: അപ്പോൾ ഈ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്
0: ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവല് വളരെ കുറവാണ്. കാരണം എന്നും ഒരേ സ്റ്റാൻഡേർഡ് തീറ്റയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ദഹനക്കാട്ട് ഉണ്ടാവല് വളരെ കുറവായിട്ടേ കാണുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. തീറ്റയിൽ നമ്മൾ അപ്പക്കാരും എടുക്കുന്നുണ്ട്.
1: പിന്നെ ഇൻഷുറൻസ് ചെയ്യാന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം,
0: ഇൻഷുർ ചെയ്യാന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഡയറി ഫാം നടത്തുന്ന ആളെ സംബന്ധിച്ച് ഇൻഷുർ ചെയ്യുന്നത് നഷ്ടമാതൊരു കാഴ്ചപ്പാടാണ് എൻ്റെ. കാരണം നമുക്കൊരു 40 പശു ഉണ്ടെങ്കിൽ ഇന്ന് പ്രൈവറ്റ് ഇൻഷുർ ചെയ്യണമെങ്കിൽ ഒരു പശുവിന് 8000 രൂപ കൊടുക്കണം, 100000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്യണമെങ്കിൽ. അപ്പോൾ 100000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്യണമെങ്കിൽ 8000 രൂപ എന്ന് പറയുമ്പോൾ 10 പശുവിന് എത്രയായി? 80000 രൂപയായി. 40 പശുവിന് 4×32 320000 രൂപ നമ്മൾ ഇൻഷുറിന് വേണ്ടി അടയ്ക്കണം.
1: ഇൻഷുറിന് വേണ്ടി മാത്രം കൊടുക്കണം,
0: അടയ്ക്കണം. ഒരു വർഷത്തിൽ ഒരു പശു നഷ്ടം വന്നാൽ പോലും നമുക്ക് അത്തരം പശു
1: കിട്ടില്ല,
0: പോകില്ല. അപ്പം പിന്നെ അതുകൊണ്ട് 1-2 പശു വളർത്തുന്ന ആളുകൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ പശുക്കളെ ഇൻഷുർ ചെയ്തിട്ടില്ല. പിന്നെ മിൽമേറ്റൊക്കെ സ്കീമുകളുണ്ട്, അതൊക്കെ 60 രൂപ 70 രൂപയാണ് മാക്സിമം ഉള്ളു. അതിനൊക്കെ അതിനും 3000 രൂപയൊക്കെ കൊടുക്കണം തോന്നും. പക്ഷെ സർക്കാർ ഈ മേഖലയിൽ ഫ്രീ ആയിട്ട് ഇൻഷുർ ചെയ്യിക്കണം എല്ലാ പശുക്കളെയും. ഇന്നൊരു പശുവിന് വാങ്ങിയ 100000 രൂപ കുറഞ്ഞ് കിട്ടില്ല, 1.5 രൂപ 1.25 രൂപയൊക്കെയാണ് പശുക്കൾക്ക് പറയണേ. അപ്പോൾ ആ 100000 രൂപയെങ്കിലും ഇൻഷുറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കാണണം. അത് കർഷകർക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണമെന്നാണ് അഭിപ്രായം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 4 രൂപ 5 പൈസ എങ്കിലും കുറച്ചുകൊണ്ട് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ നല്ലൊരു സഹായമായിരിക്കും.
1: ഈ മെഷീനറി സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ തന്നെയും സബ്സിഡി കാര്യങ്ങളൊക്കെ ലഭ്യമാണോ?
0: സബ്സിഡി എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഗവൺമെന്റ് പറയുമ്പോൾ എല്ലാത്തിനും മിൽമയൊക്കെ

0: കണ്ടമാനം സബ്സിഡികൾ കൊടുക്കുന്ന കർഷകന് യഥാർത്ഥ കർഷകന് കയ്യിൽ എത്തുന്നില്ല, എത്തുന്നവർ ചെറിയൊരു എമൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഒരു കറവ മെഷീൻ മേടിക്കാന്ന് വെച്ചാൽ അവിടെ 50 ലിറ്റർ പാലളന്ന് സൊസൈറ്റിയിലേക്ക് ചിലപ്പോൾ 2-3 മെഷീൻ ഉണ്ടാവുള്ളൂ ചുരുങ്ങിയത്. അത് അത്രമാത്രം ആൾ പിടിച്ചു വരയ്ക്കാൻ ഉണ്ടാവും. അതൊരു 15,000 രൂപ, 75,000 സബ്സിഡി 15,000 കിട്ടും. ഈ 15,000 കിട്ടിയാൽ പിന്നെ 3 മാസത്തേക്ക് പിന്നെ അവനൊരു സബ്സിഡി കിട്ടുകയില്ല. അതാണ് ഇപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത് ഒരു പേര് മാത്രമേ ഉള്ളൂ, അതിൽ ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: അകിട് വീക്കത്തിന്റെ മരുന്ന് വാങ്ങുന്നതിനും പൈസയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളും വന്നു കഴിയുമ്പോൾ മരുന്നിന് ചെലവായ ബില്ലുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ സബ്സിഡി അങ്ങനെ സംവിധാനം മരുന്നുകൾക്കൊക്കെ അങ്ങനെ
0: മരുന്നുകൾക്ക് സംവിധാനം നമ്മള് പൈസ മുടക്കി പോയത് തന്നെ. അസുഖം വരാതെ നമ്മൾ നോക്കുക. പിന്നെ ഇതെല്ലാം ഒരു ഞാണുമേനുള്ള കളിയാണ്. കാരണം ഇന്നിപ്പോ ഒരു കുഴപ്പമില്ലാത്ത പശു നാളെ രാവിലെ അടുക്കായിരിക്കും, ചിലപ്പോ ഒരു കുഴപ്പമില്ലാത്ത പശു നാളെ എണീക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ഒരു 20 പശു ഉള്ള ഒരു ഫാമില് നല്ല രീതിയിൽ കൊണ്ടാടുന്നാൽ 5 ദിവസത്തിനുള്ളിൽ ഇടപെട്ട് ഏതെങ്കിലും പശുവിന് എന്തെങ്കിലും മൈനൂട്ട് അസുഖം ഉണ്ടാകും,
1: പ്രതീക്ഷിച്ചിരിക്കണം.
0: അപ്പൊ അത് തരണം ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ പ്രാപ്തരാവണം.
1: ഇപ്പൊ നമുക്ക് സബ്സിഡി കിട്ടുക എന്ന് പറയുന്നുണ്ട്, നമ്മൾ അളക്കുന്ന പാലിന് ഓണത്തോടനുബന്ധിച്ച് കൊടുക്കാറുണ്ട്, അങ്ങനെയല്ലേ? വർഷത്തിൽ 2 തവണയെങ്ങാണ്ട് സബ്സിഡി ലഭ്യമാകാറുണ്ട്. അത് ഒരു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇതായിട്ടാണോ തോന്നുന്നത്?
0: ഒരിക്കലും ആവില്ല. എന്താ കാരണം വെച്ചാല് നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ മിൽമ നമുക്ക് തരുന്ന പാല്, അതായത് നമ്മുടെ അടുത്ത് 43 രൂപയ്ക്ക് സംഭരിക്കുന്ന പാല് വിൽക്കുന്നത് 56 രൂപയ്ക്കാണ്. ഇപ്പം 59 ആവുന്നു. ഈ കർഷകനെ സംബന്ധിച്ച് അവൻ അന്ന് മുതൽ ഇന്ന് വരെ പരാജയമാണ്. അപ്പം ഈ സബ്സിഡി എന്ന് പറയാൻ കാരണം, ഒരു കർഷകനെ സംബന്ധിച്ച് അളക്കുന്ന പാലിന് 1 രൂപ അല്ലെ 2 രൂപ, അത് സൊസൈറ്റിൻ്റെ ലാഭത്തിൻ്റെ വിഹിതമായിട്ട് തരുന്നൊരു പൈസയാണ്. അത് മോശമെന്ന് നമ്മൾ പറയുന്നില്ല, കിട്ടുന്ന ലാഭം 4 രൂപ വെച്ച് പഞ്ചായത്ത് ഒരു 3 മാസത്തെ പൈസ തരും. തരുന്ന സബ്സിഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർ കണക്കിലെ എല്ലാ കളികളും പഠിച്ച ആളുകളാണല്ലോ ഈ മേലെ ഇരിക്കുന്ന ആളുകൾ, കർഷകനല്ലേ ഒന്നും പഠിക്കാത്തത്. അപ്പോൾ ഏറ്റവും പാല് കുറവുള്ള സമയം, ആ പാല് കുറവുള്ള മാസമാണ് ഈ സബ്സിഡികളെല്ലാം കൊടുക്കാറ്. നോക്കിയോ, അന്ന് ചില ആളുകൾക്കും പാലുണ്ടാവില്ല തീരെ, ഈ പുല്ല് പോലും കിട്ടാ സമയത്ത്. അല്ലാണ്ട് നല്ല മഴയൊക്കെ വരുന്നത് കൂടുതൽ പാല സമയത്ത് ഒരിക്കലും സബ്സിഡി കൊടുക്കില്ല. അപ്പോൾ ഇതെല്ലാം ഒരു കണക്കിലെ കളികളാണ്. പക്ഷെ അനുഭവിക്കുന്നത് ശരിക്കും പാവപ്പെട്ട നിർദ്ധരായ കർഷകരാണ് ഈ മേഖലയിൽ ചൂഷണം ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ കർഷകർ ആരോഗ്യത്തോട് നിൽക്കുന്നത് എന്താ, ശുദ്ധമായ പാലും മുട്ടയിലും കഴിച്ചിട്ടാണ് അല്ലേ. അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം താഴേക്ക് പോവുകയാണ്. അവരെ നോക്കാനോ പരിചരിക്കാനോ ഒരു ആളുമില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഉൽപ്പാദിപ്പിക്കുന്ന ആ പൈസ കിട്ടാത്ത ഒരു പ്രസ്ഥാനം ഈ ക്ഷീരമേഖല മാത്രമേ ഉള്ളൂ. ഇതിനെ രക്ഷിക്കണമെങ്കിൽ പാലിന് വില കൂട്ടാൻ ഞങ്ങൾ പറയുന്നില്ല, ഒരു കർഷകനും പാലിന് വില കൂട്ടാൻ പറയുന്നില്ല. പാലിന് വില കൂട്ടണ്ട, കാരണം ഉപഭോക്താവാണ് കൂടുതൽ, ഉൽപ്പാദകർ കുറവാണ്. മേടിച്ച് കുടിക്കുന്ന ആളുകളിലെ കൂടുതൽ, അപ്പോൾ നമ്മൾ വില കൂട്ടി അവർക്ക് ഡെയിലി വാങ്ങുന്ന ആളുകൾക്ക് ഇത് വാങ്ങുമ്പോഴേക്ക് വലിയ പൈസ വരും. മറിച്ച് സർക്കാർ നിരവധി പാക്കേജുകൾ ഡയറി മേലേക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ പാക്കേജുകളെല്ലാം കമ്മീഷനും അതല്ലെങ്കിൽ അവരുടെ ഓരോ ഏജന്റ് ഏൽപ്പിച്ച് ലാസ്റ്റ് കർഷകൻ്റെ കയ്യിൽ വരുമ്പോൾ നാമമാത്രമായ പൈസ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നമുക്ക് പാലിന് വില കൂട്ടണ്ട, ഞങ്ങൾക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഇൻസെൻറ്റീവായിട്ട് എല്ലാ പാക്കേജുകളും ഒഴിവാക്കുക. മിൽമയും തരണ്ട ഒന്നും, ഈ കാൽത്തീറ്റയ്ക്ക് വില കുറച്ച് തരണ്ട, പച്ചപ്പുല്ലിന് സബ്സിഡി തരണ്ട, ചോളത്തിന് തരണ്ട, റബ്ബർ മാറ്റിന് തരണ്ട, ഒരു സ്കീമും ഞങ്ങൾക്ക് വേണ്ട. ആ പൈസ ഡിവൈഡ് ചെയ്ത് അളക്കുന്ന പാലിന് ഞങ്ങൾക്ക് തന്നാൽ എല്ലാ കർഷകരും രക്ഷപ്പെടും, ഒരു ബുദ്ധിമുട്ടും ഗവൺമെൻറ്റിന് ഉണ്ടാകാൻ പോകുന്നില്ല. അവർ ഈ വിവിധ സംഘടനകൾ വഴി, അല്ലെങ്കിൽ പിന്നെ മിൽമേൻ്റെ വകയായിക്കോട്ടെ, ക്ഷീരവികസനം ആയിക്കോട്ടെ, മൃഗസംരക്ഷണം ആയിക്കോട്ടെ, ഈ എല്ലാ വകുപ്പിൻ്റെ വകയാണ് പല സ്കീമുകളും വരുന്നത് അല്ലേ. 10 പശുവിന് സ്കീം, 10 പശുവിന് വാങ്ങാൻ നമുക്ക് 3 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. 10 പശു നമ്മൾ എവിടെ നിന്ന് വാങ്ങണം? തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങണം. തമിഴ്നാട്ടിൽ നിന്ന് ഈ രോഗമുള്ള പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സീസണിൽ കടന്നിട്ട് ഈ 1 ലക്ഷം രൂപ പശുവിനെ നമ്മൾ ഇറച്ചിക്കാർക്ക് 60,000 10,000 രൂപയ്ക്ക് കൊടുത്തിട്ട് കർഷകൻ കണ്ണീരും കൈയും ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ബ്ലോക്കിൽ 2 ആൾക്ക് 10 പശുവിന് സ്കീം കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 പശുവിന് സർട്ടിഫിക്കറ്റ് മതി. ഗവൺമെന്റ് ചിന്ത നല്ലതാണ്, കാരണം പുറത്തുനിന്ന് പശുക്കൾ വന്നാൽ ഇവിടെ പാല്
1: കൂടുകയാണ്.
0: എത്ര ആൾ വാങ്ങുന്നുണ്ട്? നമ്മുടെ ഫാമിലെ പശുവിനെ നിർത്തിക്കൊണ്ട് ചെക്കോസ് പോയി 200 രൂപ കൊടുത്താൽ അവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടും, ചെക്കോസ് എൻട്രി പാസും കിട്ടും. അതിവിടെ കൊണ്ട് കാണിച്ചാൽ പൈസ മേടിച്ചെടുക്കുന്ന അവസ്ഥയാണ് കർഷകർ. എന്തുകൊണ്ടാണ്? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം കടവും കടത്തിന് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ സ്കീം കിട്ടിയാൽ എങ്ങനെയും നമുക്ക് തൽക്കാലം പിടിച്ചിരിക്കാന്ന് ഓർത്തിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പം ആ രീതികളെല്ലാം മാറണം. നമ്മുടെ ഫാമിലുണ്ടാവുന്ന കുട്ടികളെ എല്ലാത്തിനെയും വളർത്താനൊരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അത് മതി. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ 30 ലിറ്റർ കുറഞ്ഞ പശുക്കളില്ല, എല്ലാം നല്ല ഉൽപ്പാദന പശുക്കളായി തുടങ്ങി. തമിഴ്നാട് കാരണമൊക്കെ അങ്ങനെയാണ്. കേരളത്തിൽ മാത്രം എന്താവാത്തത്? അപ്പോൾ കേരളത്തിലാവണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഒരു സ്കീമുകളും വേണ്ട, കന്നുകുട്ടികളെ വളർത്താൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക കർഷകരെ.

0: കുട്ടികളെ നല്ല രീതിയിൽ സബ്സിഡി നിരക്കിൽ അവർക്ക് തീറ്റ കൊടുക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കുക. അപ്പോൾ കുട്ടികളെ എല്ലാവരും വളർത്തും. ആ കുട്ടികളെ നല്ല സെമൻ കുത്തിവെക്കാനുള്ള സാഹചര്യം എടുക്കുക. ഒരു 3 കൊല്ലം കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള പാലിൽ കൂടുതൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കന്നുകുട്ടികളെ കാൽത്തീറ്റ സബ്സിഡിയാക്കുക, ഇൻഷുർ ഫ്രീ ആയിട്ട് ചെയ്തു തരിക, നിലവാരമുള്ള തീറ്റ ISO അംഗീകാരമുള്ള തീറ്റകൾ കൊടുക്കാനും ഒരു നിശ്ചിത വില നിലനിർത്താനും സാധിക്കണം.
1: അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷീര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കാരണം കൊണ്ടായിരിക്കാം കൂടുതൽ പേരും ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ?
0: മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു വീട്ടില് 5 പശുണ്ട്, ഭാര്യ ഭർത്താവ് കൂടിയൊക്കെ നോക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കൂലിപ്പണിക്ക് പോകുന്നുണ്ടാവും, ചിലപ്പോൾ ജോലി വരുന്നുണ്ടാവും. അവർ സംബന്ധിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അതിനായിട്ടുള്ള സംവിധാനമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഉണ്ടാക്കി പറ്റുള്ളൂ. നമുക്ക് പാല് കൊടുത്ത് പൈസ വാങ്ങാൻ പറ്റണം. ഡയറി ഫാം നടത്തുന്നത് ഭയങ്കര രസമുള്ള പരിപാടി. കാരണം നമ്മൾ എന്ത് ടെൻഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ആ തൊഴുത്തിൽ പോയ പശുക്കളെയൊക്കെ തലോടി അത് പേരൊക്കെ വിളിച്ച് നമ്മളെന്ന് ഉമ്മ വയ്ക്കുകയോ നക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. പക്ഷേ അവിടെ നിന്ന് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തല തീയ. പിന്നെ ആ ഒരു മേഖലയിലേക്ക് കർഷകർ മാറി തുടങ്ങി. 1-ഉം 2-ഉം പശു വളർത്തുന്ന കർഷകരെല്ലാം പൂട്ടിക്കെട്ടി പോയി. കണ്ണൂർ ജില്ലയിലൊക്കെ എത്രയോ ഫാമുകളെ പൂട്ടിയെന്നറിയോ. അപ്പം ഇത് പകുതിയിലേക്കായി. ഇനിയെങ്കിലും നമ്മളെ പിടിച്ചു നിർത്താനുള്ളൊരു മാർഗം ഗവൺമെൻറ് നോക്കിയില്ലെങ്കിൽ കട്ട പോകുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കർഷകരെ.
1: പിന്നെ ജേഴ്സി പശു ഒരെണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാരും HF ആണെന്ന് പറഞ്ഞു. അവർക്കൊക്കെ പേരുകളുണ്ട്. ഒപ്പം ഒരു സിനിമാ നടിയും ഉണ്ടല്ലേ?
0: അതെ, സിനിമാ നടി മോളി കുട്ടി, അതിന് പേരുണ്ട്. ബാക്കി എല്ലാ പശുക്ക് നമ്പറാണ്. ഞാൻ ഈ ടാഗിൽ ഈ ടാഗ് കൂടാതെ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു നമ്പർ ഉണ്ട്, 1, 2, 3, 4. അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ പശുവിന്റെയും
1: തീറ്റയും കാര്യങ്ങളും
0: എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്.
1: പ്രായമുള്ള പശുവാണ്.
0: ഇപ്പൊ അത് 4-ാമത്തെ പ്രസവം കഴിഞ്ഞു. അത് പാലത്തുജാനോ എന്ന സിനിമയില് പശുവിനെ അവർ അന്വേഷിച്ചു, ജേഴ്സി പശുവിനെ. അപ്പൊ അങ്ങനെ ആ മോളിക്കുട്ടി എന്ന പശു ഇപ്പൊ എന്റെ അടുത്തുണ്ട്.
1: ഞാൻ കോഴിക്കോട്ടുകാർക്ക് മാളുകളിലൊക്കെ പശുവിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള
0: സംവിധാനവും ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ അത് ആ പടത്തില് പിന്നെ എല്ലാരും കണ്ടെന്ന് അറിയത്തില്ല, ഒരു യഥാർത്ഥ കർഷകന്റെ അവസ്ഥ എന്താന്നുള്ള പടത്തിൽ പറയുന്നുണ്ട്. അത് എന്തായാലും നല്ലൊരു പോസിറ്റീവ് ഒരു അനുഭവമായിരുന്നു. ആ പടത്തില് ചെറുതായിട്ട് എനിക്കും തല കാണിക്കാൻ അവസരം കിട്ടി. എന്റെ പശുവിന്റെ കൂടെ ഈ കന്നാലി വളർത്തിയിട്ട് ഈ മുണ്ടപ്രാണിക്ക് തീറ്റ കൊടുത്തിട്ട് തമ്പുരാൻ നിന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഈ ഒരു മേഖലയോട് പടവെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ധാരാളം അംഗീകാരങ്ങൾ തേടി വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാമോ, എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്?
0: അംഗീകാരങ്ങള് ഇപ്പൊ 22 അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് തമ്പുരാന്റെ ഒരു കരുതലാണ്. കാരണം ഞാൻ വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ഫാം എന്താണെന്നും പശുക്കൾ എന്താണെന്നും പറഞ്ഞു കൊടുക്കാൻ ഒരു മടി കാണിക്കാറില്ല. ഒരു സീസണിൽ ഒരു 5000 ആളെങ്കിലും വരുന്നുണ്ട് ഫാം സിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഫാം ഡിസൈൻ ചെയ്യുന്നതാണോ എനിക്കിങ്ങനത്തെ ഫാമിൻ്റെ എന്താ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ 2 അവാർഡ് IVA അവാർഡ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ
1: ഇന്ത്യൻ
0: വെറ്റിനറി അസോസിയേഷൻ, അതിന് ഡോക്ടേഴ്സ് ഇരുന്ന അവാർഡ്, അതൊരു വലിയ അവാർഡായിട്ട് ഞാൻ കാണുന്നു. കാരണം അവരടുത്ത് ഒരു കളത്തിലും പറയാൻ പറ്റില്ല. തന്നെയല്ല, അതിൻ്റെ പരിശോധന എന്ന് പറഞ്ഞാൽ അത്രത്തോളം കണ്ണിങ് ആയിട്ട് അവരടിച്ചു പറക്കിയിട്ടാണ് അവർ തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്ന് ഒരു കർഷകനെ അവർ തിരഞ്ഞെടുത്തുള്ളൂ. ആദ്യമായിട്ട് കൊടുത്ത അവാർഡാണ്, അത് മേടിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ വയനാട്ടിൽ നിന്നും ഈ 24 പശുവിനെ വളർത്തുന്ന കർഷകന് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള ക്ഷീര പുരസ്കാരം ഇപ്രാവശ്യം കിട്ടി. അപ്പോൾ അതെല്ലാം മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കൂലിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ 2023 ഗുജറാത്തിൽ വച്ച് നടന്ന G20 ഭാഗമായുള്ള W20 ഭാര്യ ബീനയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത് പശു വളർത്തിയിട്ടാണ്, ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുപോലെ കേരളീയം പരിപാടിയിലും കേരളത്തിൽ നിന്ന് ഒരു കർഷക വേദിയിൽ വീനുണ്ടായിരുന്നു. ഞാനായിക്കോട്ടെ മിക്ക ക്ഷീരസംഗമങ്ങളിലും വേദിയിൽ എനിക്ക് അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങൾ പറയാനും കിട്ടുന്ന വേദിയിലൊക്കെ കർഷകരുടെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാറുമുണ്ട്. അതുപോലെ ക്ഷീരസഹകാരി അവാർഡ് കിട്ടി. നാട്ടിലെ ശാസ്ത്രം എന്ന പരിപാടിയിൽ കർഷക ശാസ്ത്രജ്ഞനായിട്ട് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു. പിന്നെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് മേടിച്ചു. ഡോക്ടർ അബ്ദുൾ കലാം അവാർഡ് കിട്ടി. KPSC അവാർഡ് കിട്ടി. 22 അവാർഡുകൾ കിട്ടിയെങ്കിലും ഏറ്റവും സന്തോഷം നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മൾ ആദരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർ തരുന്ന ഓരോ അംഗീകാരങ്ങളും അത് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്.
1: ഓക്കെ, അപ്പോൾ ഒരു വോളിബോൾ കളിക്കാരനിൽ നിന്ന് ഒരു ക്ഷീര കർഷകനിലേക്കുള്ള ഒരു മാറ്റത്തെ സ്വയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഞാൻ 2 ഒരുപോലെ കൊണ്ടുനടക്കുന്നു. ഇപ്പോൾ വോളിബോൾ എൻ്റെ രക്തത്തിൽ അഴിഞ്ഞേർന്നാണ്, ഇപ്പോഴും കളിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പശുക്കളെ പറ്റി എൻ്റെ മൈൻഡിൽ ഇപ്പോഴും. ഒരു ഡയറി ഫാം നന്നായി പോകണമെങ്കിൽ യഥാർത്ഥ പണിക്കാരൻ ഉടമസ്ഥനായിരിക്കണം. ഫാം തുടങ്ങിയ അന്ന് പോലെ ഇന്ന് വരെ നഷ്ടം എന്താണെന്ന് അറിയാത്ത ഒരു ഫാമാണ് എൻ്റെ.
1: കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതുകൊണ്ട് ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഈ മേഖലയിൽ ഇങ്ങനെ ഉയർച്ചകളിലേക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞത്. എന്താണ് പൊതുവെ ഒരു അനുഭവ സമ്പന്നൻ എന്ന രീതിയിൽ ക്ഷീര കർഷകരോട് പറയാനുള്ളത്?
0: ഈ മേഖലയ്ക്ക് ഒരു ഭാവിയുണ്ട്. അപ്പോൾ

0: പിടിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇന്നലെ നാളെ രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഇത് ഒന്നും അറിയാതെ ഇതിലേക്ക് വന്ന് പെട്ടെന്ന് കുറച്ച് പൈസ ലോൺ എടുത്ത് ഒരു പണിക്കാരെ ആശ്രയിച്ച് പശുക്കളെ മേടിച്ചു വിട്ടാൽ അങ്ങനെ എല്ലാവരും പരാജയമാണ്. അപ്പോൾ ഒരു പശുവിൽ തുടങ്ങി അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഘട്ടംഘട്ടമായി കൂട്ടിയെടുക്കുന്ന ആൾക്ക് ഒരു തൊഴിലൊരു വരുമാനം. ഇന്നിപ്പോൾ ഗവൺമെൻറ് ഒരു ജോലിക്കാരന് കിട്ടുന്ന ഒരു ശമ്പളം ഒരു മാസം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കതിലിപ്പോൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് റെയിലേ കയറി. ആ ഫാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലെങ്കിലും അത് അങ്ങനെ റെയിലാവും, അങ്ങനെ ആകണം. നമുക്ക് അവിടെ വേണമെങ്കിൽ പോകാൻ പറ്റണം. നമ്മൾ 24 മണിക്കൂർ ഫാമിനുള്ളിൽ കിടക്കാൻ പാടില്ല. അതൊരു സൈഡായിട്ട് അതങ്ങനെ നീങ്ങണം. മറിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ് എല്ലാം അക്കൂടത്തിൽ പോകണം. നമുക്ക് ശുദ്ധമായ പാൽ കുടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ.
1: ഓക്കെ, കുടുംബത്തെക്കുറിച്ച് പറയൂ.
0: 3 മക്കളാണ്. ഭാര്യയുടെ പേര് ബീനാണ്, മൂത്തമോൻ അമൽ, അവൻ യു കെയിലാണ്. പിന്നെ രണ്ടാമത്തെ മോള് അനക, അവളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇളയ മോള് സിറ അവള് 12th. മോൻ ഇപ്പം പുറത്ത് പോയി എനിക്കാൻ താല്പര്യമൊന്നുമില്ല. അധികം നാള് അവൻ 4 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചും കൊണ്ട് ഈ ഫാം ഡെവലപ്പ് ചെയ്യാൻ തന്നെ അവൻ ആഗ്രഹം. അതാണ് എനിക്കിഷ്ടം.
1: ക്ഷീരമേഖലയിലെ തൻ്റെ പുതിയ കാൽവയ്പുകളെ കുറിച്ചും അതുപോലെ തന്നെ ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്താണെന്നും ഒരു കർഷകന് ഏതൊക്കെ രീതിയിലൂടെ ഒരു ക്ഷീര മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിജയം കൈവരിക്കാൻ പറ്റും, എന്തെല്ലാം കരുതലുകൾ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ സംസ്ഥാന അവാർഡ് ജേതാവായ വയനാട് സ്വദേശി ശ്രീ തങ്കച്ചൻ വിശദമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. നന്ദി. വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക് മാനന്തവാടി സ്വദേശി തങ്കച്ചൻ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇതുവരെ കേട്ടത്.

0: വയലും വീടും സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് ഇരിങ്ങാലക്കുട 22,800 രൂപ, കൊടുങ്ങല്ലൂർ 24,200 രൂപ, തൃശൂർ 22,800 രൂപ. കൊപ്ര കിൻഡലിന് ഇരിങ്ങാലക്കുട 15,370 രൂപ, കൊടുങ്ങല്ലൂർ 13,800 രൂപ, തൃശൂർ തെളിവ് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക കിൻഡലിന് ഇരിങ്ങാലക്കുട എക്സ്പെല്ലർ 3,300 രൂപ, ഇരിങ്ങാലക്കുട ഡി ഓയിൽഡ് 3,150 രൂപ, കൊടുങ്ങല്ലൂർ എക്സ്പെല്ലർ 3,000 രൂപ,

തൃശൂർ 3000 രൂപ, അടയ്ക്ക 1000 എണ്ണത്തിന് കൊടുങ്ങല്ലൂർ 4000 രൂപ, തൃശൂർ 5200 രൂപ, പൈനാപ്പിൾ തൃശൂർ 7500 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ഇരിങ്ങാലക്കുട കിൻഡലിന് 5000 രൂപ, കൊടുങ്ങല്ലൂർ കിൻഡലിന് 4900 രൂപ, തൃശൂർ കിൻഡലിന് 4600 രൂപ. നേന്ത്രക്കായ കിൻഡലിന് തൃശൂർ പാണ്ഡിവരവ് 5500 രൂപ, തൃശൂർ നാടൻ ലോക്കൽ 6500 രൂപ, കുന്നംകുളം വരവ് 5000 രൂപ, കൊടുങ്ങല്ലൂർ പാണ്ഡിവരവ് 4900 രൂപ, ഇരിങ്ങാലക്കുട നാടൻ ലോക്കൽ 5500 രൂപ, ഇരിങ്ങാലക്കുട പാണ്ഡിവരവ് 4800 രൂപ. അരി ഇരിങ്ങാലക്കുട ചെറുമണി 3800 രൂപ, മട്ട 4500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കുന്നംകുളം പഴയത് 39000 രൂപ, കുരുമുളക് കിൻഡലിന് കുന്നംകുളം 67500 രൂപ, ഇരിങ്ങാലക്കുട 68000 രൂപ. കശുവണ്ടി കിൻഡലിന് ഇരിങ്ങാലക്കുട 12000 രൂപ.

0: മട്ട 4500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കുന്നംകുളം പഴയത് 39000 രൂപ. കുരുമുളക് കിൻഡലിന് കുന്നംകുളം 67500 രൂപ. ഇരിങ്ങാലക്കുട 68000 രൂപ. കശുവണ്ടി കിൻഡലിന് ഇരിങ്ങാലക്കുട 12000 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ഇപ്പോൾ കേട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്തു. ജൂൺ 5, 6, 7 തീയതികളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ ഉപരിതല കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതിനാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ടാകാൻ സാധ്യത.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി

0: ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ETF price for the airline carriers who want to participate in this, unko ek stable ETF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വരം മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ DK ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസയറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസ്

0: ഇന്ത്യയുടെ രോഹൻ കപൂർ ഋതുക ഗെട്ടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
1: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ്പ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480 പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ഓറഞ്ച് ജാഗ്രതയും 11 മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40 പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 200,000 പരിക്കേറ്റവർക്ക് 50,000 ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടി എം സി എം എൽ എ ഋതബ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബി ജെ പി ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം യുവവാണി. കാലിക്കറ്റ് പെഡ്ലേഴ്സ് പ്രസിഡന്റ് പ്രസൻജിത്ത് പങ്കെടുക്കുന്നു.
3: ആകാശവാണി കോഴിക്കോട്. യുവവാണി

യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ടു വീൽസ്, വൺ പ്ലാനറ്റ് ആൻഡ് എ ഹോൾ ലോട്ട് ഓഫ് കാലിക്കറ്റ് സ്പിരിറ്റ്. യെസ്, വേൾഡ് ബൈസൈക്കിൾ ഡേ. നമ്മുടെ നഗരത്തെ പെഡലുകളിൽ ചലിപ്പിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതിനേക്കാൾ മറ്റെന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്? സൈക്ലിംഗ് ഒരു വ്യായാമം മാത്രമല്ല, നീണ്ടു നിവർന്നു കിടക്കുന്ന ബീച്ച് റോഡുകളെ ആസ്വദിച്ചുകൊണ്ട് ഗതാഗത കുരുക്കുകളിൽ വഴികൾ കണ്ടെത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഇന്ന്

0: കോഴിക്കോട് നിലകൊള്ളുന്നുണ്ട്. കാലിക്കറ്റ് പെഡ്ലേഴ്സ്. ഇന്ന് യുവവാണിയിൽ വിശേഷങ്ങൾ പങ്കിടാൻ കാലിക്കറ്റ് പെഡ്ലേഴ്സ് എന്ന കൂട്ടായ്മയുടെ പ്രസിഡന്റ് പ്രസഞ്ജിത്ത് ആണ് നമ്മുടെ കൂടെയുള്ളത്. യുവവാണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആദ്യം തന്നെ കാലിക്കറ്റ് പെഡ്ലേഴ്സ് എന്ന ക്ലബിനെ കുറിച്ച് ശ്രോതാക്കൾക്ക് ഒരു ചെറിയ പരിചയം കൊടുക്കാമോ?
1: കാലിക്കറ്റ് പെഡ്ലേഴ്സ് കാലിക്കറ്റിലെ ഒരു ലീഡിംഗ് സൈക്ലിംഗ് ക്ലബ്ബാണ്. 2012 ഞങ്ങൾ സൈക്ലിംഗ് എന്നുള്ള ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചത്. നോർമലി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ സൈക്കിൾ ഓട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഒരു വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൈക്ലിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ 2012 ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു.
0: ഇപ്പം സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു.
1: യെസ്, ഇപ്പം സജീവമായിട്ട് ഒരുപാട് ഇവൻറ്റുകളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 100 ആളുകൾ ഡെയിലി സൈക്കിൾ ചവിട്ടുന്നതിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പായിരുന്നു കാലിക്കറ്റ് പെഡ്ലേഴ്സിന്റെ ഈ ഒരു സൈക്ലിംഗ് ക്ലബ്ബ് എന്നുള്ള ഒരു ആശയത്തോട് കൂടിയിട്ട് സംഭവിച്ചത്.
0: നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സൈക്ലിംഗ് ഇതിലേക്ക് എത്തുന്നത്?
1: ആക്ച്വലി ഞങ്ങൾ ഈ സൈക്ലിംഗ് കാലിക്കറ്റിൽ സൈക്ലിംഗ് അത്ര പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നില്ല. മീൻസ് 1-2 ആളുകളൊക്കെ വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ള സൈക്കിൾ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അവരൊക്കെ തന്നെ അവരെ ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. ഞങ്ങൾ എറണാകുളത്ത് കുറേ പേര് സൈക്കിൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതും അവരെ വർക്കൗട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയതും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ 4 സൈക്കിൾ വാങ്ങിക്കുന്നതും. അങ്ങനെ സൈക്കിൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫുൾ ഗിയറിലായിരുന്നു ആദ്യം തന്നെ ഇറങ്ങിയിരുന്നത്. അതായത് സൈക്ലിങ്ങിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ടുള്ള സാധനം, ഹെൽമെറ്റ് ഇട്ട് അതേപോലെ തന്നെ ഗ്ലൗസ് ഇട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. അപ്പം തന്നെ ആളുകൾക്കൊരു കൗതുകമായിരുന്നു, കാരണം ഹെൽമെറ്റും ഇതൊക്കെ ഇട്ടിട്ടെന്താ ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത്. പക്ഷേ ഈ ആളുകൾ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബീച്ചിലൊക്കെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് സൈക്ലിംഗ് മീൻസ് വർക്കൗട്ട് സൈക്ലിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയിരിക്കും, സരോവരം പാർക്കിൽ പോയിരിക്കും, അതേപോലെ തന്നെ ഗാന്ധി റോഡിൽ ബട്ടർ റോഡിലൊക്കെ. അപ്പോൾ ആളുകൾ ചോദിക്കും ഇതെന്താ ഇതെന്താ, അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയും, ഞങ്ങൾക്ക് അറിയാവുന്നത് പറയും. അപ്പോൾ ആളുകൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും, പിന്നെ എന്നാൽ ഞങ്ങൾക്കും വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തും. അങ്ങനെ അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആദ്യകാലങ്ങളിലൊന്നും സൈക്ലിംഗ് ഇവിടെ സൈക്കിൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് എറണാകുളത്ത് സൈക്കിൾ വാങ്ങിക്കുമ്പോൾ തന്നെ പറയുക റിപ്പയർ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുക. റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള സാധനമാണ്, സാധാരണ സൈക്കിൾ ലഗിയറുള്ള സൈക്കിളാണ്, അത് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ വേണം. അങ്ങനത്തെ ആളുകളൊന്നും അന്നില്ലായിരുന്നു, ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലുണ്ട്.
0: കോഴിക്കോട് നഗരത്തിൽ സൈക്ലിംഗ് സംസ്കാരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്?
1: സൈക്ലിംഗ് സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവിധ ക്ലബ്ബുകളും പല ആളുകളും പല ആശയത്തിൽ വിവിധ ക്ലബ്ബുകളൊക്കെ പിന്നീടൊക്കെ കാലിക്കറ്റ് പെഡ്ലേഴ്സിന് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഈഗോ സാധനങ്ങൾ ഒന്നുമില്ല, അവരും ഓരോ ആളുകളും സ്വതന്ത്രമായിട്ട് അവരവരുടെ ക്ലബ്ബും പ്രവർത്തനമായിട്ട് പോകുന്നു, സൈക്കിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിലേക്ക് പോകുന്നു. അതൊരു ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ.
0: സൈക്ലിംഗിൽ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്?
1: സൈക്ലിംഗിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എന്ന് പറയാം, കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ സൈക്ലിംഗ് നമുക്ക് ദീർഘദൂരം സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൈക്ലിങ്ങിൻ്റെ ഉപയോഗിക്കേണ്ട കോസ്റ്റ്യൂംസ്, അപ്പം മിക്ക ആളുകൾക്കും ചിലപ്പം അത് ചിലപ്പം കംഫർട്ടായി എന്ന് വരില്ല. കാരണം നമ്മൾ പാഡുള്ള ഷോർട്ട്സാണ് നമ്മൾ ഉപയോഗിക്കുക, മെയിലായാലും ഫീമെയിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്ത് വേറെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ, അതൊരു ബുദ്ധിമുട്ടല്ല, പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു ഈ ആളുകൾ അത്ര അങ്ങോട്ടേക്ക് മുന്നിലേക്ക് വരാതിരിക്കുന്നത്. ഇപ്പോൾ സ്വിമ്മിങ്ങിലും എടുക്കുകയാണെങ്കിലും അത്ര അധികം ആളുകൾ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ സൈക്ലിങ്ങിലും അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് നടക്കുന്ന ഇവൻറ്റുകൾക്ക് എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുന്ന കുറേ ആളുകൾ കേരളത്തിൽ ഉണ്ട്, കേരളത്തിൻ്റെ പുറത്തും ഉണ്ട്.
0: നിങ്ങളുടെ ക്ലബ്ബിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്?
1: കാലിക്കറ്റ് പെഡ്ലേഴ്സിനെ സംബന്ധിച്ചോളം എണ്ണം പറയുകയാണെങ്കിൽ ഒരു 4-5 ആളുകളാണ് ചവിട്ടുന്ന ആളുകൾ ഉള്ളത്, റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകൾ ഉള്ളത്. അതിൽ നാഷണൽ മെഡലിസ്റ്റ് വരെ ഉണ്ട്, സൈക്ലിംഗിൽ നാഷണൽ മെഡൽ കിട്ടിയ ഒരു ഗേള് വരെ ഉണ്ട്.
0: ദിവസേന സൈക്കിൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്?
1: ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഹെൽത്ത് ബെനിഫിറ്റ്സിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് സൈനസൈറ്റിസിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സൈക്ലിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് ക്ലൈംബ് ചെയ്തിട്ട് നിന്ന് സ്ഥിരമാക്കി. അപ്പം ഡീപ്പ് ബ്രത്ത് എടുക്കുന്നുണ്ട്. അപ്പം യോഗയിലൊക്കെ നമ്മൾ ഡീപ്പ് ബ്രത്ത് ബ്രീത്തിങ് എക്സസൈസ് ആണ് മെയിൻലി, പക്ഷേ ഇതിൽ ചെയ്യുന്ന പോലെയുള്ള ഡീപ്പ് ബ്രത്ത് ഇതേപോലെ തന്നെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സുഖം അതിലൊന്നും കിട്ടുന്നില്ല. അത് സ്ലോലി ഇങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷേ ഇത് ഞാൻ ഡീപ്പായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് എൻ്റെ സൈനസൈറ്റിസ് എത്രയോ കാലങ്ങളായിട്ട്, അതായത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു. ആ സാധനം പാടേ പോയി. ഈ ഒരു കാരണമല്ലാണ്ട് വേറെ ഒരു മെഡിസിനും ഞാൻ കഴിച്ചിട്ടില്ല.

0: അത് എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, കാരണം നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ബ്രീത്തിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കും. അത് ഞാൻ മൂക്കിനെ കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇങ്ങനെ പോവുക ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ. അപ്പം നമുക്ക് കുറച്ചൊക്കെ നീർക്കെട്ടുകളുടെ ഡിസ്ചാർജ് ഒക്കെ വരും, ഒരു കർച്ചീഫ് വെക്കണം എന്നുള്ളൂ ആദ്യങ്ങളൊക്കെ. പക്ഷേ കംപ്ലീറ്റ് ക്ലീനായി ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് എത്തി, അല്ലെങ്കിൽ കണ്ണ് ഒക്കെ വീങ്ങി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം കാലിക്കറ്റ് പഡ്ലേഴ്സ് 2012 തുടങ്ങിയത് മുതൽ റെഗുലറായിട്ട് സൈക്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വെയിലത്തും മഴയത്തും അതൊരു വലിയൊരു ബെനിഫിറ്റായിട്ടാണ് കാണുന്നത്. ബാക്കി ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ഈ സൈക്ലിങ്ങിനെ കൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചാൽ സൈക്ലിംഗ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് സൈക്ലിംഗ്. അത് ഒരുപാട് നമുക്ക് ഒരുപാട് അങ്ങനത്തെ വിഷ്വൽസ് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സുഖമാണ് കിട്ടുക, ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇപ്പോൾ ഓടാൻ പോകുന്ന സമയത്ത് റോഡിൽ നമ്മൾ ഓടാറുണ്ട്, അപ്പോൾ ആ റണ്ണിങ്ങിലൊന്നും നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. സൈക്കിള് പോകുന്ന സമയത്ത് കിട്ടുന്ന എൻജോയ്മെൻറ്റ് അതൊരു വേറെ തന്നെയാണ്. നമ്മളെ മൂഡിന് നമ്മളെ പേസിനനുസരിച്ച് ചവിട്ടാം. ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് ആസ്വദിക്കാം, രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ചവിട്ടാം. അത് ഒരു സ്പോർട്സിനും അതിൻ്റെ ആ ഒരു മനസ്സുഖം കിട്ടില്ല. അതന്നെ ഏറ്റവും വലിയ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, മനസ്സിന് കിട്ടുന്ന ഒരു സുഖം.
1: നിങ്ങളുടെ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മേജർ സൈക്ലിംഗ് ഇവന്റ്സ് ഏതൊക്കെയാണ്?
0: ഞങ്ങൾ 2012 ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം 2016 ആദ്യമായിട്ട് വെലോ ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ്, കാലിക്കറ്റ് ഊട്ടി 160 കിലോമീറ്റർ ഒരു മത്സരം ആദ്യമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചു. അന്ന് 20+ 26 മറ്റോ ആളുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് വളർന്നു വന്ന് ഇപ്പം ഈ ലാസ്റ്റ് 7th edition ആണ് നടന്നത്. 7th editionൽ 120 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതും സൗത്ത് ഇന്ത്യേൻ്റെ പല ഭാഗത്തുനിന്നും ഉള്ള ആളുകൾ, ചില ഇവൻറ്റിന് ഫോറിനേഴ്സ് വരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര വലിയ ഇവൻ്റായിട്ട് ആ ഒരു ഇവൻറ്റ് മാറി. ഇത് ആക്ച്വലി ഒരാളായിട്ടുള്ള ഒരു ബെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് വന്നത്. ഇതൊരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഏറ്റവും വലിയ ഒരു പഴക്കം ചെന്ന ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡ്യൂറൻസ് ഇവൻ്റാണ് ഈ വെല ഊട്ടി എന്ന് പറയുന്നത്. 13 മണിക്കൂറാണ് കാലിക്കറ്റ് ഊട്ടി എത്താനുള്ള എൻഡ്യൂറൻസ് പങ്കെടുക്കുന്ന ഒരാൾക്ക് എത്തുന്നത്. പക്ഷേ റേസിൽ അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മൾ റേസും വെക്കുന്നുണ്ട്. റേസിൽ ഈ ലേറ്റസ്റ്റ് റെക്കോർഡ് എത്രയാ സംബന്ധിച്ചാൽ 6 hours ആണ് കാലിക്കറ്റിൽ നിന്ന് സൈക്കിളിൽ ഊട്ടിയിലേക്ക്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. 6 മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തത്. 6 മണിക്കൂറും 16 മിനിറ്റും ആയിരുന്നു. ഈ തവണ അദ്ദേഹം 6 മണിക്കൂറിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്, നേരെ ഊട്ടിയിൽ നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലെ പുള്ളി നിൽക്കുള്ളൂ. അത് ആ ലെവലിലേക്ക് സൈക്ലിങ്ങിനെ വളർത്തി വലുതായി കഴിഞ്ഞു. ആദ്യത്തെ ഇവന്റ് തൊട്ടിട്ട് ഈ ലാസ്റ്റിലെ ഇവന്റിൽ വരെ ഈ കക്ഷി പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ഇവന്റിന് ഇപ്പം UKയിലൊക്കെ പോയി വന്നതുമാണ് അദ്ദേഹം. അപ്പൊ അത്തരം ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
1: ഇപ്പൊ ഈ ഒരു കാലിക്കറ്റ് ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ട്രാഫിക്കിന്റെ ഒരു ബുദ്ധിമുട്ട്
0: ഉണ്ട്.
1: അപ്പം മേജർ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നതും അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് ഊട്ടി ആ ഒരു ജേണി ഒന്ന് പറയുമോ? ട്രാഫിക്കും
0: കാലിക്കറ്റ് ഊട്ടി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പം നമുക്ക് രാവിലെ നമ്മൾ 5 മണിക്ക് അസംബിളാവും, 6 മണീൻ്റെ ഉള്ളിൽ ഫ്ലാഗ് ഓഫ് കഴിയും, 6:00 അങ്ങോട്ട് മാറൂല. അപ്പം രാവിലത്തെ ആ മേജർ ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് കഴിയും. ഹെവി ട്രാഫിക് ആവുന്നതിൻ്റെ മുന്നേ 55 വളണ്ടിയേഴ്സാണ് ഞങ്ങൾക്ക് ഈ ഇവൻറ്റിനുള്ളത്. 55 വളണ്ടിയേഴ്സുള്ള ഒരു ഇവൻ്റാണത്. അതായത് ഗേഡ്സിലൊക്കെ ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യും. ചില സ്ഥലങ്ങളിലൊക്കെ 3 കിലോമീറ്റർ പോകുന്നതിൻ്റെ ഉള്ളിൽ വരെ ഞങ്ങൾ വാട്ടർ പോയിന്റ് വെക്കുന്നുണ്ട്. വാട്ടർ പോയിന്റ് അപ്പോൾ റേസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വേണ്ടി വരില്ല. അവരൊരു ജസ്റ്റ് ഒന്ന് ഒരു സിപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, ഒന്ന് നനയ്ക്കും മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ആളുകൾക്ക് വെള്ളം ഇഷ്ടം പോലെ വേണ്ടി വരും. അപ്പം അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിന് എന്തെങ്കിലും എന്താ പറയുക പ്രശ്നങ്ങൾ വരുന്ന ആളുകളെ നമ്മളെടുക്കും. നമ്മളെ സ്വീപ്പിംഗ് വാൻ ഉണ്ടാവും, അപ്പം അതിലെടുക്കും. അപ്പം അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിക്കുന്നത്. ട്രാഫിക്കിനെ ഫേസ് ചെയ്യൽ വലിയൊരു തന്നെയാണ്, അതിന് നമ്മളൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടൊന്നുമില്ല.
1: കോഴിക്കോട് പോലെയുള്ള ഒരു നഗരത്തിൽ സൈക്കിൾ യാത്രയ്ക്ക് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ നേരെ മെഡിക്കൽ കോളേജ് ചെയ്യാം. കോഴിക്കോട് ടൗണിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജിൽ നിന്ന് കുന്ദമംഗലം. കുന്ദമംഗലത്ത് നമുക്ക് പോയിട്ട് കുന്ദമംഗലത്തേക്ക് എത്താനുള്ള ബൈപ്പാസിൻ്റെ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള വഴിയുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് വഴി പോയിട്ട് പെരിങ്ങളം പോയിട്ട് അവിടുന്ന് കുന്ദമംഗലമൊക്കെ പോയിട്ട് വരാം. അത് നല്ലൊരു റൂട്ടാണത്. കുറേ ഫ്ലാറ്റ് റോഡും കിട്ടും, കുറേ ക്ലൈംബ് ചെയ്യുക, നന്നായിട്ട് നല്ലൊരു വർക്കൗട്ട് ചെയ്തിട്ട് വരാം ഓരോ ദിവസങ്ങളിലും. ഫ്ലാറ്റ് റോഡ് എടുക്കുന്ന മാത്രം എടുക്കുന്ന ആളുകൾ നേരത്തെ നമ്മൾ ആ റൂട്ടിലും പോകാറുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നേരെ വെങ്ങളത്തേക്ക് പോകുന്ന റൂട്ടിൽ പൂളാടിക്കുന്ന് പോവും. പൂളാടിക്കുന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വരുന്നൊരു റൂട്ട് ഉണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചാൽ എൻ്റെ ഒന്ന് രണ്ട് വേണ്ടപ്പെട്ട ആളുകൾ, അതായത് ക്ലയൻസ് തന്നെ, ഒരിക്കൽ മനോരമയിലെ ഒരു ഫോട്ടോഗ്രാഫറും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ രാവിലെ ആ റൂട്ട് നിങ്ങൾ ഒഴിവാക്കണം, ഞാൻ നിങ്ങളെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്, കാരണം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾ

0: ളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പുലർച്ചൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വാഹനങ്ങൾ ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഡ്രൈവർമാർ വരിക. അപ്പോൾ ഏറ്റവും അപകടമായിട്ടുള്ള റൂട്ടാണെന്നുള്ളത്. അപ്പം അത് വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് സൈക്കിൾ ചവിട്ടുക, ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ ഓട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോഴും ചില ആളുകൾക്കൊക്കെ, ഡ്രൈവർമാർക്കൊക്കെ, സൈക്കിൾ ചെയ്ത് പോകുന്നത് കാണുന്ന സമയത്ത് വെറുതെ രണ്ട് ഓൺ അടിക്കുക, ഒന്ന് അടുപ്പിച്ച് നോക്കുക, നമ്മൾ സൈക്കിൾ ചെയ്ത് പോകുമ്പോൾ തട്ടിക്കാൻ വേണ്ടി നോക്കുക, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും കുറച്ചൊക്കെയെങ്കിലും ഉണ്ട്.
1: റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ സൈക്കിൾ യാത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈക്കിളിസ്റ്റുകൾ എന്തായാലും നല്ല, ഏറ്റവും നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ ബാലൻസ് തെറ്റിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഹെഡിന്റെ വെയിറ്റിലാണ് നമ്മൾ ആദ്യം പോവുക, തലയാണ് അടിക്കുക. അപ്പം അതിനെ നമുക്ക് ഏറ്റവും സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ കൈ കുത്തിയിട്ടാണ് വീഴുക. എനിക്ക് ഉണ്ടായ ഒരു സംഗതിയാണ് പറയുന്നത്, അന്ന് കയ്യിൽ നല്ല ഗ്ലൗ അല്ലെങ്കിൽ ശരിക്കും കൈയിൻ്റെ തോല് പോയി പണിയാവുന്ന ഒരവസ്ഥ വരും. ഇത് സൈക്കിളിങ്ങിൽ ഗ്ലൗ വീഴുമ്പം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ല, കാരണം നമ്മൾ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഹാൻഡിലേക്ക് ഒരു ലോഡ് വരുന്നുണ്ട്, ബോഡീന്റെ ലോഡ് പവർ കൊടുത്തിട്ട് കാലിൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചില സമയത്ത് ക്ലൈംബ് ചെയ്യുന്ന സമയത്തൊക്കെ പവർ കയ്യിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ കയ്യിലിന്റെ ഈ പറയുന്ന ഉള്ളം കൈയിന്റെ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്ത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവിടെ ജെല്ലുള്ള ടൈപ്പ്, ആ ടൈപ്പ് കുഷനിങ് ഉള്ള ഗ്ലൗ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു സപ്പോർട്ടും കൂടിയാണ്. പക്ഷെ അത് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റി താഴെ വീഴുകയാണെങ്കിലും കൂടിയും ഈ ഒരു കാര്യം കൂടിയും റെഡിയാണ്. അപ്പം നല്ല, ഏറ്റവും നല്ല ഹെൽമെറ്റ് നമ്മൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം.
1: ഏതൊക്കെ സൈക്കിൾ ഗിയേഴ്സ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്?
0: സൈക്കിൾ ഗിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് തന്നെ, ഹെൽമെറ്റും അതുപോലെ തന്നെ ഗ്ലൗവും, അത് നിർബന്ധമാണ്. ബേസിക് ആയിട്ടുള്ള സാധനം അതാണ്. പിന്നെ നമ്മൾ എന്താ സംഭവിച്ചാൽ, നമുക്ക് സൈക്കിളിങ്ങിൽ പ്രോലേക്ക് പോകുന്ന സമയത്ത് ഷൂസ്, നോർമൽ ഷൂസ് മാറിയിട്ട് നമ്മൾ ക്ലീറ്റ്സ് യൂസ് ചെയ്യും. ക്ലീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് പുഷ് ആൻഡ് പുൾ ആണ് ക്ലീറ്റ്സിൽ കിട്ടുക നമുക്ക്. മറ്റേത് എന്താ സംഭവിച്ചാൽ നമ്മൾ നേരെ പുഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അത് പെഡലിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല, പുള്ളിങ്ങും കൂടി ഉണ്ട് ഈ ക്ലീറ്റ്സ് എന്ന് പറയുന്ന സാധനം. അത് ലോക്കിംഗ് സിസ്റ്റം ആണ്, പെഡലിൽ ലോക്കാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കേ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ നമുക്ക് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എഫേർട്ട് കുറച്ചിട്ടും കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. എഫേർട്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മറ്റേതിൽ കൊടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ടിൽ അതിൻ്റെ ഇരട്ടി എഫക്റ്റ് കിട്ടും. അത് ഇതാണ് അതിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു ആക്ഷൻ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് എന്തായാലും പാഡുള്ള ഷോർട്സ് നമുക്ക് ഉപയോഗിച്ചിരിക്കണം, പാഡുള്ള ഷോർട്സ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് എത്ര കിലോമീറ്റർ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുന്നു എന്നുള്ളത്, അപ്പം എൻഡ്യൂറൻസ് റൈഡ് ചെയ്യുന്ന ആൾ. ഇപ്പം നേരത്തെ നമ്മൾ സൈക്ലിങ്ങിൽ 14-13 മണിക്കൂറിൻ്റെ ഇത് നമ്മളെ വില കൂട്ടി പറഞ്ഞു. ഇതേപോലെ തന്നെ വേൾഡ് വൈഡ് ഒറ്റ റോഡിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ് BRM എന്ന് പറയുന്നത്. അത് 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ ഇത്രയും കോമ്പറ്റീഷൻസ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള. പിന്നെ 1000 അതിൻ്റെ എബോവ് ഒക്കെ ഉള്ളതുണ്ട്. 600 വരെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്ലിസ്റ്റിനെ സൂപ്പർ റാൻഡനോവർ ആവാൻ ഉള്ള ഒരു ഇവൻറ്റുകളാണ് ഇത്രയും ഇവൻറ്റുകൾ. അപ്പം നമ്മളിപ്പം 200 കിലോമീറ്ററിൻ്റെ ഇവൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ നോർമൽ 2000 രൂപേൻ്റെയൊന്നും ഷോർട്സ് വാങ്ങിയിട്ടിട്ട് കാര്യമില്ല, അതിനും പാഡ് ഉണ്ടാവും. പക്ഷേ അതിന് കപ്പാസിറ്റി ഉണ്ട്, അതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ഡെഡാവും. ഡെഡ് ഔ മീൻസ് അതിൻ്റെ ആ ഒരു ഊർജ്ജം നഷ്ടപ്പെടും. മറ്റേത് അങ്ങനെയല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു മിനിമം ഒരു 6-7000 രൂപ ഒക്കെ കോസ്റ്റ് വരും ഒരു അത്യാവശ്യം നല്ലൊരു സാധനത്തിന്. അവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ ഒരുപാട് എമൗണ്ട് വരെ ഇതിൻ്റെ ഇത് പോകുന്നുണ്ട്, ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് പോകുന്നുണ്ട്, പ്രൈസിങ്ങും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്ത് കാണുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരിക്കും. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
1: സൈക്ലിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ആദ്യമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപദേശം, അഡ്വൈസ് എന്തായിരിക്കും?
0: സൈക്ലിംഗ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല ആളുകളും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടും അതേപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഈ സൈക്കിൾ ചവിട്ടണം എന്നുണ്ട്, പക്ഷേ ഞാൻ ചവിട്ടോ എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. എനിക്ക് അത്ര ചിലപ്പോൾ അത് വെറുതെ ഇട്ടാളും. അതിനെ കൊണ്ട് നമുക്കൊരു ഒരു ചെറിയൊരു സാധനം വാങ്ങിയിട്ട് തുടങ്ങാം. ഈ ഒരു ചെറിയൊരു സാധനം വാങ്ങിയിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് 100% വിഡ്ഢിത്തരാണെന്ന് പറയാം. കാരണം നമുക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് വേണം, ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്താവണം, ഞാൻ നല്ലൊരു സാധനം വാങ്ങിക്കണം. ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആ ഫംഗ്ഷന് നമുക്ക് പോകണം എന്നുള്ളതിനെ കൊണ്ട് ആളിടയിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ ആ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സല്ലേ നമ്മളിടുക, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡ്രസ്സ് വാങ്ങിയിടില്ലല്ലോ. അപ്പോൾ അതെന്താ, എനിക്ക് പോകണം, എനിക്ക് അവിടെ എത്തണം. അതേപോലെ തന്നെ ആയിരിക്കണം ഒരു സൈക്ലിസ്റ്റ് സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും മിനിമൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗിയർ സ്പെക്കുള്ള സൈക്കിൾ തന്നെ വാങ്ങിക്കണം. അല്ലാതെ ഏതെങ്കിലും വില കുറഞ്ഞ സാധനങ്ങൾ എവിടെന്നെങ്കിലും ഓൺലൈനിൽ കിട്ടുമോ, ഇതൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ബോഡീൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് സൈക്കിൾ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് 150 ആയിരിക്കും, എൻ്റെത് 150 ആയിരിക്കും, പക്ഷേ എൻ്റെ ഈ റീച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, ഇൻസീമിൽ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അങ്ങനെ വേണം സൈക്കിൾ വാങ്ങാൻ. അതല്ലാതെ ഓൺലൈനിൽ ഷൂസ് വാങ്ങുന്ന മാതിരി

0: വാങ്ങേണ്ട സാധനമല്ല സൈക്കിള്. അപ്പം ഏറ്റവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈക്കിള് വാങ്ങിച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. അല്ലാതെ നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഓ ഇതൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇടും, അതോടുകൂടിയിട്ട് സൈക്ലിങ്ങിന്റെ കഥ അവസാനിക്കും.
1: പരിസ്ഥിതി സംരക്ഷണത്തിൽ സൈക്ലിങ്ങിന്റെ പങ്ക് എത്രത്തോളം പ്രധാനമാണ്?
0: പരിസ്ഥിതി സംരക്ഷണത്തിൽ സൈക്കിളിന്റെ പങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% എന്താ പറയാ പരിസ്ഥിതി ആയിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. കാരണം പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനമില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും സൈക്കിളിനെ കൊണ്ടില്ല, സൗണ്ട് പൊല്യൂഷൻ ഇല്ല, ഈ പറയുന്ന മാതിരി കാർബണിൻ്റെ പ്രശ്നങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്ത ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു വാഹനമാണ് സൈക്കിള്. പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളെ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു സൈക്കിൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം പോലുമില്ല. പക്ഷേ ഇപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും കഫേകളിലൊക്കെ സൈക്ലിസ്റ്റുകൾ വന്ന് നിൽക്കണമെങ്കിൽ സൈക്ലിസ്റ്റുകൾക്ക് വേണ്ട പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സരോവരം ബയോ പാർക്കിൽ നമ്മളിപ്പം സൈക്ലിങ്ങിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് സ്ട്രെച്ചിങ്ങിനൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടാവും, സൈക്കിളും കൊണ്ട് എടുക്കരുത്, സൈക്കിളും കൊണ്ട് എടുക്കരുത്. എന്താ ഇവരോട് പറഞ്ഞത്? സൈക്കിൾ അതിനുള്ളിൽ കൂടെ ചവിട്ടി നടക്കരുതെന്നേ പറയുന്നുള്ളൂ. ലക്ഷങ്ങൾ വിലയുള്ള സൈക്കിൾ ഈ റോട്ടിന് മുകളിൽ ഇടാൻ പറ്റുമോ? ഇല്ല. അതിന് സൗകര്യം ഒരുക്കണം. DTPC പോലുള്ള ആളുകൾ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ഥലങ്ങളിൽ സൈക്ലിങ്ങിൻ്റെ ഒരു റാക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ആ അഡ്വർടൈസ്മെൻറ്റ് വെച്ചും കൊണ്ട് തന്നെ ഈ സൈക്കിളിൽ വെക്കാനുള്ള റാക്ക് വെക്കാം. അപ്പോൾ സൈക്ലിസ്റ്റുകൾക്ക് വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് നീറ്റായിട്ട് സൈക്കിൾ വെക്കാം. ഇത് റോഡിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ഇതിന് ലോക്കും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ ഈ ടൈപ്പ് ഓഫ് സൈക്കിളിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്റ്റാൻഡ് വരെ വെക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ലോക്ക് ഉണ്ടാവില്ല, ഈ പറയുന്ന സ്റ്റാൻഡ് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടേ ഇടാൻ പറ്റുമോ? ലക്ഷങ്ങൾ വിലയുള്ള സൈക്കിളുകളാണ് ആളുകൾ ഇന്ന് കോഴിക്കോട് നഗരത്തിലൂടെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പോൾ അതിന് വെക്കാനുള്ള ഒരു സൗകര്യം പോലും ഉള്ള ഒരു സപ്പോർട്ടിങ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പെട്രോൾ ഡീസൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇന്നിപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ വില എവിടെയോ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യം. അത് മാത്രമല്ല പൊല്യൂഷനാണ്, നമുക്ക് സഞ്ചരിക്കാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പോൾ ഒരു 2-വീലറിലാണെങ്കിലും 4-വീലറിലാണെങ്കിലും ടൗണിൻ്റെ അകത്തുനിന്ന് പോകുന്നതിനെക്കാട്ടും ഏറ്റവും സ്പീഡിൽ എത്താൻ പറ്റിയ സൈക്കിളിലാണ്. പലപ്പോഴും നമ്മൾ ചവിട്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എവിടെന്നെങ്കിലും ആളുകളെ കാണുമ്പോൾ സമയത്ത് അടുത്ത സ്ഥലത്തെത്തുന്ന സമയത്ത് നീ ഇവിടെ എത്തിയോ ഇരിക്കൂ. കാരണം അവർ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ വരുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ സൈക്കിൾ കൂളായിട്ട് സൈക്കിൾ ചവിട്ടി പോയി എടുത്ത് വെക്കേണ്ടിടത്തിൽ നമ്മൾ എടുത്ത് വെച്ച്, അതായത് ബ്ലോക്കിലോടത്തൊക്കെ ചിലപ്പോൾ എടുത്ത് നേരെ കയ്യിലെടുത്ത് പൊന്തിച്ച് അപ്പുറത്ത് വെച്ച് ടക്ക് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിടും. അപ്പോൾ അതിന് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു സാധനമാണ് സൈക്കിള്.
1: നിങ്ങളുടെ ക്ലബിൻ്റെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ഇവൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ക്ലബിൻ്റെ മെമ്മറബിൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റാണ് ട്രയാത്ലോൺ എന്ന് പറയുന്ന ഇവൻറ്റ്. ട്രയാത്ലോൺ കേരളത്തിൽ ഒരു കലണ്ടർ ഇയറിൽ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മൾ ഈ ഒരു ഇവൻറ്റ് കാരണം ട്രയാത്ലോൺ എന്ന് പറഞ്ഞേക്കാണെങ്കിൽ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും റണ്ണിങ്ങും ഒരേ ആൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വലിയ വേർഷനാണ് ഗോവയിൽ അയൺമാൻ നടക്കുന്നുണ്ട്, ദുബായിൽ അയൺമാൻ നടക്കുന്നുണ്ട്, അതേപോലെ മലേഷ്യയിലൊക്കെ അയൺമാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലേഷ്യ എടുത്ത് പറയാൻ കാരണം മലേഷ്യയിലൊക്കെ പോയിട്ട് ഈ കാലിക്കറ്റ് പഡ്ലേഴ്സ് നടത്തിയ ഈ പറയുന്ന ട്രയാത്ലോൺ അതിൻ്റെ 7th എഡിഷൻ ഇപ്പം കഴിഞ്ഞു. അതായത് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളാണ് പൂളായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടുന്ന് സ്വിമ്മിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ട്രാൻസിഷൻ ടൈം വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് സൈക്കിളിലേക്ക് കയറണം അവർ. സൈക്കിളിൽ കയറി അപ്പം തന്നെ സൈക്കിൾ പറഞ്ഞ റൂട്ടിൽ സൈക്കിൾ 20 കിലോമീറ്റർ സൈക്കിൾ ഓടണം. സൈക്കിൾ ചവിട്ടി വന്നിട്ട് ഉടൻ തന്നെ അപ്പം തന്നെ ആ കോസ്റ്റ്യൂം എന്താണോ മിനിമം മാറാനുള്ളത്, സൈക്ലിങ്ങിൽ പറഞ്ഞ മാതിരി ക്ലീറ്റ്സ് ഉപയോഗിച്ച ആളാണെങ്കിൽ മാറ്റിയിട്ട് പെട്ടെന്ന് റണ്ണിങ്ങിൻ്റെ ഷൂസ് എടുത്തിടുക മാത്രമുള്ള ടൈമിങ്ങെ അവർ ഉപയോഗിക്കുകയുള്ളൂ. അത് ഉടൻ തന്നെ അവരിതിന് പോകും. ഈ ഒരു സാധനം ഇത് ശരിക്കും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊരു പ്രൈമറി സ്കൂളാണ്. ഇതിൻ്റെ ഈ ട്രയാത്ലോണിൻ്റെ ഒരു പ്രൈമറി സ്കൂൾ ആണ് ഞങ്ങൾ ആ ഒരു പ്രൈമറി സാധനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അപ്പം അതിൻ്റെ വലിയ സാധനമാണ് ഈ പറഞ്ഞ മാതിരി ഗോവയിൽ നടത്തുന്നത്. 90 കിലോമീറ്റേഴ്സ് സൈക്ലിംഗ്, 3.5 കിലോമീറ്റർ സ്വിമ്മിങ്ങും കടലിൽ ഇതൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം ഇവിടുന്ന് പങ്കെടുത്തിട്ട് ഇതിൻ്റെ പ്രചോദനത്തിൽ പോയിട്ട് ഗോവ അയൺമാനും ദുബായ് അയൺമാനും മലേഷ്യൻ അയൺമാനും ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി ആളുകൾ കേരളത്തിലുണ്ട്. അവർ വീണ്ടും ഞങ്ങൾ ഈ പറയുന്ന അവരെ ഈ പ്രൈമറി സ്കൂളായിട്ടുള്ള കാലിക്കറ്റ് പഡ്ലേഴ്സ് നടത്തുന്ന ട്രയാത്ലോണിലേക്ക് വീണ്ടും പങ്കെടുക്കാൻ വരുന്നത്. കാരണം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് ഈ പറയുന്ന ഓരോ ആളുകൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ ഞങ്ങളടുത്തേക്ക് വീണ്ടും, കാരണം വലിയൊരു സാധനം ചെയ്ത ആൾ വീണ്ടും അതിലും കാട്ടും കുറഞ്ഞ സമയങ്ങൾ മാത്രമുള്ളത്, കിലോമീറ്ററുകളിൽ കുറവ് മാത്രമുള്ള ഇവൻ്റാണിത്. പക്ഷേ അവരന്ന് ആ രീതിയിലല്ല കാണുന്നത്. അവർ ഇതിനെ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് കാണുന്നത്. അവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും അവർ അതന്നെയാണ് പറയുക. കാരണം അയൺമാൻ 2 പ്രാവശ്യമൊക്കെ അയൺമാൻ ഷിപ്പ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, വലിയ സാധനം ചെയ്ത് അത് ചെയ്ത ആളുകളും ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ടച്ചിങ് ആയിരിക്കും, അത്രയും ടച്ചിങ് ആണത്.

0: ഇപ്പൊ June 3rd വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. അപ്പം അന്നത്തേക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ?
1: നോർമലി ഞങ്ങൾ എന്താ സംഭവിച്ചാൽ ഈ ഒരു സമയം എന്ന് പറയുന്നാൽ സ്റ്റുഡൻസ് ഞങ്ങൾ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ഇവന്റ് ആണ് അങ്ങനത്തെ ഒരു സമയത്ത് നടത്താറുള്ളത്. സ്റ്റുഡൻസിനെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ആ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ തുറക്കുന്നതും ഈ ജൂണിലെ ഫസ്റ്റ് തന്നെ ഉണ്ടാകുന്ന ഒരു മഴ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നമല്ല, പക്ഷെ ഒരു ഫ്രഷേഴ്സിനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പം ബൈസിക്കിൾ ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലും ഇങ്ങനത്തെ ഇവൻറ്റുകൾ നടത്താറുണ്ട്. മീൻസ് പർട്ടിക്കുലർ ഡേയിൽ ചിലപ്പം നടത്താൻ പറ്റില്ല. ഇപ്പോൾ വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ ബൈസിക്കിൾ ഡേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന ദിവസം തൊട്ട മുന്നത്തെ ദിവസം ഏതാണോ വീക്കെൻഡ് ആ ഒരു ഇതിലും നടത്താറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് നടത്താൻ വേണ്ടിയിട്ട്. കേരളത്തിൽ സൈക്കിളിൽ റാൻഡനോറിംഗിൽ വേൾഡ് വൈഡിൽ നടക്കുന്ന ഇവൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BRM പറയുന്ന ഒരു ഇവൻറ്റ്. ഈ BRM ഇവൻറ്റിന് കേരളത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള 3 ക്ലബ്ബുകളാണ് ഉള്ളത് ആകെ. അതിൽ 1 കാലിക്കറ്റ് പഡ്ലേഴ്സാണ്, 1 കൊച്ചിനിലാണ്, 1 ട്രിവാൻഡ്രത്താണ്. ഈ 3 ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള അംഗീകാരമുള്ളൂ. ഫ്രാൻസാണ് ഇതിൻ്റെ ഹെഡ്, ഈ ക്ലബിൻ്റെ ഹെഡ് ഫ്രാൻസാണ്. അപ്പോൾ കാലിക്കറ്റ് പഡ്ലേഴ്സ് ഇതേപോലെ തന്നെ 200, 300, 400, 600 കിലോമീറ്ററുകളിലെ കോമ്പറ്റീഷൻസ് എൻഡ്യൂറൻസ് ഇത് BRM നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട്, ഇനി 300, 400 വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് ഇടും, അനൗൺസ് ചെയ്യും, ഈ റൂട്ടും ഇടും. അപ്പോൾ ആളുകൾക്ക് റൂട്ടിൻ്റെ ബ്യൂട്ടി കണ്ടിട്ടാണ് ഇതിൽ പങ്കെടുക്കുക. 300, 400 ഒരുപാട് ചവിട്ടി ആളുകളുണ്ടാവും, അവർ വീണ്ടും ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചാൽ അവർക്ക് ഈ നമ്മളിട്ട റൂട്ടിൻ്റെ ഭംഗി അവർ നോക്കും, റൂട്ട് മാപ്പ് നോക്കും. അപ്പോൾ ഈ റൂട്ട് നല്ല രസമുള്ള റൂട്ടാണ്, രസം മീൻസ് ചവിട്ടാനുള്ള ഒരു സുഖം, അതായത് ക്ലൈംബിങ്ങും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ എലിവേഷനൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വീണ്ടും വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടിയുള്ള ഒരു ഇതാണ് നമ്മളെ ഒരു കാലിക്കറ്റ് പഡ്ലേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ.
0: ഒരുപാട് സന്തോഷം ഇതറിഞ്ഞതിൽ. ഇനിയും ഒരുപാട് ഒരുപാട് മെമ്പേഴ്സ് നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എത്തട്ടെ. അപ്പോൾ കാലിക്കറ്റ് പഡ്ലേഴ്സിന് എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു. പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഓൾ ഇന്ത്യ റേഡിയോന് നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു സോ മച്ച്. ഇന്ന് യുവവാണിയിൽ വിശേഷങ്ങൾ പങ്കുവച്ചത് കാലിക്കറ്റ് പഡ്ലേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് പ്രസഞ്ജിത്, അവതരണം ഐശ്വര്യ സതീഷ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിടാം.
2: യുവവാണി സമാപിച്ചു.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്,
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്. ഇന്ന് റിയൽ എഫ് എം പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തുന്നത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയി പ്രവർത്തിക്കുന്ന അർജുൻ കാരികുന്നത്ത്, IRS. ഇന്ത്യൻ റവന്യൂ സർവീസിൽ എത്തിച്ചേരാനുള്ള തന്റെ കഠിന പ്രയത്നവും അതിനിടെ നേരിട്ട വെല്ലുവിളികളും അവയെ തരണം ചെയ്ത് വിജയത്തിലെത്തിയതുമായ കഥകൾ അർജുൻ കാരികുന്നത്ത് വിവരിക്കുന്നത് നമുക്ക് കേൾക്കാം. കൂടെ ഫഹദ് റാസ.
3: ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ സ്ഥിരം ജോലി എന്ന് കേൾക്കുന്ന എല്ലാവരും ആദ്യം ആഗ്രഹിക്കുന്നത് സർക്കാർ ജോലിയിൽ എത്തുക എന്നുള്ളതാണ്. സർക്കാർ ജോലിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതുമെല്ലാം സിവിൽ സർവീസിലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് സിവിൽ സർവീസിന് കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു, കൂടുതൽ പേർ തയ്യാറെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, തയ്യാറെടുത്താൽ എത്രത്തോളം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്,

0: സർവീസിൽ കിട്ടിയാൽ അതിൻ്റെ തുടർന്നുള്ള ജോലി എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞു തരാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കിട്ടി സർവീസിലുള്ള ആളുകൾ പറയുമ്പോൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം.
1: നമസ്കാരം ഫഹദ്. എനിക്കൊരു ഈ ഒരു വേദി ഒരുക്കി തന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. എനിക്കറിയുന്ന രീതിയിലുള്ള ഈ എൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ വർക്ക് അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാനും ലൈക്ക് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അതിൽ വളരെയധികം സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ്.
0: തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് 1,000,000 ആളുകൾ ഒരു വർഷം എഴുതുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1,000 പേര് മാത്രമാണ് സർവീസിലെത്തുന്നത്. എന്ന് വെച്ചാൽ 0.1% ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്നൊരു പരീക്ഷയാണ് അല്ലേ?
1: അതെ.
0: നമ്മൾ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ശതമാനക്കണക്ക് കേട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ താല്പര്യമുള്ള ആളുകൾ പോലും ഓടാനുള്ള സാധ്യതയുണ്ട്. അർജുൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ആയിരുന്നിരിക്കും. അപ്പോൾ എന്ന് തൊട്ടാണ് സിവിൽ സർവീസിലേക്ക് ഒരു താല്പര്യം, അതിനുവേണ്ടി തയ്യാറെടുക്കാം എന്നുള്ള ഒരു ചിന്ത ആദ്യമായിട്ട് വരുന്നത്?
1: എനിക്ക് അച്ഛനമ്മയിൽ നിന്നാണ് ഫസ്റ്റ് ഒരു മോട്ടിവേഷൻ വന്നത്. അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ പൊതുവെ സ്കൂൾ ടീച്ചർമാരാകുമ്പോൾ മക്കള് വളരെയധികം നന്നായി പഠിക്കണമെന്നും എന്താ പറയുക 10th ഫുൾ എ പ്ലസ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഒരു 10th class ആയപ്പോൾ എനിക്ക് ഈ ഒരു സിവിൽ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ആ ഒരു സൊസൈറ്റൽ പ്രഷറുണ്ട്, ബയോമാക്സ് എടുക്കുന്നു, പിന്നെ ആ ഒരു ഒബ്വിയസ് റൂട്ടായിരുന്നു, നമ്മൾ എഞ്ചിനീയറിംഗിൽ വരെ എത്തിപ്പെടുന്നു. അവസാന വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ MTech തൃശ്ശൂർ GEC ജോയിൻ ചെയ്തിരുന്നു. അതിന് ജോയിൻ ചെയ്യാനുള്ള 2 ദിവസം മുന്നെയാണ് ഞാൻ അത് വളരെ കുറച്ചൊരു തമാശ രൂപേണ പറഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു വല്യച്ഛൻ്റെ മോനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് ബീച്ചിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു സംസാരം വന്നു. ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, ഇതിപ്പോൾ നടക്കുന്ന വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇരിക്കുന്നത്, അടുത്ത തിങ്കളാഴ്ച തൃശ്ശൂർ GEC MTech ജോയിൻ ചെയ്യേണ്ടതാണ്, എല്ലാം റെഡിയായോ എന്നുള്ളതാണ്. അപ്പോഴും ഞാനിങ്ങനെ ഒരു പാതി മനസ്സോടുകൂടി ഇരിക്കുകയാണ്. MTech എനിക്ക് ഒരിക്കലും താല്പര്യപ്പെട്ട ഒരു വിഷയമായിരുന്നില്ല. പിന്നെ നമ്മുടെ BTech കഴിഞ്ഞാൽ പിന്നെ ഒരു ചടങ്ങ് തീർക്കുന്ന മാതിരിയാണല്ലോ MTech. അപ്പോൾ ആ ഒരു MTech അങ്ങനെ പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, വേറെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ, വേറെ ഏതെങ്കിലും പരീക്ഷകൾ നോക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ പണ്ട് നമ്മുടെ 10th class നമ്മൾ എന്താ പറയുക മൂടി വെച്ചൊരാഗ്രഹം, സിവിൽ സർവീസ് നോക്കിയാൽ കൊള്ളാം ചേട്ടാ എന്നുള്ളൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്കൂടെയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ മനസ്സിലിപ്പോൾ നേരത്തെ അത് പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഈ പരീക്ഷ എഴുതിയതിൽ 0.1% ആൾക്കാർ മാത്രം ജയിക്കുന്ന ഒരു പരീക്ഷയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്ടിലാർക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ മൂന്നാമത് നമ്മൾ ആ ഒരു ഏജ് ക്രിട്ടിക്കൽ ഏജാണ്, ഒരു 22 വയസ്സിൽ നമ്മൾ നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു ഇതനുസരിച്ച് സെറ്റിൽ ചെയ്യേണ്ട സമയം ആയി തുടങ്ങുന്നു എന്നുള്ളൊരു ഇത് കൂടി വന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഞാൻ ചേട്ടനടുത്തും പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒറ്റൊരു വാക്കുണ്ട് അതിനകത്ത്, പിന്നെ അത് മാത്രമല്ല ഇതിൽ എത്ര വർഷം എടുക്കുന്നു നമുക്കറിയില്ല. ഒരു പരീക്ഷ തീരാൻ 1.5 വർഷത്തോളം എടുക്കും, ഒരു പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ കഴിയാൻ. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പിഴവ് പറ്റിയാൽ നമ്മൾ ആദ്യം പിന്നെ ഈ ഒരു
0: ആദ്യം
1: മുതൽ തുടങ്ങണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ എനിക്കിപ്പോഴും എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, ഇപ്പം നമ്മൾ ട്രൈ ചെയ്തു, ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷമം തോന്നുമായിരിക്കും, നമ്മളത് മറക്കും, പുതിയ അടുത്ത പരിപാടിയിലേക്ക് പോകും. പക്ഷെ നമ്മളിപ്പോൾ ട്രൈ ചെയ്തില്ല, ഒരു 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ല, ഏജ് ലിമിറ്റ് കടന്നു,
0: അതിനുള്ള ഒരു അവസരം
1: നഷ്ടപ്പെടും. അപ്പം നമുക്ക് തോന്നുന്ന വിഷമമായിരിക്കില്ല, അപ്പം നമുക്ക് തോന്നുന്ന റിഗ്രറ്റ് ആയിരിക്കും, വിൽ സ്റ്റാർട്ട് ഫീലിംഗ് റിഗ്രറ്റ്. അപ്പോൾ വിഷമമാണോ റിഗ്രറ്റാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പം ഞാനതിൽ ശരിയാണ്, ചേട്ടൻ പറഞ്ഞാൽ ഇതുണ്ട്, പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വിഷമം അടുത്ത ജോലിയിലേക്ക് പോകാം. പിന്നെ അത് മാത്രമല്ല, UPSC അല്ലെങ്കിലും സിവിൽ സർവീസും ആണെങ്കിലും നമ്മളെ ഒരു ബെറ്റർ വ്യക്തിയാക്കി മാറ്റുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കുറേ അറിവ് നേടുന്നു, കുറേ പേരുമായിട്ട് പരിചയം വരുന്നു, കുറേ സർക്കാർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ജനാധിപത്യ സിസ്റ്റം മൊത്തത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ കിട്ടുമായിരുന്നു.
0: അതെ.
1: അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പിറ്റേ ദിവസം മോർണിംഗ് നമ്മുടെ GEC വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കും അതൊരു ഷോക്കായിപ്പോയി, ഇത് എന്ത് പറ്റി തിങ്കളാഴ്ച ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ ഈ റീസൺസ് പറഞ്ഞു അച്ഛനോട്, ഞാനിത് പറഞ്ഞു, ഫാമിലിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഈ ഒരു പ്രിപ്പറേഷന്. ഫിനാൻഷ്യലി മാത്രമല്ല, നമുക്ക് ഇമോഷണലി അടക്കം നമുക്ക് സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് വേണം. അപ്പോൾ അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നത്, കാരണം നിനക്ക് ഇഷ്ടമുള്ള നീ പഠിച്ചു, എന്തായാലും അച്ഛൻ അന്ന് ജോലിയിലും ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഫിനാൻഷ്യലി നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന്.
0: അച്ഛൻ എന്തായിരുന്നു ജോലി?
1: അച്ഛൻ കോപ്പറേറ്റീവ് ബാങ്കിൽ മാനേജറായിരുന്നു, അമ്മ ടീച്ചറായിരുന്നു, അവിടെ മലയാളം ടീച്ചറാണ് അവരുടെ ഒരു ഹൈസ്കൂളിൽ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞായറാഴ്ച പോയി തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു.
0: ഓൾ ഓഫ് എ സഡൻ ആണ് ഈ തീരുമാനങ്ങളെല്ലാം.
1: ഈ ഒരു 3 ദിവസത്തിനിടയ്ക്കാണ് ഈ ഒരു തീരുമാനം, ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അന്ന് രാത്രി വണ്ടി കയറി പിറ്റേ ദിവസം രാവിലെ ട്രിവാൻഡ്രത്ത് എത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. പിന്നെ ആ ജേണി ഒരു 3 വർഷത്തോളം ഉള്ള ഒരു ജേണി ആയിരുന്നു, ബട്ട് ഫൈനലി
0: ഹാപ്പി,
1: വളരെയധികം സംഭവബഹുലമായിട്ടുള്ള ജേണി ആയിരുന്നു. ഒരു ഇമോഷൻസ് ആയാലും എല്ലാത്തിൻ്റെ ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു. ഇപ്പം ഈ ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ അടക്കം ഞാനതിൽ നമുക്കൊരു കണ്ടെൻമെൻറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നതാണ്, അത്രയും സന്തുഷ്ടവാനാണ്, കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫീലിംഗ് ഹാപ്പി അബൌട്ട് ദ ജേർണി.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് സിവിൽ സർവീസ് കിട്ടുന്നത് വരെയുള്ള ഒരു 3 വർഷത്തേക്കാളും 10ാം ക്ലാസ്സിൽ ആഗ്രഹിച്ച് തുടങ്ങി പിന്നീട് ബിടെക് കഴിയുമ്പോൾ മാത്രം റീഡിസ്കവർ ചെയ്യുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിട്ടില്ലേ?
1: ഈ ഒരു ഗ്യാപ്പിൽ ചിന്തയുണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ചിന്ത ഉണ്ടായിരുന്നു. 1-2 ചിന്ത വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് 1-2 കറണ്ട് അഫയേഴ്സ് മാഗസീൻ വാങ്ങിക്കും. അങ്ങനെ ആ ഒരു ചിന്തയ്ക്ക് നമ്മളൊരു വിരാമം ഇടണം. പിന്നെ അത് നോക്കുമ്പോൾ നമ്മുടെ ബിടെക് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു
0: സമയം
1: കിട്ടില്ല. പിന്നെ നമ്മുടെ കോളേജ് ലൈഫ് ഡേ സ്കോളർ ആയിരുന്നു ഞാൻ. അപ്പോൾ പോയി വരുമ്പോൾ തന്നെ രാത്രി 8-9 മണിയാവും. പിന്നെ ബിടെക്കിൽ അത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മോഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ഇത് എന്താണെന്ന് പോലും നമുക്ക് അപ്പോൾ ഒരു അറിയില്ല. നമ്മൾ മാക്സിമം നമ്മുടെ 2-3 കറണ്ട് അഫയേഴ്സ് മാഗസീൻ വാങ്ങിക്കും. കുറച്ച് ഒരു 2 പേജ് മറിക്കുമ്പോഴേക്കും ഓ ഇത് ശരിയാവില്ല. പിന്നെ അത് അടുത്ത ചിന്ത വരുന്നവരെ പിന്നെ അതിനൊരു വിരാമമാണ്. അപ്പൊ അന്ന് ശരിക്കും ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെയ്തൊരു കാര്യം, കറണ്ട് അഫയേഴ്സിനോട് എനിക്ക് വളരെയധികം താല്പര്യം അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. ഞാൻ താല്പര്യപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം ന്യൂസ് കാണുന്നതാണ്. അത് പറഞ്ഞ എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ന്യൂസ് ഇപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിൽ ഞാൻ 2 തവണ ന്യൂസ് എന്തായാലും കാണും. നമ്മുടെ പ്രമുഖമായിട്ടുള്ള എല്ലാ ചാനൽസിലെയും ന്യൂസ് 1-2 തവണ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അതെനിക്ക് കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഞാനത് ഫോളോ അപ്പും ചെയ്യാറുണ്ട്. അത് മാത്രമാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ചിന്തിക്കുമ്പോൾ അന്ന് ഇതൊരു പ്രിപ്പറേഷൻ പോലെയല്ല ഞാൻ കാണുന്നത്. അന്ന് ഇതെൻ്റെ ഒരു പാഷൻ പോലെയാണ് കാണുന്നുണ്ടായിരുന്നത്. ഇപ്പം അതാലോചിക്കുമ്പോൾ മേ ബി അതെനിക്കൊരു
0: ഹെൽപ്പ്
1: ചെയ്തിട്ടുണ്ടാവണം. കാരണം ഒരു സാമൂഹ്യ ബോധം വളർത്തിയെടുക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അതുപോലെ തന്നെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പത്രവായനയും വാർത്ത കേൾക്കുക കാണുക എന്നുള്ളതോടൊപ്പം തന്നെ പത്രവായനയും വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പത്രം വായിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അത് ശരിയാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മത്സര പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ അത് ആവശ്യമാണോ?
1: എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ പത്രവായന എന്നുള്ളത് ജസ്റ്റ് ഒരു നമുക്ക് ഓക്കെ ഇപ്പോൾ ഒരു ഇന്നൊരു സംഭവം നടക്കുകയാണ്, ഇന്നിപ്പോൾ ഇസ്രയേലിലൊരു യുദ്ധം നടക്കുകയാണ്, അതിനെക്കുറിച്ചുള്ളൊരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് നമുക്ക് പത്രത്തിലൂടെ കിട്ടുക. ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഈ പത്രം വായിക്കേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം പറയുന്നത് കറണ്ട് അഫയർ മാഗസീൻ ഉണ്ടല്ലോ, അത് വായിച്ചാൽ മതി. പിന്നെ അത് മാത്രമല്ല ചോദ്യങ്ങളൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷയിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം കാലം പ്രിലിംസും മെയിൻസും മാത്രം നമ്മൾ ജയിച്ചാൽ പോരാ, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബാക്കി പ്രിലിംസും മെയിൻസും ആണെങ്കിൽ നമ്മൾ ആകെ അഭിമുഖീകരിക്കുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആൻസർ ഷീറ്റിനെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ UPSC എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ പ്രീമിയർ ആയിട്ടുള്ള ഒരു ബോഡിനെയാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പം അതിൽ എല്ലാ മെമ്പേഴ്സും നമ്മുടെ പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് മാഗസീൻ വായിച്ച് അതിനുത്തരം പറയുന്നതിന് അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഇന്റർവ്യൂവിലെ എല്ലാ ചോദ്യങ്ങളും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം 99% നമ്മൾ പഠിക്കാത്ത ചോദ്യങ്ങളായിരിക്കും ഇന്റർവ്യൂവിനുണ്ടാവുക. അതെ, അത് മിക്കതും അഭിപ്രായം രേഖപ്പെടുത്താനായിരിക്കും. അത് പലതും സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്.
0: അപ്പൊ നമുക്ക് വെറൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ പഠിച്ചെടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല,
1: ഒരു ഗുണവും ഇല്ല. അത് മാത്രമല്ല ആ ഇന്റർവ്യൂ ബോർഡിൽ വെച്ച് അവർ തന്നെ ആ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് കൈത്തിരും. കാരണം അതവിടെ നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പത്രങ്ങൾ വായിക്കുമ്പോൾ ഒരു ഗുണം നമുക്ക് കുറച്ചൊരു ക്ഷമയുണ്ടാവും, വായിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ക്ഷമയുണ്ടാവും. മറ്റേതിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ന്യൂസ് ആണെങ്കിലും കറണ്ട് അഫയറും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കറണ്ട് അഫയർ കാണാതെ പഠിക്കേണ്ടി വരും. ഇപ്പം ന്യൂസ് ആകുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ പോലെ തന്നെ ഇസ്രയേൽ പലസ്തീൻ ഇഷ്യൂ ഉണ്ട്. അപ്പം അതിലെന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇവൻസ് കിട്ടും.
0: ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഇറങ്ങുന്ന ഒരു മാഗസീൻ മാത്രം
1: നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല ആഫ്റ്റർ ഓൾ ഏറ്റവും ഗുണം പത്രം വായിക്കുന്നതിൽ ഈ കറണ്ട് അഫയേഴ്സ് നിന്ന് കിട്ടാത്തതും പലരുടെയും അഭിപ്രായങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഹിന്ദുവിലാണെങ്കിൽ എഡിറ്റോറിയൽ ഉണ്ട്. അപ്പം നമ്മളെ ലെഫ്റ്റോ റൈറ്റോ സെൻട്രലോ ഏത് വ്യൂസ് ഉള്ള ആൾക്കാരുടെയും എല്ലാവരുടെ അഭിപ്രായം കിട്ടും. അപ്പം പല സമയത്തും നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങൾക്ക് അഭിപ്രായം എടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഈ കുറേ ഒരു മിക്സ് ഓഫ് ഒപ്പീനിയൻസ് വരുമ്പോൾ നമ്മൾ അതിലെല്ലാം വായിച്ചു പോകുമ്പോൾ നമുക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം രൂപീകരിക്കാൻ അത് വളരെ
0: നിലപാടുണ്ടാവാൻ വേണ്ടിയിട്ട് അത്
1: സഹായിക്കും, പത്രം സഹായിക്കും. പിന്നെ നമ്മുടെ നിലപാടുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളാണെങ്കിൽ അതൊന്ന് മെലോ ഡൗൺ ചെയ്ത് ഒന്ന് മൈൽഡ് ആക്കാനും വളരെയധികം സഹായിക്കും. അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും അപ്പോഴും പത്രവായനയെ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട്.
0: സിവിൽ സർവീസിൽ പത്രവായന ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഇംഗ്ലീഷ് പത്രങ്ങളാണ്.
1: അതെ,
0: നമ്മുടെ മലയാള പത്രങ്ങൾ ആ രീതിയിലുള്ള അതിന്റെ ഒരു പാറ്റേൺ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണോ, എന്താ അതിന്റെ വ്യത്യാസം?
1: ഞാൻ അതിലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ ഇപ്പം ഇന്റർവ്യൂ പോകുന്നതുവരെ എല്ലാവരും ഇംഗ്ലീഷ് പത്രങ്ങളാണ് വായിക്കുക. അത് കഴിയുമ്പോൾ മലയാളം പത്രങ്ങളും കുറച്ച് വായിച്ചു തുടങ്ങും. നമ്മുടെ ഇപ്പം മലയാള പത്രങ്ങൾ എടുത്തു എന്ന് വെച്ചാൽ അതിൽ വളരെയധികം ലോക്കൽ ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ജില്ലയിലത്തെ ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിലത്തെ ന്യൂസ് ആയിരിക്കും. നാഷണൽ ന്യൂസ് ഉണ്ടാവും, അത് 1-2 പേജിലായിരിക്കും. പക്ഷെ മറ്റേ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്താൽ അതിൽ 1-2 പേജ് ഒഴിച്ച് ബാക്കി എല്ലാം നാഷണൽ ന്യൂസും ഇന്റർനാഷണൽ ന്യൂസും ആയിരിക്കും. അതുകൊണ്ട് അതൊരു ഗുണമാണ്. കാരണം ഈ ഒരു എക്സാം എന്തായാലും നാഷണൽ എക്സാം ആണ്. അപ്പം നമ്മൾ അറിയേണ്ടത് എന്തായാലും ദേശീയ അന്തർദേശീയ വാർത്തകളാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മലയാളം പത്രങ്ങളിൽ ഞാൻ കാണാത്തൊരു കാര്യമാണ് അഭിപ്രായ രൂപീകരണത്തിന് അധികം മലയാള പത്രങ്ങൾ സഹായകരമാവുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് കുറെ കൂടി ഈ പറഞ്ഞവർ ഹിന്ദു ആണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും അതിലെല്ലാത്തിലും വളരെയധികം സ്പെസിഫിക് സ്പോട്സ് ഉണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോ ലേഖകന്മാരോ അല്ലെങ്കിൽ ചിന്ത തിങ്കേഴ്സ്
0: ലേഖനങ്ങൾ വരുന്നുണ്ട്.
1: പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ

0: പരീക്ഷ ഇപ്പോൾ ബേസിക്കലി ഒരു 95% പേരും എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇൻ്റർവ്യൂ അടക്കം. അപ്പോൾ ലാംഗ്വേജിന് വലിയ ഇമ്പോർട്ടൻസ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എന്നെയൊക്കെ ഒരു വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദു ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല, പല വാക്കുകളും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. പക്ഷേ പോകെ പോകെ നമുക്ക് കുറെ കൂടെ വൊക്കാബുലറി കൂടും, പിന്നെ ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിലും കോൺഫിഡൻസ് വരും, മെയിൻസിലാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കിട്ടും പല വേർഡ്സും യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മലയാളം ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് ഉത്തരം പറയണമെങ്കിൽ നമ്മുടെ മലയാളം ന്യൂസ് പേപ്പർ വളരെയധികം സഹായകരമാകും.
1: അതെ, അപ്പോൾ ഈ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ വായിച്ചതിന്റെ ഒരു ബാക്കപ്പ് ഈ ബിടെക് വരെയും ഉണ്ടായിരുന്നു അല്ലേ?
0: അത് വളരെയധികം സഹായമായിരുന്നു. ഇതിൽ ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ വളരെയധികം ഈ സ്പീച്ചും ഇതുമൊക്കെ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പോൾ ഒരു 8-ാം ക്ലാസ്സിലൊക്കെ നമ്മുടെ സ്കൂളിൽ സ്പീച്ച് നിർബന്ധമായിട്ട് ഓരോരുത്തർ പറയണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഓരോ ദിവസം ഓരോരുത്തർ സ്പീച്ച്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ഒരു ഇൻസിഡൻറ്റ് ആ ദിവസം എന്തുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇതിൽ കണ്ടന്റ് കുറേ ഉണ്ട്, പക്ഷേ ഇത് സ്പീച്ചാക്കി കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹിന്ദുവിലെ എഡിറ്റോറിയൽ എടുത്തിട്ട് അതിലെ കുറേ പേരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നമ്മുടെ ഒരു സ്പീച്ചായിട്ട് വരണം. അപ്പോൾ ആ സ്പീച്ച് ഭയങ്കര ക്ലിക്കായി. അപ്പോൾ ഞാൻ ശരി ഓക്കെ, ഇങ്ങനെ കുഴപ്പമില്ല, നല്ലൊരു ഇതാണെന്ന് മനസ്സിലായി. ആ സമയത്തൊക്കെ സ്പീച്ചുകൾ നമ്മൾ കാണാപ്പാടം പഠിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യം വരില്ലെങ്കിൽ കൂടി അന്ന് കാണാപ്പാടം പഠിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഒരു എന്താ പറയുക, ന്യൂസ് പേപ്പർ വായിച്ചത് അതിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ജേണി. അതുവരെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു നന്നായിട്ട്, ഈ പറഞ്ഞ മാതിരി സഭാകമ്പം വളരെയധികം കൂടിയുള്ള ആളായിരുന്നു. പക്ഷെ പിന്നെ അതോടുകൂടി അതും മാറിക്കിട്ടി. കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ സോളിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും പത്രങ്ങളും വായന എനിക്ക് എന്തായാലും ഒരു സോളിഡ് ബാക്കപ്പ് ആയിരുന്നു എൻ്റെ പ്രിപ്പറേഷനിൽ.
1: പിന്നീട് പരീക്ഷയിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങിയ സമയത്ത്, ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് 3 ഘട്ടമാണല്ലോ, പ്രിലിംസ് ഉണ്ട്, മെയിൻ പരീക്ഷയുണ്ട്, പിന്നീട് ഇന്റർവ്യൂ. അതിൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എന്ന് പറയാറുണ്ട്. പ്രിലിംസ് ചിലർക്ക് ഭയങ്കര ടഫ് ആയിരിക്കും, ചിലർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ മെയിൻ പരീക്ഷ ഭയങ്കര ടഫ് ആയിരിക്കും. താങ്കളുടെ കാര്യത്തിൽ അതെങ്ങനെയായിരുന്നു?
0: എൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് മെയിൻസ് പരീക്ഷയായിരുന്നു ടഫ് എന്ന് ഞാൻ പറയും. 2 തവണയും എനിക്ക് പരാജയം സംഭവിച്ചത് മെയിൻസ് പരീക്ഷയിലായിരുന്നു.
1: 3 തവണയാണോ മൊത്തം എഴുതിയത്?
0: മൊത്തം എഴുതിയത് 3 തവണയാണ്. 3 തവണ എഴുതിയപ്പോഴും പ്രിലിംസ് എല്ലാ തവണയും ഞാൻ ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. മെയിൻസിലാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പ്രിലിംസിൽ ഒരു ഗുണം ഒബ്ജക്റ്റീവ് ആണ്. അപ്പം നമ്മൾ ഒരെണ്ണം ABCD എന്ന് ചൂസ് ചെയ്താൽ നമുക്കറിയാം അത് ശരി ഉത്തരമാണ്. നമ്മൾ ജയിക്കോ ഇല്ലയോ നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും പരീക്ഷ കഴിയുമ്പോഴേക്കും. പക്ഷേ മെയിൻസിൽ വളരെയധികം സബ്ജക്റ്റീവ് ആണ്, ഒരു 10 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയായിരിക്കും മാർക്കിംഗ് അതൊന്നും നമുക്കറിയില്ല, പിന്നെ വളരെ സബ്ജക്റ്റീവ് ആണ്.
1: തയ്യാറെടുക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ഉറക്കമൊഴിച്ചു പഠിക്കുന്നു, ഭക്ഷണം പോലും കഴിക്കാതെ പഠിക്കുന്നു, വീട്ടിൽ പോകാറില്ല, കല്യാണങ്ങൾക്ക് പങ്കെടുക്കാറില്ല, സുഹൃത്തുക്കളുടെ കൂടെ പോകാറില്ല, 16 മണിക്കൂർ പഠിക്കുന്നു, 20 മണിക്കൂർ പഠിക്കുന്നു. ഇതൊക്കെ ഓരോ കഥകളായിട്ട് പല ആളുകളും പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്?
0: ഇതില് ഈ പറഞ്ഞ 16 മണിക്കൂർ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാണ്, ഇത് പരീക്ഷ ടഫാണ്. ഈ പരീക്ഷ ടഫാക്കുന്നത് ഈ ചോദ്യങ്ങളായിരിക്കില്ല, ഈ ഒരു പ്രിപ്പറേഷനും ഇതിൻ്റെ ഒരു വർഷത്തോളം എടുക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. നമ്മൾ പല സമയത്തും നമുക്ക് ഈ സോ കോൾഡ് എന്താ പറയുക, ഡിപ്രഷൻ ഫീൽസ് വരും, ചില സമയത്ത് ഇമോഷണലി ബാക്കിലോട്ട്
1: പോകും,
0: അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എന്നാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അല്ലാതെ പഠിക്കാനുള്ള ചാലഞ്ച് അല്ല ഇതിൽ വരുന്നത്.
1: എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വ്യക്തിത്വം പോലും ഇതിൽ അളക്കപ്പെടുന്നു
0: വളരെയധികം വളരെയധികം. കാരണം വേറെ എത്രത്തോളം പഠിക്കാൻ പറ്റുന്ന ആൾക്ക് നമ്മൾ പരീക്ഷ നോക്കി അറിയാം, ആരും വരുന്നത് വലിയൊരു അക്കാഡമിക്കലി വളരെയധികം സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല. ചിലവർ ജസ്റ്റ് പാസ്സായിട്ട് വരുന്നവരുണ്ട്, ചിലർ 50-60%, 70% ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട കുറേ കൂടെ കൺസിസ്റ്റൻസിയും നമ്മുടെ ഈ പറഞ്ഞ ഈ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യുക. ചില ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരിക്കും, കാരണം ഇന്നലെ ഒരു പരീക്ഷ കഴിഞ്ഞു, ടെസ്റ്റ് സീരീസ് കഴിഞ്ഞു, മാർക്ക് കുറഞ്ഞു, നമ്മൾ വിഷമത്തിലായിരിക്കും. അന്ന് നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്താൽ പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പേഴ്സണാലിറ്റി ഒരു വളരെയധികം, നമ്മളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണോ, പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെയിൻസിനും ഇൻ്റർവ്യൂവിനും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഒരു പരിധി ഒരു 90% അളക്കുക. വളരെയധികം എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അഭിപ്രായം പറയേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിച്ച് രണ്ട് ഭാഗവും ചിന്തിക്കണം, പോസിറ്റീവ്സും നെഗറ്റീവ്സും ചിന്തിച്ച് നമ്മളൊരു മിഡിൽ പാത്താണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതിന് നമ്മുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ എഴുതുമ്പോൾ പോലും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്. ഇൻ്റർവ്യൂവിലാണെങ്കിൽ പിന്നെ ഡയറക്ട്ലി അവർ മെഷർ ചെയ്തോളും നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പോൾ വളരെയധികം പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ വേറെ എക്സാമ്പിൾ, വളരെ അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള പലർക്കും ഇത് ക്ലിയർ ചെയ്യാൻ
1: പറ്റുന്നില്ല. അതെ അതെ,
0: അറ്റ് ദ സെയിം ടൈം കുറെ കൂടെ
1: ആവറേജ് ആയിരുന്ന ആൾക്കാരൊക്കെ
0: ക്ലിയർ ചെയ്യുന്നുണ്ട്. അതെ, അപ്പം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണാലിറ്റി എന്തായാലും മാറ്റർ ചെയ്യും, കാരണം നാളെ നമ്മൾ ഒക്യുപ്പൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റും അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പം നമുക്ക് പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഒപ്പീനിയൻസ് വേണം, പേഴ്സണാലിറ്റിയും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: അതെ, ഇതൊക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്യുമ്പോഴും പരീക്ഷ എഴുതിയവരും ജയിച്ചവരും തോറ്റവരും എല്ലാം പറയുന്ന കാര്യമുണ്ട്, ഈ മെയിൻ പരീക്ഷയിലൊക്കെ പലപ്പോഴും ചോദ്യം കണ്ട് ആലോചിക്കാനുള്ള സമയമില്ല, ചോദ്യം വായിച്ച്

0: വെച്ചാൽ എഴുതി തുടങ്ങിയാൽ മാത്രമേ ഇത്രയും വേർഡ് ലിമിറ്റിൽ അത് തീർക്കാൻ കഴിയുള്ളൂ. അതൊരു സത്യമാണ്,
1: സത്യമാണ്, സത്യമാണ്. നമ്മൾ ചോദ്യം വായിച്ച് നമ്മുടെ മനസ്സിലൊരു 10 സെക്കൻഡ് കഷ്ടിച്ച് ചിന്തിക്കാൻ പറ്റും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്, എന്താ എഴുതേണ്ടതെന്ന് അപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പഠിച്ചു വെച്ച ചോദ്യം ആയിരിക്കില്ല. ഒരു ചോദ്യം എഴുതാൻ 4 മിനിറ്റ് ആയിരിക്കും 10 മാർക്കിന്റെ ഒരു ചോദ്യത്തിന്. അത് ഏകദേശം 2 സൈഡ് ഉണ്ടാവും, 150-200 വാക്കുകൾ എഴുതണം. അപ്പോൾ വായിച്ച് ഉടനടി എഴുതാൻ തുടങ്ങുക, എന്നിട്ട് ഓൺ ദ വേ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കണം. അതുള്ളൊരു കാര്യമാണ്. കാരണം അതിൽ യു പി എസ് സിയുടെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാക്കിയത്തോളം, കൂടുതൽ സമയം നമുക്ക് ചിന്തിക്കാൻ തന്നാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആൻസേഴ്സ് വരും. വളരെ ചുരുക്കം സമയം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ആയിട്ട് നമ്മുടെ ഒറിജിനൽ ആൻസേഴ്സ് പുറത്തോട്ട് വരും. അവർക്കും അതാണ് വേണ്ടത്.
0: ശരിയാണല്ലേ,
1: ഇത് കാര്യം ശരിയാണ്.
0: അപ്പൊ ഈ എഴുതുന്നതിനിടയിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ പിന്നെ ഒരു തിരുത്ത് സാധിക്കുമോ?
1: ഇല്ല, തിരുത്ത് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ എഴുതി തുടങ്ങിയാൽ ആ എഴുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആ 4 മിനിറ്റിൽ കൂടുതൽ പോയാൽ നമ്മുടെ ഒരു ചോദ്യം അവിടെ പോകും, 10 മാർക്കിന് വേറൊരു ചോദ്യം മിസ്സാവും. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, ഡീസെന്റ് ലെവലിൽ ആൻസർ എഴുതുക. വളരെ എക്സ്ട്രീമായിട്ട് നല്ലതും എക്സ്ട്രീമായിട്ട് മോശമായിട്ട് എഴുതാതിരിക്കുക. ഡീസെന്റ് ലെവലിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എഴുതിയാൽ മെയിൻസ് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്.
0: മാത്രമല്ല, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിലില്ലല്ലോ.
1: ഇല്ലില്ല, ഇതില് എന്താ പറയുക, എന്ത് ചോദിച്ചാലും സിലബസിലുള്ളതാണെന്ന് മാത്രം. കാരണം എങ്ങനെയായാലും അവർ ലിങ്ക് ചെയ്യും,
0: കണക്ട് ചെയ്യും.
1: ഇന്റർനാഷണൽ ആയാലും നാഷണൽ ആണെങ്കിലും ജോഗ്രഫി ഹിസ്റ്ററി സിലബസ് നോക്കിയറിയാം, അതിൽ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. എല്ലാത്തിലും ഒരു ബിറ്റ്
0: ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ പോലും നമുക്ക് ഒരു കരുത്താവുന്നത്. ആ രീതിയിൽ വ്യക്തിപരമായി അത്തരത്തിലുള്ള ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഘട്ടങ്ങളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തിരുന്നത്? പ്രത്യേകിച്ചും 3 തവണ എഴുതി, അതിൽ 2 തവണ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഈ പരാജയത്തെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു വലിയ കാര്യമാണല്ലോ മുന്നോട്ട് പോകണമെങ്കിൽ.
1: വളരെ സത്യസന്ധമായി പറഞ്ഞു വെച്ചാൽ, റിസൾട്ട് 2 തവണ മെയിൻസ് വന്ന് തോറ്റു എന്ന് അറിഞ്ഞ സമയത്ത് നല്ല വിഷമമായിരുന്നു, അത്യാവശ്യം കരയുകയും ചെയ്തിരുന്നു. അതിലെനിക്കൊരു നാണക്കേടും ഇല്ല പറയാൻ. പക്ഷെ നമ്മൾ അവിടെ കരഞ്ഞ് 1-2 ദിവസം നമുക്ക് അതിൽ ഒന്ന് നോക്കി വിഷമിച്ചിരിക്കും. പറ്റിയ ഞാനിപ്പോൾ ചെയ്യാറുള്ളത്, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പ്രിപ്പയർ ചെയ്ത്. ഞാൻ ആ 2 ദിവസം നാട്ടിൽ വന്ന് നിൽക്കും, പാലക്കാടാണ് എൻ്റെ നാട്. അവിടെ നിൽക്കും, നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ഒന്ന് വന്നപ്പോഴേക്കും പിന്നെ വീട്ടുകാരും നമ്മളെ വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 2 ദിവസം കഴിയുന്നു, പിന്നെ നമുക്ക് അടുത്ത പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി, നമുക്ക് അതിൽ കൂടുതൽ ചിന്തയില്ല. കാരണം നമുക്ക് ഇതിൽ എങ്ങനെ ഫെയിലിയേഴ്സ് എന്ന ലെസൺസ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ പിന്നെ ഒരാഴ്ച ഞാൻ ഇരിക്കും ഈ പറഞ്ഞ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തൊക്കെ ആയിരിക്കാം മെയിൻസിൽ പറ്റിയിട്ടുണ്ടാവുക. നമുക്ക് തന്നെ ഒരു ധാരണ കുറേയൊക്കെ ഉണ്ടാവും, മാർക്ക് വരുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. പക്ഷെ തിരിച്ചു വരുന്നു, പിന്നെ അടുത്ത ലെവൽ ഓഫ് എക്സാമിന് പഠിക്കുന്നു. കാരണം നമ്മളിതിപ്പോൾ 2 അറ്റംപ്റ്റ് കൊണ്ട് കിട്ടിയിട്ട് നമ്മൾ പോകുന്നു നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 3 ആവും, 6-ാമത്തെ അറ്റംപ്റ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്, 7-ാമത്തെയും 8-ാമത്തെയും അറ്റംപ്റ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ തിരുത്തൽ വരുത്തുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. വിഷമം ഉണ്ടാവും, ഇത്രയും ബുദ്ധിമുട്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ അത് മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇതിനൊരു സക്സസിൻ്റെ ഒരു സീക്രട്ട് വേണമെങ്കിൽ പറയാം.
0: പക്ഷേ ഒരു തിരിച്ചുപോക്കില്ല കിട്ടാതെ എന്ന് ഉറപ്പിച്ചിരുന്നോ?
1: അതെ, അത് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഒന്നുകിൽ എന്റെ അറ്റംപ്റ്റുകൾ തീരണം,
0: അല്ലെങ്കിൽ
1: എനിക്ക് അത് ഏജ് ഓവർ ആണെങ്കിൽ കിട്ടണം. ഇതിൽ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉള്ള വീട്ടുകാരോടാണ്. കാരണം ഇതിൽ ഫിനാൻഷ്യലി നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, വീട്ടുകാരുടെ സപ്പോർട്ട് വേണം, ഇമോഷണൽ സപ്പോർട്ട് വേണം, ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് വേണം. അതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഒരു 3.5 വർഷം ഇത് കഴിഞ്ഞപ്പോഴേ അത് സെയിൽ ത്രൂ ചെയ്യാനായിട്ട് സഹായിച്ചത് ഈ ഒരു ഇതാണ്.
0: അത് മാത്രമല്ല, ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് നമ്മുടെ കൂടെ പഠിച്ച പലരും ജോലിയിൽ കയറി തുടങ്ങുന്ന ഒരു സമയമാണ്, അപ്പോൾ ടെൻഷൻ കൂടും അല്ലേ?
1: അതെ അതെ, അത് ടെൻഷൻ കൂടും. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം സോഷ്യൽ മീഡിയ എന്നൊക്കെ തൽക്കാലത്തേക്ക് ഒന്നൊരു
0: ബ്രേക്ക്,
1: തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മളും സാധാരണ മനുഷ്യരാണ്, ഈ ഫോട്ടോസും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ കമ്പാരിസൺ നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ തുടങ്ങും. നമ്മൾക്ക് എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞല്ലോ, യു ശരിയാണല്ലോ, സംതിങ് എന്തോ ഒരു മിസ്സിംഗ് ഫാക്ടർ ഉണ്ട് നമ്മുടെ അടുത്ത് തോന്നും. പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ എന്ന് ആ പ്രിപ്പറേഷൻ ഫേസിൽ മാറുന്ന വേറൊരു ഗുണം കൂടി ഉണ്ട്.
0: ടൈം
1: ഈ പറഞ്ഞവർ വെറുതെ, നമ്മളിപ്പോൾ റീൽസ് ആണെങ്കിൽ നമുക്ക് ടൈം പോകുന്ന അറിയില്ല. ബെറ്റർ ആ 2-3 വർഷത്തേക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരുന്നു.
0: അങ്ങനെ ചെയ്തിരുന്നോ?
1: ഞാൻ ചെയ്തിരുന്നു. ഞാൻ 3 വർഷത്തേക്ക് എനിക്ക് തോന്നുന്നത് 2021 പ്രിപ്പറേഷന് വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്താണ്. പിന്നെ എൻ്റെ ഒരു വാശിയോടെ ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2024 17 പോസ്റ്റ് ലാസ്റ്റ് ഒരെണ്ണം ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് യു പി എസ് സി റിസൾട്ട് കിട്ടിയിട്ട് എനിക്കൊന്ന് സി എമ്മിൻ്റെ അടുത്തു നിന്നും ഓണറബിൾ ഗവർണറുടെ അടുത്തു നിന്നും പ്രൈസ് കിട്ടുന്ന ഫോട്ടോയാണ് ഞാൻ എടുത്തിട്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു
0: ഇതുണ്ടായിരുന്നത്,
1: ഭയങ്കര ചേഞ്ച് ആയിരുന്നു. പിന്നെ ഞാനും ലോ പ്രൊഫൈൽ കീപ്പപ്പ് ചെയ്യായിരുന്നു. കാരണം ഈ പ്രിപ്പറേഷനിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നി. കാരണം ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വരും, അല്ലെങ്കിൽ ഓൾറെഡി കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. അതിനിടയിൽ കൂടെ ഈ ഒരു സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പക്ഷേ വാട്സപ്പും ടെലഗ്രാമിൽ കൂടിയാണ് എല്ലാ പ്രിപ്പറേഷൻസും പോകുന്നത്. അതൊഴിച്ച് ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കുന്നു എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ.
0: എന്നാലും സുഹൃത്തുക്കളൊക്കെ ചിലർ പറഞ്ഞില്ലേ ഇപ്പൊ അവനെ തീരെ കിട്ടുന്നില്ല,
1: കംപ്ലൈൻസ് ഒക്കെ എല്ലാവരും പറയും. പിന്നെ ഞാനിങ്ങനെ ഏത് ഫേസിലും നമ്മൾ നിൽക്കുന്ന 2-3 സുഹൃത്തുക്കളുണ്ട്, അവരെ ഞാൻ എന്ത് വന്നാലും ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വിളിക്കുമായിരുന്നു. വേറെ ഒന്നുമില്ല, എന്തൊക്കെയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കുന്ന ദിവസങ്ങളുണ്ടാവും, അപ്പം ഞാൻ ഇങ്ങനെ വിളിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഡിവിൻ ഉണ്ട്, ഡിവിൻ സില്ല ഡേവിസ് എന്നാണ് പേര്, അവൻ തൃശ്ശൂരാണ്. അവനിങ്ങനെ ഇടയ്ക്ക് വിളിക്കും, എടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്, മാർക്കൊന്നും കയറുന്നില്ല ടെസ്റ്റ് സീരീസ് എടുത്തിട്ടും. അപ്പോൾ അവൻ പറയാം അതൊന്നും പ്രശ്നമില്ല, അത് അടുത്ത പരീക്ഷയ്ക്ക് ഇതാവും. പിന്നെ അടുത്ത കോള് വിളിക്കുന്ന വീട്ടിലേക്കുമായിരിക്കും. ഈ 2 കോൾസ് മാത്രമാണ് നമ്മൾ ഇതാക്കിയത്. പിന്നെ കംപ്ലയിൻസ് ഉണ്ടാവും, പിന്നെ എല്ലാവർക്കും അത്

0: കഴിഞ്ഞു വന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു.
1: കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
0: കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു തേർഡ് അറ്റംപ്റ്റ് എത്തിയപ്പോൾ ഞാൻ ആലോചിച്ച് തുടങ്ങിയിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അറ്റംപ്റ്റ് കൂടി കൊണ്ടുപോകണം, ബട്ട് എന്നാൽ എപ്പോഴും ദേർ ഷുഡ് ബി എ പ്ലാൻ ബി എന്നുള്ള ഒരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഫസ്റ്റ് വേറെ എക്സാംസ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു കൂടെ തന്നെ, കാരണം എന്തായാലും നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴും 50-50 നോക്കേണ്ടത്.
1: അതെ അതെ,
0: ആദ്യത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ അപ്പം ഇനി നേരത്തെ പറഞ്ഞ എംടെക് എൻ്റെ മുന്നിൽ എപ്പോഴും ഉള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് ഐ വുഡ് ബി പെർസ്യൂവിങ് ദാറ്റ്, അങ്ങനെ പോകാനായിരുന്നു. ചെറുതായിട്ടെങ്കിലും ചിന്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. മേ ബി ആ ഒരു ഇനേഴ്ഷ്യയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം.
1: അതെ, മറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് പറഞ്ഞല്ലോ, മറ്റ് പരീക്ഷയിൽ നിന്നും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അധികമായിട്ട് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്?
0: സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, സെക്കൻഡ് മെയിൻ ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. ഏത് വേർസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കണം, തെറ്റോ ശരിയോ എന്നുള്ള രണ്ടാമത് ഡിസിഷൻ വേണം. പിന്നെ മൂന്നാമത്തെ ക്ഷമ. ഈ മൂന്ന് കാര്യമാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ IAS ആണെങ്കിലും IPS ആണെങ്കിലും IRS ആണെങ്കിലും നമ്മുടെ താഴെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുമായി കോർഡിനേറ്റ്

0: നോക്കേണ്ടത്.
1: അതെ അതെ,
0: ആദ്യത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ അപ്പം ഇനി നേരത്തെ പറഞ്ഞ എം ടെക് എൻ്റെ മുന്നിൽ എപ്പോഴും ഉള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പം പിന്നെ അത് ഐ വുഡ് ബി പെർസ്യൂയിങ് ദാറ്റ്, അങ്ങനെ പോകാനായിരുന്നു. ചെറുതായിട്ടെങ്കിലും ചിന്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. മേ ബി ആ ഒരു ഇനേഴ്ഷ്യയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം.
1: അതെ, മറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് പറഞ്ഞല്ലോ, മറ്റ് പരീക്ഷയിൽ നിന്നും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അധികമായിട്ട് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്?
0: സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, സെക്കൻഡ് മെയിനായിട്ട് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. ഏത് വേർസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കണം, തെറ്റോ ശരിയോ എന്നുള്ള രണ്ടാമത് ഡിസിഷൻ വേണം. പിന്നെ മൂന്നാമത്തെ ക്ഷമ. ഈ മൂന്ന് കാര്യമാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ IAS ആണെങ്കിലും IPS ആണെങ്കിലും IRS ആണെങ്കിലും നമ്മുടെ താഴെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് പോകാനുള്ള ഒരു സ്കില്ല് തന്നെ വേണം. കാരണം ഈ പറഞ്ഞൊരു മാൻ മാനേജ്മെൻ്റ് ആണ് എപ്പോഴും നമുക്കൊരു മെയിനായിട്ടുള്ള സ്കില്ല് സിവിൽ സർവീസിൽ വേണ്ടത്. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുക ഇൻ സച്ച് എ വേ ദാറ്റ് അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പിന്നെ മൂന്നാമത്തെ ഡിസിഷൻ എടുക്കണം, എന്ത് കാര്യത്തിനും നമുക്കൊരു അഭിപ്രായം വേണം, അല്ലാതെ അഭിപ്രായം ഇല്ലാതിരുന്നാൽ നമ്മുടെ ഇപ്പോൾ ഓഫീസ് മുന്നോട്ട് പോവില്ല ഓരോ ദിവസവും.
1: അതെ,
0: പിന്നെ ഈ പറഞ്ഞ പോലെ ക്ഷമ, പരീക്ഷയാണെങ്കിലും പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും വളരെയധികം ക്ഷമ വേണം. കാരണം നമ്മൾ സംസാരിക്കുന്ന ഡേ ടു ഡേ സംസാരിക്കുന്ന നമ്മുടെ സാധാരണക്കാരായിട്ട് നമ്മുടെ അടുത്ത് ഓരോ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരോട്, അപ്പോൾ അവരോട് ക്ഷമയോടുകൂടിയും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അത് നമ്മുടെ മൊത്തത്തിലുള്ള വർക്ക് കൾച്ചറും നമ്മളൊരു ഹാപ്പി വർക്ക് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. ഈ ഒരു നാല് കാര്യങ്ങൾ വേണമെന്നാണ് എൻ്റെ ഒരു.
1: ഇത് ഇതെല്ലാം ജോലിയിൽ കയറിയതിന് ശേഷം ആവശ്യമുള്ള ക്വാളിറ്റീസ് ആണല്ലോ, അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റേജിലും നമുക്ക് ആവശ്യമാണ്.
0: ഈ നാല് കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് പ്രിപ്പറേഷൻ സ്റ്റേജിലും ആവശ്യമാണ്. കാരണം ക്ഷമ ഒബ്വിയസ്ലി എന്തായാലും വേണം, ഈ ഒന്നൊന്നര വർഷത്തെ പരീക്ഷയാണ്. രണ്ടാമത്തത് ആൾക്കാരുമായിട്ടുള്ള വളരെയധികം, കാരണം പല സംഭവങ്ങളിലും പല കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ അടുത്ത് സംസാരിച്ച് അതിനൊരു ഈഗോ വെക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എക്കണോമിക്സിൻ്റെ ബേസിക്സ് എനിക്കില്ല, അപ്പോൾ അതറിയുന്നവരോട് ചോദിക്കുന്നതിന് നമുക്കൊരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ക്യാരക്ടർ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണാലിറ്റി ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഫുൾ പ്രോസസ് കൊണ്ട് UPSC ഉദ്ദേശിക്കുന്നത്. അപ്പം അതെന്തായാലും പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കാം, ആൾക്കാരോട് സംസാരിക്കാം, മെൻറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം, നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഒന്ന് ബെറ്റർ ആവും. ഇതിന് മുന്നേ ഇത് കഴിഞ്ഞിട്ടും വേണ്ട മൂന്ന് നാല് ക്വാളിറ്റീസ് ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ ഒരു നാല് വർഷത്തോളം ചെറിയൊരു സർവീസ് ജീവിതം വെച്ചിട്ട്.
2: റിയൽ FM പോഡ്കാസ്റ്റിൽ ഇന്ന് തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS തന്റെ സിവിൽ സർവീസ് കരിയറിനെ കുറിച്ച് ഫഹദ് റാസയുമായി പങ്കുവച്ച അനുഭവങ്ങളുടെ ആദ്യ ഭാഗമാണ് കേട്ടത്.
3: റിയൽ FM പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
4: റിയൽ FM പോഡ്കാസ്റ്റ് സമാപിച്ചു. ചലച്ചിത്രഗാനം കേൾക്കാം. പട്ടാഭിഷേകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ജന നന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്.

0: പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി, സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിൻ്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിൻ്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിൻ്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായം എത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസ് നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ്

0: ത്തിൻ്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 5 June രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി.പി. ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25th മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60 MLA ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം ശോഭൻ ദേവ് ചതോപാധ്യയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവിയ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21. 40 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12th പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000+ അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900+ അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 39,000+ അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം കേൾക്കാം. ONV കുറിപ്പ് രചിച്ച് രവി ബോംബെ ഈണമിട്ട് യേശുദാസും ചിത്രയും ആലപിച്ചത്. ചിത്രം സുകൃതം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ഇനി കേൾക്കാം സമാചാർ സന്ധ്യ ഡൽഹി റിലേ, തുടർന്ന് ന്യൂസ് അറ്റ് 9.

0: Mette Frederiksen on assuming office as the Prime Minister of Denmark for a remarkable third consecutive term. In a social media post, Mr. Modi said India and Denmark share an enduring partnership founded on mutual trust, shared values and a common commitment to a sustainable future. The Prime Minister said he is looking forward to working closely with Mr. Frederiksen to further strengthen the India-Denmark Green Strategic Partnership and take the cooperation to new heights for the benefit of the people of both countries. United States Ambassador to India Sergio Gore has said 99% of the proposed India-US interim trade agreement has been finalized and both sides are working to resolve the remaining issues. Speaking at the City 2026 India conference in Mumbai today, Mr. Gore expressed confidence that the agreement could be concluded within the next few weeks. The Iran conflict has entered a severe new phase of escalation as Iranian ballistic missiles and drones struck U.S. military bases across Kuwait and Bahrain in the early hours today. A drone strike broke through Kuwait's air defenses and hit the main passenger terminal at Kuwait International Airport, killing one Indian national and injuring 63 others. Injuries ranged from blast wounds and amputations to head trauma and cerebral hemorrhages. The Indian Embassy in Kuwait confirmed the death of one of its nationals in the attack, expressing its deepest condolences to the bereaved family and saying the mission is closely coordinating with Kuwaiti authorities to provide all possible support. The Inter-Meteorological Department has issued an orange warning for heavy rainfall over Kerala and Mahe tomorrow. Heavy rainfall is also expected over Uttarakhand, parts of northeastern India, West Bengal, Karnataka, Konkan, Goa, Tamil Nadu, Puducherry, Karaikal, Andaman and Nicobar Islands and Lakshadweep during the next 2 days. In badminton, India's Ayush Shetty advanced to the second round of the Indonesia Open Super 1000 with a comeback win over China's Wang Hongyang, 8-21, 22-20, 21-15. India also secured a mixed doubles victory as Rohan Kapoor and Ritwik Agarwal defeated Chinese Taipei Xiang, Po Huan and Hu Lingfang. And now before we end the bulletin, the headlines once again. Union Cabinet approves 10,000 crore rupee ATF price stabilization fund to support Indian Airlines. Also gives nod to National Capital Region Planning Board for old trucks and buses replacement in Delhi NCR area. Expelled TMC MLA Ritobrata Banerjee appointed as leader of opposition in West Bengal Legislative Assembly. Congress leader D.K. Shivakumar sworn in as 25th Chief Minister of Karnataka. Dr. G. Parameshwar becomes Deputy Chief Minister, while 12 legislators also take oath as cabinet ministers. Massive fire in Malviya Nagar in Delhi claims 21 lives. And in badminton, India's Ayush Shetty enters second round of Indonesia Open Super 1000. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam. അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ.
2: ദാസൻ സാറേ, ഇതെന്തു പറ്റി? മുഖാകെ വിളറിയിരിക്കുന്നല്ലോ. സാധാരണ ഈ സമയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളാണ്. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയ?
3: ലക്ഷ്മി ടീച്ചറേ, വല്ലാത്ത അനുഭവം തന്നെ. ഇതൊക്കെ ആരോട് പറയാൻ? അല്ല, സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ജംഗ്ഷനെ വെച്ചിട്ട് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്കാണ് ഇൻഷുറൻസും പൊല്യൂഷനും അടക്കം എല്ലാ പേപ്പറും കറക്റ്റൊക്കെ തന്നെ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്മാർ കൈ കാണിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയ പാടെ വന്ന് എൻ്റെ കീ അങ്ങ് ഊരിയെടുത്തു. ഒരു മര്യാദയില്ലാതെ
4: കീ ഊരിയെടുത്തു. സാറേ, നിങ്ങളോട് അവർ ചെയ്തത് നിയമവിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പരിശോധനയുടെ പേരിലൊന്നും ആർക്കും കീയൊന്നും വലിച്ചൂരിയെടുക്കാൻ അധികാരമില്ല. അത് പ്രോപ്പർ നിയമലംഘനമാണ്. നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ?
3: ചോദിക്കാനോ? എൻ്റെ ശിവൻ സാറേ, അവരല്ലേ അധികാരികൾ. നമ്മൾ സാധാരണക്കാരവരോട്

0: നിയമം പറയാൻ പോയാൽ ഈ യൂണിഫോമിലൊക്കെ പവർ കാണിച്ച് നമ്മൾ അങ്ങ് സ്റ്റേഷനിൽ കയറ്റും. വഴിയിൽ വെച്ച് എൻ്റെ ബാഗ് വാങ്ങി അനുവാദമില്ലാതെ തുറന്ന് പരിശോധിക്കാൻ വരെ തുടങ്ങി. ഞാനൊരു സീനിയർ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് പോലും വല്ലാത്തൊരു കുറ്റവാളിയെപ്പോലെയാണ് അവന്മാർ പെരുമാറിയത്. അല്ല, നാട്ടുകാരുടെയും എൻ്റെയും സ്വന്തം വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ച് അപമാനിതനാകുന്നവരൊക്കെ തോന്നുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഹാ, ഭയമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ സാധാരണക്കാരന് കഴിയില്ലേ സാറേ?
1: ദാസൻ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഭയമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അധികാരമുള്ളവരുടെ മുന്നിലേ നമ്മൾ ഈ ഭയന്ന് നിൽക്കുന്നത് നമുക്കും നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ?
0: എന്താ പറയുന്നേ?
1: വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കലല്ല പറയുന്നത്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് നമുക്ക്. സുപ്രീംകോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഒരധികാരിക്കുവേ നിങ്ങളുടെ അഭിമാനത്തെ വഴി വെച്ച് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല.
0: എന്റെ ടീച്ചറെ, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങളിലും കോടതി മുറികളിലൊക്കെ പറയാൻ കൊള്ളാം. യഥാർത്ഥ ജീവിതത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസിന്റെയോ സർക്കാർ അധികാരികളുടെ ഒക്കെ മുന്നിൽ ചെന്ന് വെട്ടാൽ ഈ പറയുന്ന അവകാശങ്ങളൊക്കെ എവിടെ പോകും? നമ്മൾ ചോദ്യം ചോദിച്ചാൽ അവരതനുസരിക്കുമോ? നമ്മളെ കൂടുതൽ ദ്രോഹിക്കുകയല്ലേ ഉള്ളൂ.
1: അനുസരിക്കണം സാറേ, അവരത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട്. കാരണം അവർ നിയമപാലകരാണ്, നിയമദാതാക്കളല്ല. ഭരണഘടനയ്ക്ക് കീഴിലാണ് പോലീസും കോടതിയും സർക്കാരും എല്ലാം. ഇതിപ്പോ ഉദാഹരണത്തിന്, നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ മാന്യമായി പെരുമാറാൻ അവർക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പോലീസുകാരൻ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ നെയിം ബാഡ്ജ് കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്താൻ നിങ്ങൾക്കും അവകാശമുണ്ട്. അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയാനും എന്തിനാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കാനും പൗരന് അവകാശമുണ്ടെന്നേ. ഇതിനെയാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നത് ഒരിക്കലും തർക്കിക്കലല്ല, നമ്മുടെ അവകാശമാണ്.
2: അതെ ദാസൻ സാറേ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്.
1: അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ.
2: പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ കാര്യത്തിലൊക്കെയുള്ള നിയമങ്ങൾ. ഈ ബാഗൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഉള്ള സ്ഥിരം പരിപാടിയാണ് മൊബൈൽ ഫോൺ വാങ്ങി പാസ്വേഡ് അടിച്ചു തരാൻ പറയുന്നതൊക്കെ. നമ്മുടെ ഗാലറി, വാട്സാപ്പ് ഒക്കെ പരിശോധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ?
0: ആ ശരിയാ ശരിയാ, എൻ്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയിട്ടേ. ഞാൻ ഈ പാറ്റേൺ ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ ഇങ്ങ് തിരികെ വാങ്ങിച്ച് ഒഴിഞ്ഞങ്ങ് മാറി. അല്ല സാറേ, അവരെന്തിനാ ഈ ഫോണൊക്കെ ചോദിക്കുന്നത്?
2: ഓ, നിങ്ങൾ വാഗിങ് കൊണ്ട് രക്ഷപ്പെട്ടതാണ് സാറേ. ഒരിക്കലും നിങ്ങളെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ ഒരു പോലീസുകാരന് അവകാശമില്ല.
0: ആഹാ,
2: സുപ്രീം കോടതി കൃത്യമായ വിധികളുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ എന്നത് അയാളുടെ സ്വകാര്യതയുടെ പരമാധികാര പരിധിയാണ്. അത് വഴി പോകുന്നവർക്ക് ചുമ്മാ അങ്ങനെ മേടിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല. കോടതിയുടെ സെർച്ച് വാറണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിയാക്കാനുള്ള കൃത്യമായ സാഹചര്യ തെളിവുകളോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിലെ ചാറ്റുകളോ ഗാലറിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണ്.
0: ആഹാ, അങ്ങനെയുണ്ടല്ലേ. പലപ്പോഴും ചെക്കിങ്ങിനിടയിലെ സാധാരണക്കാരുടെയും കുട്ടികളുടെയും ഫോൺ വാങ്ങി പോലീസുകാർ മെസ്സേജുകൾ പരിശോധിക്കുന്ന നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കരുതിയത് ഇതൊക്കെ അങ്ങ് നിയമപരമാണെന്നാണ്. നിയമം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെല്ലാം സഹിക്കണം.
1: അത് തന്നെ, ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാറേ അധികാരികൾ നമ്മളെ പലപ്പോഴും മുതലെടുക്കാൻ കാരണം. ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ടവർ ചെയ്യുന്നതൊക്കെ നിയമപരമാണെന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് കൃത്യമായ ചില അവകാശങ്ങളുണ്ട്.
0: ഓഹോ,
1: എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ലോയറെ ബന്ധപ്പെടാനും നിയമസഹായം തേടാനുമുള്ള അവകാശമൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിലേ ആ അറസ്റ്റ് തന്നെ അസാധുവാകും.
2: ശരിയാണ്, ടീച്ചർ പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. യാത്രയ്ക്കെടുക്കുന്ന

0: സമയം മാത്രമാണ് ഇതിൽ ഒഴിവാക്കുന്നത്. ഒരു പൗരനെ നിയമവിരുദ്ധമായി തടങ്കിൽ വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും കർശനമായി സംരക്ഷിക്കുന്നത്.
1: ആ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്ങനെ ലക്ഷ്മി ടീച്ചറെ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രത്യേക സംരക്ഷണമൊക്കെ ഉണ്ടോ? അല്ല, കാരണം എൻ്റെ അയൽപ്പക്കത്തെ ഒരു കുടുംബത്തിന് അവർക്ക് രാത്രിയിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാതെ പേടിച്ചുപോയി. എന്താ അതിലെ നിയമം?
2: ഗുഡ് ക്വസ്റ്റ്യൻ. ഈ BNSS പ്രകാരമേ സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാർ സ്ത്രീകളെ രാത്രിയിൽ

0: ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ട് പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാര് സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും പാടില്ല.
1: അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെല്ലുമ്പോ FIR രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിരം കാണാറുള്ളതാണല്ലോ. സുപ്രീം കോടതിയിലെ ചരിത്ര പ്രസിദ്ധമായ ലളിതാകുമാരി കേസിലെ വിധി പ്രകാരം ഒരു ജാമ്യമില്ലാ കുറ്റകൃത്യത്തെ കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിലവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാലതാമസം വരുത്താൻ കഴിയില്ല. ഇനി അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല കുറ്റം നടന്നെങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം.
2: ഇതൊക്കെ നമുക്ക് പുതിയൊരു അറിവാണ് കേട്ടോ സാറേ. നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായി അവർ പറയുന്ന തെറ്റും ശരിയും ഒരുപോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ. ഈ നിയമം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്, അല്ലേ സാറേ?
0: അത് തന്നെ ദാസൻ സാറേ. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് നിയമത്തിൽ. ഒരു പൗരൻ എന്ന നിലയിലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം, ഒപ്പം കടമകളും ഉണ്ട് കേട്ടോ. വഴിയിലെ ട്രാഫിക് റൂൾസ് ഒന്നും ലംഘിക്കരുത് എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ സുരക്ഷയും. നിയമം ലംഘിച്ചാൽ പിഴയടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പക്ഷെ നിയമലംഘനം നടത്താത്തൊരു പൗരനെ ഇങ്ങനെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്താനോ അനാവശ്യമായി പണം തട്ടാനോ മാനസികമായി പീഡിപ്പിക്കാനോ ഒരധികാരിക്കും അവകാശമില്ല. അധികാരമേ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ ഭരിക്കാനല്ല.
2: അത് തന്നെ.
1: സാറേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഈ സ്റ്റാഫ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേക സെഷൻ തന്നെ വയ്ക്കണം. ഭരണഘടന നിത്യജീവിതത്തിൽ എന്നോ മറ്റൊരു സെഷൻ നമുക്ക് നടത്തണം. കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ലക്ഷ്മി ടീച്ചർ ഇനി ക്ലാസ് എടുക്കണം, പിള്ളേർ പഠിച്ച് വളരട്ടെന്നേ.
2: അത് തന്നെ, ഇത് നല്ലൊരു ഐഡിയ ആണ് ശിവൻ സാറേ. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഭാവിയിൽ ഭയമില്ലാത്ത ആത്മാഭിമാനമുള്ള പൗരന്മാരായി അവർ വളരും. നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാവരുത്. നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമായിരിക്കണം, തികച്ചും മാന്യമായ ഭാഷയിലായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളൊക്കെ അന്തസ് പുലർത്തണം.
0: തീർച്ചയായും, ഈ മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ജനാധിപത്യത്തിന്റെ ജീവനാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശവും അത് തന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ ഈ അധികാരികൾ ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അവരെ നിയമം കയ്യിലെടുക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്വന്തം സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം.
2: വളരെ ശരിയാ ലക്ഷ്മി ടീച്ചറേ. ശിവൻ സാറേ, ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ഇനി എന്നെ ആരെങ്കിലും അനാവശ്യമായി വഴിയിൽ തടഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല. ഭയമില്ലാതെ, എന്നാൽ തികച്ചും മാന്യമായി എന്റെ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞാൻ പറയും. നിയമവിരുദ്ധമായി എന്റെ വണ്ടിയുടെ കീ ഊരാൻ ഇനി ഞാൻ ആരെ അനുവദിക്കത്തില്ല.
1: അതാണ് സാറേ, ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം, പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റണം.
3: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവ വൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.

ഇനി രഞ്ജനി രാഗത്തിൽ ദത്താത്രേയ എന്നാരംഭിക്കുന്ന ഗണപതി സച്ചിദാനന്ദ രചിച്ച കൃതി മിശ്രചാപ്പുതാളം.

അടുത്തതായി ത്യാഗരാജസ്വാമികൾ രചിച്ച തൊലി ജന്മമുന എന്നാരംഭിക്കുന്ന ബിലഹരി രാഗത്തിലുള്ള കൃതി ഖണ്ഡചാപ്പ് താളം.

കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഡോക്ടർ ഇ ബൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം

ഏർപ്പാട് എം എസ് രാജശേഖരൻ. അടുത്തതായി നിന്നെ നമ്മിതി നയ്യ എന്നാരംഭിക്കുന്ന മൈസൂർ വാസുദേവാചാർ കൃതി, രാഗം സിംഹേന്ദ്ര മധ്യമം, മിശ്രചാപ്പുത്താളം.

0: കെ അഷ്ടമൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഘടം.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ഷാൻ റഹ്മാൻ ഈണമിട്ട്, വിജയ് യേശുദാസ് ആലപിച്ചത്. ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: തസ്കരവീരൻ എന്ന ചിത്രത്തിനു വേണ്ടി ഫ്രാങ്കോ, ബാലു, ഔസേപ്പച്ചൻ എന്നിവർ ആലപിച്ച ഗാനമാകട്ടെ അടുത്തത്. സംഗീതം ഔസേപ്പച്ചൻ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ബേണി ഇഗ്നേഷ്യസ്.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ഓപ്റ്റിക്സ് പാട്ടുപെട്ടി കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ലേലം.

കാണാക്കൺമണി എന്ന ചിത്രത്തിൽ സുജാതയും ശ്യാം ധർമ്മനും ആലപിച്ചത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ശ്യാം ധർമ്മൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി ജോർജ് ആൻഡ് ജോർജ്, ബെനഡിക്ട് ഷൈൻ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു രഞ്ജിൻ രാജ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
7: ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം കേൾക്കാം. പി പി ശ്രീധരനുണി രചിച്ച് ഹരിപ്പാട് KPN പിള്ളയെ ഈണമിട്ട് ചന്ദ്രിക ഗോപിനാഥ് ആലപിച്ചത്.

0: ലളിതഗാനം സമാപിച്ചു.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
0: ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. The Union Cabinet has approved one-time budgetary support of 10,000 crore rupees for oil marketing companies to provide aviation turbine fuel or ATF price stabilization support to Indian Airlines for the domestic and international operations. The support will be provided to companies to facilitate stable ATF pricing for airlines during the ongoing period of exceptional fuel price volatility arising from the West Asia crisis. Briefing media in New Delhi today, Information and Broadcasting Minister Ashwini Vaishnav said this is a self-sustaining revolving fund which will help to stabilize ATF prices for scheduled Indian carriers.
4: ATF price stabilization
3: Ministers. Several senators including Lok Sabha Leader of Opposition Rahul Gandhi and Congress President Mallikarjun Kharge, Chief Ministers of Telangana, Kerala and Himachal Pradesh attended the ceremony. Prime Minister Narendra Modi has congratulated D.K. Shivakumar on taking oath as Chief Minister. Prime Minister Narendra Modi has stated that yoga is gaining tremendous popularity across the world. In a social media post, the Prime Minister said that he will join the first World Yogasan Sports Championship 2026 virtually tomorrow. The championship will be held in Ahmedabad in Gujarat. Mr. Modi said that the platform has brought together yoga enthusiasts from around the world. United States Ambassador to India Sergio Gore has said that 99% of the proposed India-US interim trade agreement has been finalized and both sides are working to resolve the remaining issues. Speaking at the City 2026 India conference in Mumbai today, Mr. Gore